ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 10, മലയാള വർഷം 1201 ഇടവം 17, 2026 മെയ് 31 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
1: നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഇതിനർത്ഥം, ഈ ലോകത്ത് ജ്ഞാനത്തിന് സമാനമായ പവിത്രമായ മറ്റൊന്നില്ല എന്നതാണ്. യോഗസംസിദ്ധനായ വ്യക്തി അത് കാലക്രമേണ തൻ്റെ ഉള്ളിൽ തന്നെ ജ്ഞാനത്തെ കണ്ടെത്തുന്നു. യഥാർത്ഥമായ ജ്ഞാനമെന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നേ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നതാണ് എന്ന് സാരം. അത് സ്വ അനുഭവങ്ങളിലൂടെയും ചിന്തനങ്ങളിലൂടെയും പരിപക്വപ്പെടുത്തുന്നു എന്നതത്രേ സിദ്ധാന്തം. ഇത് നാം ഓർക്കേണ്ടതുമാണ്. സാമൂഹിക നീതിയുടെ കാര്യത്തിലും പ്രവൃത്തികളുടെയും നിവൃത്തികളുടെയും കാര്യത്തിലും ഭിന്നമായ ഒരഭിപ്രായമാകില്ല എന്നത് സത്യം. ന്യായവും അന്യായവും തിരിച്ചറിയുവാനുള്ള കഴിവ് ഓരോ മനുഷ്യനിലും അന്തർലീനമായിരിക്കുന്ന കഴിവാണ് എന്നതാണ് പരമമായ സത്യം. അതിനെ ഉണർത്താനും പഠിക്കാനും വികസിപ്പിക്കുവാനും പ്രായോഗികമാക്കുവാനും ശ്രമം വേണം എന്നതുതന്നെ. അത് അത്യന്താപേക്ഷിതമാണ് എന്ന ബോധവും അതിനുള്ള അവസരവും കാലവും നാം തന്നെ ഉരുത്തിരിഞ്ഞു വരുത്തേണ്ടതാണ് എന്നതാണ് പരമമായ സത്യം. ചുരുക്കി പറഞ്ഞാൽ, നമ്മിൽ എല്ലാത്തരം അറിവുകളും കണികാരൂപത്തിൽ ഉറഞ്ഞിരിക്കുന്നു എന്നും അതിനെ പോഷിപ്പിച്ചെടുക്കുവാൻ ചൂണ്ടിക്കാണിക്കുവാൻ ഒരവസരവും യഥാർത്ഥമായ ഒരു ഗുരുവും വേണമെന്നതാണ് സത്യം.
2: നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. കാലേനാത്മനി വിന്ദതി.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് അനഘശ്രീ.

ചലും ചപ്പാത്തിയാൽ ചെകിടിച്ചല്ലോ ചിത്തം, കൊച്ചതിക്കിരാഴിച്ചോറുണ്ണുവാൻ കൊതിക്കുന്നു. അങ്ങു ചെല്ലുമ്പോൾ കൃഷിക്കാലമാണപ്പൻ ചേരാൽ മഞ്ഞ പൂശിയ

മുലക്കരികിൽ ചോലപ്പറ്റിൽ നിറയെ പൊങ്ങില്യവും ചെന്നുകേറി ഞാൻ വീട്ടിൽ തെക്കിനിക്കങ്ങേ പുറം നിന്നുകൊണ്ടപ്പൻ റബർ.

0: पाण्डे മുഖമിത്ര സംതൃപ്തം.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത. ആലപിച്ചത് അനഘശ്രീ.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ 7:05 അക്ഷര കേരളം. രാധിക ടി എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം ഇക്കോ ഫെമിനിസം. ഉഷ കണ്ടംചിറക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കവിത പിൻവിളി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി. പി അനന്തപത്മനാഭൻ, സുധാകരൻ പി എം, ശ്രീലത വി ജി എന്നിവർ പങ്കെടുക്കുന്നു. 8:45 10:15 രാത്രി 7:55 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 യുവവാണി. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി വി സിയുമായി അഞ്ജു പി അർജുന നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 10:00 ലളിത സംഗീത പാഠം. രചന സുനിൽകുമാർ പനമണ്ണ. ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കൽ നന്ദകുമാർ, പഠിക്കുന്നത് ദിവ്യ എസ്. 10:25 റീഗൽ ജുവലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് ഡോക്ടർ ലോല രാമചന്ദ്രൻ അയ്യന്തോൾ. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പഞ്ചവാദ്യം, പി കുട്ടികൃഷ്ണൻ നായരും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ലോക പുകയിലയില്ലാ ദിനം, ഡോക്ടർ ശാരദ നമ്പി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. പദം ലഹരി, ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ടി ജി മത്തായി, മുളകുന്നത്തുകാവ്. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടക ഗാനങ്ങൾ, ആഗമനം എന്ന നാടകത്തിലെ ഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം ഗിരീശനും സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:30 സംഗീത കച്ചേരി, കെ എൻ മീര പാടിയത്, ലൈലാനാഥ് മൃദംഗം, ഗിരീഷ് കുമാർ എൽ എസ് വയലിൻ. വൈകിട്ട് 4:30 ലളിതഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം, ഗാന്ധിജിയുടെ ആഹാര പരീക്ഷണങ്ങളും വർത്തമാനകാലവും, ഡോക്ടർ പി സജീവ്കുമാർ എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാദരം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം, കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മില്ലറ്റ് കഫേ, തയ്യാറാക്കിയത് ശാലിനി പടിയത്ത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വാദ്യസംഗീതം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തെ അധികരിച്ച് തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പരിപാടി. 6:50 വയലും വീടും, ആടുവസന്ത, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പി എം ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ശ്രേയസ് പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുക്കുന്ന ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. മീൻപിടുത്തക്കാർ

0: കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാത വന്ദനം. ഭക്തിഗാനങ്ങൾ പാടിയത് ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുജാത എന്നിവർ.

0: ബിജു നാരായണൻ, മധുബാലകൃഷ്ണൻ, സുജാത എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: ും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി.
0: ആകാശവാണി, തൃശൂർ.
11: വിളംബരം, പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക്

0: തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. അതിരപ്പള്ളി വൈശേരി പുല്ലാർക്കാട്ട് മോഹനൻ കൊല്ലപ്പെട്ടത് കൃഷിയിടത്തിൽ നിന്ന് ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ. മോഹനൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ശനിയാഴ്ച ജനകീയ ഹർത്താൽ നടത്തി. ആനമല റോഡ് നാട്ടുകാർ ഉപരോധിച്ചു. കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലുൾപ്പെടെ മഴ പൊതുവെ കുറയുമെന്നാണ് വിലയിരുത്തൽ. കാലവർഷ വരവിന് മുന്നോടിയായി കേരളത്തിൽ വ്യാപക മഴ തുടങ്ങി. മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എം പിയുമായ കെ പി ധനപാലൻ അന്തരിച്ചു. 60 രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2.5 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനെ വിമാനത്താവള മാതൃകയിൽ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം. റെയിൽവേ സ്റ്റേഷൻ മാനേജറുടെ മുറി മുതൽ റെയിൽവേ പോലീസ് സ്റ്റേഷൻ വരെയുള്ള 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ടിക്കറ്റ് കൌണ്ടറിന്റെ പ്രവർത്തനം പാഴ്സൽ ഓഫീസിന് എതിർവശത്ത് റിസർവേഷൻ കൌണ്ടറിന് സമീപത്തേക്ക് മാറ്റിസ്ഥാപിച്ചു. ഡൽഹിയിൽ പാക് ബന്ധമുള്ള 8 ഭീകരർ അറസ്റ്റിൽ. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി ബന്ധമുള്ള 8 ഭീകരരെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. യു എസ് പ്രതിരോധ വകുപ്പിന്റെ ആയുധ നിർമ്മാണ കരാർ ലഭിച്ച കമ്പനിയെന്ന് വിശ്വസിപ്പിച്ച് വൻ രാജ്യാന്തര നിക്ഷേപ തട്ടിപ്പ്. 100 മലയാളികൾ ഉൾപ്പെടെ 500 നഷ്ടമായത് 700 കോടി രൂപയോളം. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10 സ്ഥലത്ത് NIA റെയ്ഡ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും രാജ്യാതിർത്തി കടത്തിക്കൊണ്ടുവന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് കേരളത്തിലെ 8 ഇടങ്ങളിലും തമിഴ്നാട്ടിലെ 2 ഇടത്തും ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയത്. IPL ഫൈനൽ മത്സരത്തിന് ഇന്ന് രാത്രി 7:30 മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അരങ്ങുണരും. ബാംഗ്ലൂരുവും ഗുജറാത്തും തമ്മിലാണ് മത്സരം. അറുപത്തിമൂന്നാമത് തൃശൂർ പൂരം പ്രദർശനം സമാപന ചടങ്ങ് ഇന്ന് വൈകിട്ട് 5:30 പൂരം പ്രദർശന നഗരി ഓഡിറ്റോറിയത്തിൽ. ബഹുമാനപ്പെട്ട ടൂറിസം പെട്രോളിയം വകുപ്പ് മന്ത്രി ശ്രീ സുരേഷ് ഗോപി നിർവഹിക്കും. ഇതുവരെ കേട്ടത്
1: വിളംബരം.

0: ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം രാവിലെ 7:55.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യമൊരിക്കൽ കൂടി. എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരത്തിനായി കാത്തിരിക്കും രാവിലെ 7:55 വരെ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ

മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. അറിയിപ്പുകൾ കഴിഞ്ഞു.

രാവിലെ 7-5 അക്ഷര കേരളം രാധിക ടി എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം ഇക്കോ ഫെമിനിസം. ഉഷ കണ്ടംചിറക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കവിത പിൻവിളി. 7:35 ശ്രോതാക്കൾക്കൊപ്പം 8:30 90 നിറവിൽ ആകാശവാണി. പി അനന്തപത്മനാഭൻ, സുധാകരൻ പി എം, ശ്രീലത പി ജി എന്നിവർ പങ്കെടുക്കുന്നു. 9:30 യുവവാണി. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി വി സിയുമായി അഞ്ജു പി അർജുന നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം.

10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് ഡോക്ടർ ലോല രാമചന്ദ്രൻ അയ്യന്തൂർ. 12:40 പ്രകാശധാര, ലോക പുകയിലയില്ലാ ദിനം, ഡോക്ടർ ശാരദ നമ്പി സംസാരിക്കുന്നു. ഒരു മണിക്ക് ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. പദം ലഹരി, ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ടി ജി മത്തായി, മുളകുന്നത്തുകാവ്. ആകാശവാണി തൃശൂർ, സമയം 6:00 കഴിഞ്ഞ് 43:50. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ

0: മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ജൂൺ 3-നായിരിക്കും പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ്മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
1: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
0: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ June 26 കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട്പ നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 1,16,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
2: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായി

0: ഗുരുതരമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസിന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടനിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റിങ്കറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജൂഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമിഴനിലത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. June 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാതഃ 11 വാദനെ ആകാശവാണീതഃ മൻ കി ബാത് ഇതി കാര്യക്രമേ സ്വീയം മനോഗതം പ്രകടയിഷ്യതി. മാസികസ്യ ആകാശവാണീ കാര്യക്രമസ്യ ഏതത് ചതുഃത്രിംശോത്തരൈകശതമം സംസ്കരണം ഭവിഷ്യതി. ആകാശവാണ്യാഃ ദൂരദർശനസ്യ ച സർവാഭിഃ വാഹിനീഭിഃ അസ്യ കാര്യക്രമസ്യ പ്രസാരണം ഭവിഷ്യതി. അയം ഹി ആകാശവാണി വാർത്താവിഭാഗസ്യ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അപി ച ന്യൂസ് ഓൺ AIR ഇതി ചലദൂരഭാഷീയേ തന്ത്രാംശേ അപി ഉപലബ്ധഃ ഭവിഷ്യതി. ആകാശവാണി ദൂരദർശന പ്രധാനമന്ത്രി കാര്യാലയ സൂചനാ പ്രസാരണ കാര്യാലയാനാം യൂട്യൂബ് വാഹിനീഭിഃ അപി അസ്യ കാര്യക്രമസ്യ സാക്ഷാത് പ്രസാരണം ഭവിഷ്യതി. ഹിന്ദിഭാഷായാം പ്രസാരണസ്യ അനന്തരം ആകാശവാണി

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493 26 2262.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ

0: കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487243856 നമ്പർ ആവർത്തിക്കാം. 0487243856 കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 6 കോഴ്സിൻ്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLCയോ തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യണം. June 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com ഇമെയിലായോ 0487243856 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ 6 തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCO തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18-30 പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000 രൂപ. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചിലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. അപേക്ഷാ ഫീസ് 50 രൂപ. July 31 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9747321760 നമ്പർ ഒരിക്കൽ കൂടി 9747321760. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 പ്രായമായ BV380 കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: അക്ഷര കേരളം.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അക്ഷര കേരളത്തിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. ഇക്കോ ഫെമിനിസം, എഴുതി അവതരിപ്പിക്കുന്നത് രാധിക ടി.
8: ചന്ദ്രികയെ നാം നിന്ദിക്കുകയും ശപിക്കുകയുമല്ല, ആദരിക്കുകയും അഭിനന്ദിക്കുകയുമാണ് വേണ്ടത്. യുഗയുഗാന്തരങ്ങളായി പുരുഷൻ സ്ത്രീയോട് ചെയ്യുന്ന കൊടും വഞ്ചനകൾക്ക് ഇത്ര ചെറിയ തോതിലെങ്കിലും ഒരു സ്ത്രീ പകരം വീട്ടിയല്ലോ. വ്യക്തിപരമായി ചന്ദ്രിക ഒരു തെറ്റു തന്നെ ചെയ്തു, പക്ഷേ പുരുഷന്റെ ദ്രോഹം എപ്പോഴും മനഃപൂർവമാണ്. ചന്ദ്രിക ചെയ്തത് ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. എങ്കിലും നിസ്സാരമായ ഒരു പെണ്ണിനെ, ഒരു പുരുഷനെ നിത്യനിരാശയിൽ ആഴ്ത്താൻ മാത്രമല്ല നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞത് സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരു മഹാവിജയമാണ്. ഒരു കാലത്ത് മലയാളിയുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചിരുന്ന ചങ്ങമ്പുഴ

യുടെ രമണനെ രമണി എന്ന ചെറുകഥയിലൂടെ സ്ത്രീപക്ഷ വായനയ്ക്ക് വിധേയമാക്കിയ കെ സരസ്വതിയമ്മ മുന്നോട്ടു വയ്ക്കുന്ന ചിന്തകൾ, സ്വകാര്യ സ്വത്തും വിദ്യാഭ്യാസവും അധികാരവും നൽകുന്ന സ്വയം നിർണയാവകാശത്തിന്റെ ഭൂമികയിൽ നിൽക്കുന്ന മലയാളി സ്ത്രീയുടെ സ്വത്വം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഉണ്ടായിരുന്ന കുടുംബ സാമൂഹിക അവസ്ഥയല്ല സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഉണ്ടായിരുന്നത്. മധ്യവർഗ ഉപരിവർഗ മലയാളി സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിലിലൂടെയും നേടിയെടുത്ത ആർജവം ഈ കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതികളിലൂടെ തൊഴിലാളി ജനത കൂടി നേടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് സ്ത്രീ സ്വതന്ത്രയാണോ, അവളുടെ ഇടങ്ങൾ സ്വയം നിർണയിക്കുന്നുണ്ടോ എന്നു വരുമ്പോഴാണ് ഇക്കോ ഫെമിനിസം എന്ന ആശയം പ്രസക്തമാകുന്നത്. കരുതലിന്റെ ധാർമ്മികത അഥവാ എത്തിക്സ് ഓഫ് കെയർ എന്നത് ഫെമിനിസ്റ്റ് ചിന്താധാരകളിൽ പ്രബലമായ ഒന്നാണ്. വ്യവസ്ഥാപിത ധാർമ്മിക സിദ്ധാന്തത്തെ വിമർശിച്ചുകൊണ്ട് ഫെമിനിസ്റ്റുകൾ മുന്നോട്ടുവെച്ച ഒരു ബദലായിരുന്നു ഇത്. ഔപചാരിക നീതിയുടെ ഭാഷയെ ആധാരമാക്കിയുള്ള ധാർമ്മിക ചർച്ചകൾ പുരുഷ സ്വഭാവമുള്ളവയാണെന്നും സ്ത്രീകൾ ധാർമ്മിക തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നത് തികച്ചും വ്യത്യസ്തമായ വഴികളിലൂടെയാണെന്നും കാരോൾ ഗില്ലിഗാൻ എന്ന ചിന്തക ഇൻ ഡിഫറെന്റ് വോയ്സ് എന്ന തന്റെ പുസ്തകത്തിൽ വാദിച്ചു. ആവശ്യങ്ങൾ, പരിചരണം, ദോഷദൂരീകരണം എന്നിവയുടെ മിശ്രണത്തിലുള്ള ആലോചനാ പരിസരത്തു നിന്നുകൊണ്ട് കരുതലിന്റെ ദോഷദൂരീകരണത്തിന്റെ ധാർമ്മികതയാണ് സ്ത്രീകളുടേത്. സ്ത്രീകളിൽ അധികവും കുടുംബത്തിനകത്ത് കഴിഞ്ഞവരും പരിചരണ സ്വഭാവമുള്ള ജോലികൾ ചെയ്തു പോന്നവരുമാണ്. അലിവ്, ആർദ്രത തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ ബന്ധങ്ങളിൽ പുലർത്തുമ്പോൾ സ്ത്രീയുടെ ധാർമ്മികത പുരുഷന്റേതിൽ നിന്ന് വിഭിന്നമാകേണ്ടി വരുന്നു എന്നതാണ് സത്യം. കെ സരസ്വതിയമ്മ സുഷമ എന്ന കഥാപാത്രത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീയുടെ വിജയം ഈ പരിസരത്തുനിന്ന് കൂട്ടിവായിക്കേണ്ടതാണ്. ഇക്കോ ഫെമിനിസ്റ്റ് ചിന്തയുടെ അടിസ്ഥാനമാണ് കരുതലിന്റെ ധാർമ്മികതയും ഫെമിനിസ്റ്റ് ആത്മീയതയും. ആണവാധികാരം, യുദ്ധം, ജൈവനാശം ഇവക്കെതിരെയുള്ള ഫെമിനിസ്റ്റ് പ്രവർത്തനം, ഇതാണ് ഇക്കോ ഫെമിനിസത്തിന്റെ അന്തർധാര. പാരിസ്ഥിതിക ധാർമ്മികത, പാരിസ്ഥിതിക നീതി, ഇവ ഈ കാലഘട്ടത്തിലെ വളരെയേറെ പ്രസക്തമായ ചിന്തകളാണ്. പ്രകൃതിയെ മുതലാളിത്ത ചൂഷണത്തിന് വിധേയമാക്കുന്നതും സ്ത്രീ ശരീരത്തെ പിതൃമേധാവിത്വം കീഴ്പ്പെടുത്തുന്നതും ഏതാണ്ട് സമാന രീതികളിലാണ് എന്നാണ് ഇക്കോ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകതകളെയും പ്രതിരോധ ശേഷികളെയും സ്ത്രീത്വത്തിന് പകരമായി ഇക്കോ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമങ്ങൾ സമീപകാലത്ത് നടക്കുന്നുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീട് വ്യക്തിപരമായ സ്വകാര്യതയുടെയും അരാഷ്ട്രീയതയുടെയും വിശ്രമത്തിന്റെയും സ്ഥലമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നിരോധനങ്ങളുടെയും അവസാനിക്കാത്ത അദൃശ്യമായ അധ്വാനത്തിന്റെയും ഇടമാണ്. എന്നാൽ താഴെയുള്ള നിലയാണ് സ്ത്രീക്ക് കുടുംബത്തിനകത്ത് ഉള്ളതെങ്കിലും കുടുംബങ്ങൾക്കകത്ത് വിവിധ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ സ്ത്രീ സൃഷ്ടിക്കുന്നു. അതുമാത്രമല്ല, ചരിത്ര കാലഘട്ടങ്ങളിൽ പോലും സ്ത്രീ കുടുംബത്തിനകത്ത് തികച്ചും നിഷ്ക്രിയരായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതാണ്. പ്രകൃതിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സ്ത്രീ പരിസ്ഥിതി സംരക്ഷണത്തിനും ശ്രമിക്കും എന്ന വിശ്വാസം ശക്തമാണ്. ഇന്ത്യയിൽ ചിപ്കോ മൂവ്മെന്റ് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ ശക്തമായതിന്റെ കാരണവും പ്രകൃതിയുമായുള്ള സ്ത്രീയുടെ ഇഴപിരിക്കാനാവാത്ത അടുപ്പമാകാം. കേരളത്തിലെ വിശ്വാസ സംസ്കാരത്തിൽ നാഗാരാധനയുമായി ബന്ധപ്പെട്ട പാമ്പിൻകാവുകൾ നമ്മുടെ ഗ്രാമങ്ങളിലെ ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രമായിരുന്നു. ഓരോ തറവാടിനും ഓരോ പാമ്പിൻകാവ് എന്ന അവസ്ഥ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ പാരിസ്ഥിതിക ഇടം സംരക്ഷിക്കുന്നതിൽ കുടുംബത്തിനകത്തെ സ്ത്രീകൾ നൽകിയ കരുതൽ ആണ് വേനൽക്കാലത്തെ വരൾച്ചയിൽ നിന്നും അത്യുഷ്ണത്തിൽ നിന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളെ രക്ഷിച്ചിരുന്നത്. പരിസ്ഥിതിവാദിയായ പോരാളിയായ ഒരു സ്ത്രീയുടെ ആർജവം ഈ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും യുദ്ധമുഖങ്ങളിൽ കുടുംബത്തെ സംരക്ഷിക്കാൻ, കുട്ടികളെ സംരക്ഷിക്കാൻ പോരാടുന്ന വനിതകളെ നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധജലത്തിനായി, ഭക്ഷണത്തിനായി അലയുന്ന സ്ത്രീ മക്കളുടെ വിശപ്പകറ്റാനായി പോരാടുന്ന ശക്തയായ പോരാളിയായി മാറുന്നു. യുദ്ധങ്ങൾ നമുക്ക് ചുറ്റും പത്തും പതുങ്ങിയും അതിന്റെ സാന്നിധ്യം അറിയിക്കുമ്പോൾ പരിസ്ഥിതിവാദിയായ സ്ത്രീ എവിടെ നിന്നെങ്കിലും ഉണർന്നെണീക്കും. തന്റെ കുടുംബത്തിന്റെ സംരക്ഷണം തന്റെ നിലപാടായി അവൾ ഏറ്റെടുക്കും. ആണവായുധങ്ങൾ
ഉപയോഗിക്കും.

ഉപയോഗിക്കുന്നതിനെതിരെ അപേക്ഷയുടെയോ പരിദേവനങ്ങളുടെയോ ആളിക്കത്തുന്ന പ്രതിഷേധത്തിന്റെയോ ഭാഷയിൽ അവൾ താക്കീത് ചെയ്യും. ആഗോള താപനത്തിന്റെ നിറലിൽ പ്രണിതമാകുന്നു ഇന്ന് പ്രകൃതി. പ്രകൃതിയുടെ ഈ അവസ്ഥയിൽ പ്രകൃതിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സ്ത്രീ നിർബന്ധിതയാകുന്നു. ഗ്രെറ്റ തൻബർഗിന് പഠനം ഉപേക്ഷിച്ച് തെരുവിലിറങ്ങേണ്ടി വരുന്നത് സ്ത്രീക്ക് മാത്രം തൊട്ടറിയാവുന്ന പരിസ്ഥിതി ബോധം കൊണ്ടാണ്. ഇക്കോഫെമിനിസത്തിന്റെ ഇന്ത്യയിലെ അതിശക്തയായ പോരാളിയാണ് ഡോക്ടർ വന്ദന ശിവ. കാർഷിക രംഗത്തും ഭക്ഷ്യരംഗത്തും നിലനിന്നിരുന്ന നടപ്പുശീലങ്ങളെ മാറ്റാനായി നിരന്തരം പോരാടിയ ഡോക്ടർ വന്ദന ശിവയുടെ പുസ്തകങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളിലെ സ്ത്രീകളുടെ അവബോധത്തെ പുനർവിചിന്തനത്തിന് സഹായകമാക്കിയെന്നത് സ്ത്രീ പരിസ്ഥിതിയുമായി പ്രകൃതിയുമായി പുലർത്തുന്ന അടുപ്പത്തിനും പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കാനുള്ള ശക്തിക്കുമുള്ള നേർസാക്ഷ്യമാണ്. കെനിയയിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകയും നോബൽ സമ്മാന ജേതാവുമായ വങ്കാരി മാത്തായ് പരിസ്ഥിതി പരിപാലനത്തിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ഗ്രീൻ ബെൽറ്റ് എന്ന പേരിൽ അതിനെ വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുകയും ചെയ്ത ഇക്കോഫെമിനിസ്റ്റാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ വനിതയാണിവർ. പ്രകൃതിയും വിഭവങ്ങളും കലഹങ്ങളും തമ്മിലുള്ള ബന്ധം, മനുഷ്യാവകാശവും ജനാധിപത്യവും സമാധാനവും തമ്മിലുള്ള ബന്ധം പോലെ വ്യക്തതയുള്ളതായിരിക്കും എന്ന ശുഭാപ്തി വിശ്വാസം വങ്കാരി മാഥായ്ക്ക് ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ മേലുള്ള അടിച്ചമർത്തലും പ്രകൃതിയുടെ നാശവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വാദിക്കുന്ന ഇക്കോഫെമിനിസം എന്ന സ്ത്രീവാദ ചിന്ത സ്ത്രീകൾ ഏറ്റെടുത്ത് തങ്ങളുടെ വീടിന്റെ അകായിൽ ഉള്ള പാരിസ്ഥിതിക മലിനീകരണത്തിനോടുള്ള പ്രതിഷേധത്തിൽ നിന്ന് നാന്തി കുറിക്കേണ്ടതാകുന്നു. ചുറ്റുപാടുമുള്ള പ്രകൃതിയുടെ സംരക്ഷണം മുതൽ ഓരോ ചെറിയ കാൽവെപ്പും കാലാവസ്ഥാ മാറ്റത്തിനെതിരായുള്ള സമരങ്ങളുടെ ആദ്യപടിയായി തിരിച്ചറിയണം നമ്മൾ. ഊർധ്വൻവലിക്കുന്ന ഭൂമിയെ പുനർനിർമ്മിക്കുന്നതിൽ സ്ത്രീയുടെ ശക്തമായ ഇടപെടൽ നിർണായകമായിരിക്കുമെന്ന് ലോകം മുഴുവൻ അറിയട്ടെ. കരുതലിന്റെ ധാർമ്മികത പുലർത്താൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തയാണ് സ്ത്രീയെന്ന് സ്ത്രീയിലെ സ്ത്രീത്വം കൊണ്ടാടട്ടെ.

ഇക്കോ ഫെമിനിസം രാധിക ടി എഴുതി അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അക്ഷര കേരളത്തിൽ ഇനിയൊരു കവിത കേൾക്കാം. കവിത പിൻവിളി, എഴുതി അവതരിപ്പിക്കുന്നത് ഉഷ കണ്ടംചിറക്കൽ.

0: യുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: HMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
0: പുലരിപ്പൂക്കളിൽ അവസാനമായി
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
1: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
5: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
6: അപ്പൊ ചേട്ടൻ അറിഞ്ഞല്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
5: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ? ഇനിയിപ്പൊ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
2: ഫോൺ 0487299-3299.
7: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
9: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
7: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുൾപ്പെടെ IHRD വെബ്സൈറ്റ് വഴിയോ നേരിട്ടെത്തിയോ രജിസ്ട്രേഷൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 8547005057, മറ്റൊരു നമ്പർ 9497804276. ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും റീപാക്കിംഗ് ചെയ്യുന്നതുമായ ഭക്ഷ്യ സംരംഭകർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക റിട്ടേൺ ഇന്നുകൂടി പിഴ കൂടാതെ സമർപ്പിക്കാം. അതിനുശേഷമുള്ള ഓരോ ദിവസത്തിനും 100 രൂപ എന്ന കണക്കിൽ പിഴയടയ്ക്കണം. യഥാസമയം വാർഷിക റിട്ടേൺ സമർപ്പിക്കാത്ത നിർമ്മാതാക്കൾക്ക് വരും വർഷങ്ങളിൽ FSSAI ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുന്നതല്ല. ഭക്ഷ്യ സംരംഭകർക്ക് FOSCOS.FSSAI.gov.in എന്ന പോർട്ടൽ വഴി വാർഷിക റിട്ടേൺ ഓൺലൈനായി സമർപ്പിക്കാം. ഇരിങ്ങലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ കഥകളി സൗജന്യമായി പഠിക്കുന്നതിന് ആൺകുട്ടികളായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് PG കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം. ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നവർ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടിയ പ്രായപരിധി 18 വയസ്സ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. പരിശീലനവും ഭക്ഷണവും ഒഴികെയുള്ള താമസ സൗകര്യവും സൗജന്യമാണ്. വിദ്യാർത്ഥികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി പ്രതിമാസം 1500 രൂപ സ്റ്റൈപ്പൻഡും കഥകളി വേഷം വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡിന് പുറമെ സ്കോളർഷിപ്പും ലഭിക്കും. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും വിദ്യാർത്ഥികൾക്കുണ്ട്. താൽപ്പര്യമുള്ളവർ 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറിൽ രക്ഷിതാവിന്റെ സമ്മതപത്രം

0: വിലാസവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി ജൂൺ 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയക്കണം. വിലാസം സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, തൃശൂർ 6801. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0480282231. നമ്പർ ഒരിക്കൽ കൂടി 0480282231.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299329.
2: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
7: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ, സമയം 7 കഴിഞ്ഞ് 24:50. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡിലേ.
9: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഇന്ന് രാവിലെ 11:00. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140 സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11:00 ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി, ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന

0: അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി, ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ൻ ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600-ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-ന് 15 ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഇ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷമെത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യത

0: പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക ഒന്നാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027 39th ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് ഡി കെ ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ ഡി കെ ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേന ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽ മഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പ് ഇന്ന് രാവിലെ 11:00. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നിങ്ങളോട് വലിയ ഒരു വിശേഷമാണ് പങ്കുവയ്ക്കാനുള്ളത്.
3: ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ നവതിയുടെ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
2: അതെ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണല്ലോ. ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഈ വരുന്ന June 5 വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ ശ്രവ്യോത്സവം 2026 എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു.
3: പരിപാടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു.
2: തീർച്ചയായും. ആകാശവാണി തൃശൂർ നിലയത്തിലെ മുൻകാല പ്രക്ഷേപകരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും. ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആകാശവാണിയുടെ മുദ്ര. ഈ വിഷയത്തിൽ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ KA മുരളീധരൻ സംസാരിക്കും. മറ്റൊരു പ്രഭാഷണം നടത്തുന്നത് ആകാശവാണിയിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച പ്രക്ഷേപകൻ ശ്രീ R ശ്രീകണ്ഠൻ നായരാണ്. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം എന്ന വിഷയത്തിലായിരിക്കും അദ്ദേഹം

0: സംസാരിക്കുക. ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ ഈ വിഷയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ശ്രീ ഡി പ്രദീപ് കുമാർ സംസാരിക്കും. നാലാമതായി ബഹുജനഹിതമായ സംഗീതത്തിന്റെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച ശ്രീ എസ് നാരായണൻ നമ്പൂതിരിയുടെ പ്രഭാഷണമാണ് ഉണ്ടാകുക. ഒപ്പം തന്നെ ശ്രീ സി എസ് അനുരൂപ്, ഡോക്ടർ കെ ജയകൃഷ്ണൻ, ശ്രീ അനു വേണുഗോപാൽ, ശ്രീ വെള്ളാട്ടഞ്ഞൂർ ശ്രീജിത്ത്, ശ്രീ പല്ലാവൂർ ആദിത്യൻ, ശ്രീ എം ഡി പോൾ, ശ്രീ പോൾ സി, ശ്രീ ജി ഗോവിന്ദ് കുമാർ എന്നീ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ശ്രുതിലയ സംഗമവും ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സാന്നിധ്യം ആ ദിവസം പ്രതീക്ഷിക്കുകയാണ്. പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള ഈ പ്രഭാഷണങ്ങളും സംഗീത വിരുന്നുമെല്ലാം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ ഇപ്രാവശ്യവും കത്തുകളും വാട്സപ്പ് സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. ഈ ആഴ്ചത്തെ പരിപാടികളെക്കുറിച്ച് പരാമർശിച്ച ശേഷം ആ കത്തുകൾ വായിക്കാം. 24-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും കേട്ടു. ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ സംവിധായകനും എഴുത്തുകാരനും ആകാശവാണിയിലെ പ്രക്ഷേപകനുമായിരുന്ന പി പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ അവതരിപ്പിച്ച ആ പരിപാടി അങ്ങേയറ്റം ചാരുത നിറഞ്ഞ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വാചാലത ആ പരിപാടിക്ക് മാറ്റുകൂട്ടി. ഒപ്പം അദ്ദേഹം സെലക്ട് ചെയ്ത ഒരുപിടി ഗാനങ്ങൾ മനസ്സിന്റെ മണിച്ചെപ്പിൽ ഒരു മയിൽപീലി പോലെ സൂക്ഷിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളതായിരുന്നു. ഈ പരിപാടി അവതരിപ്പിച്ച അനന്തപത്മനാഭൻ എന്ന എഴുത്തുകാരന് അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ് ആചാരി തിരുവത്ര. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് ഇങ്ങനെ കുറിക്കുന്നു. 1965 അച്ഛൻ പത്മരാജനും അമ്മയും തൃശൂർ ആകാശവാണിയിൽ വന്നതും അന്നത്തെ ശബ്ദകലാകാരന്മാരുടെ കാലഘട്ടം ഓർത്തെടുത്തതും എല്ലാം മനോഹരമായിരുന്നു. ഈ പരിപാടി പ്രക്ഷേപണം ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്ന് മുരളി മേലേപ്പാട്ട് എഴുതിയിരിക്കുന്നു. പി വി ഉമ്മർ എടപ്പാൾ ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. എഴുത്തുകാരനായ പി അനന്തപത്മനാഭൻ അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഏറെ ഇഷ്ടപ്പെട്ടു. തന്നെക്കാൾ മുന്നേ ആകാശവാണിയെ കൂടുതൽ അറിയുന്ന തന്റെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് പരിപാടി തുടങ്ങിയത് ഹൃദ്യമായി. അദ്ദേഹം തെരഞ്ഞെടുത്ത ഗാനങ്ങളും ആസ്വാദ്യകരമായിരുന്നു എന്ന് പി വി ഉമ്മർ എഴുതിയിരിക്കുന്നു. ശാന്തിനി കൂട്ടുപാത ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ട വാക്കാണ് എന്റെ അച്ഛന്റെ ഇഷ്ടഗാനങ്ങൾ. അച്ഛൻ അച്ഛൻ എന്നു പറഞ്ഞ ആ മകന്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും ഓരോ പാട്ടിനെക്കുറിച്ച് പറഞ്ഞു തന്നതും ഏറെ ഹൃദ്യമായി. തിരഞ്ഞെടുത്ത പാട്ടുകളും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ശാന്തിനി കൂട്ടുപാത അറിയിച്ചിരിക്കുന്നു. പി പത്മരാജന്റെ ഓർമ്മദിനത്തിൽ 4 മണിക്ക് പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയും ഇഷ്ടപ്പെട്ടു എന്നും ശാന്തിനി അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് വാട്സപ്പ് സന്ദേശമായി ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. നല്ല നല്ല സിനിമകളുടെ സൃഷ്ടാവും കഥകളുടെ പെരുന്തച്ഛനുമായിരുന്ന പി പത്മരാജന്റെ മകൻ എഴുത്തുകാരനായ പി അനന്തപത്മനാഭൻ അവതരിപ്പിച്ചത് മനോഹരമായ ഒരു പരിപാടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിറവിക്ക് കാരണമായ അച്ഛനും അമ്മയും പരസ്പരം കണ്ടിഷ്ടപ്പെട്ട അതേ സ്ഥലത്തിരുന്ന് ഒരു പരിപാടി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ കൗതുകം തോന്നി. അത് അദ്ദേഹത്തിന് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. ഹൃദയസ്പർശിയായ ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അച്ഛന്റെയും അമ്മയുടെയും പ്രണയവും അവരുടെ ആകാശവാണി ബന്ധങ്ങളും മനോഹരമായി അവതരിപ്പിച്ചു. പരിപാടി തയ്യാറാക്കിയവർക്ക് അനുമോദനങ്ങളുടെ വാടാമല്ലരുകൾ.
0: ആകാശവാണിയുടെ പ്രക്ഷേപകരിൽ പ്രശസ്തനായിരുന്ന പി പത്മരാജന്റെ മകൻ അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഈ പരിപാടിയെക്കുറിച്ച് ഒട്ടനവധി കത്തുകൾ ലഭിച്ചു. കത്തിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കണ്ടുമുട്ടിയ സ്ഥലത്തിരുന്നു കൊണ്ടാണ് അന്ന് അദ്ദേഹം ആ പരിപാടി അവതരിപ്പിച്ചത്. പി പത്മരാജന്റെ ജന്മദിനമായിരുന്ന മെയ് 23 അനുബന്ധിച്ച് ആകാശവാണി ഒരുക്കിയ പ്രത്യേക പരിപാടിയായിരുന്നു അത്.
1: അല്പം വൈകിയാണെങ്കിലും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ഇങ്ങനെ സന്ദേശം അയച്ചിരിക്കുന്നു. ആകാശവാണി ഈദ് സമ്മാനമായി നൽകിയ ഗാനസ്മൃതിയിലെ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ എന്ന് തുടങ്ങുന്ന അന്വർത്ഥമായ വരികൾ മനസ്സിൽ ഇപ്പോഴും അലയടിക്കുകയാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആകാശവാണിക്കും തയ്യാറാക്കിയ YS പൗർണമിക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാർത്താ ഡയറി എന്ന പരിപാടിയെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മോഹൻദാസ് പാറപ്പുറത്തിനും ആകാശവാണി സാരഥിക്കും ആശംസകൾ അറിയിച്ചിരിക്കുന്നു.
0: നന്ദി.
1: മണികണ്ഠൻ സൗത്ത് കൊണ്ടാഴി ഗാനസ്മൃതിയെക്കുറിച്ച് വളരെ

0: വിശദമായ അഭിപ്രായം തന്നെ അറിയിച്ചിട്ടുണ്ട്. കല്യാണി രാഗത്തെക്കുറിച്ചുള്ള ഒരു രാഗം പലഭാവം എന്ന പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് അവതരിപ്പിച്ച സമകാലികം വാർത്താ ഡയറിയും നന്നായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജീവിതപാഠത്തിൽ സർ ഐസക് ന്യൂട്ടനെക്കുറിച്ച് സി ആർ ജയൻ നടത്തിയ വിവരണവും ആരോഗ്യക്കുറിപ്പിൽ പാകം ചെയ്യാത്ത ചമ്മന്തി ഉണ്ടാക്കുന്ന വിധം ഡോക്ടർ കെ എസ് രജിതൻ പറഞ്ഞതും ഇഷ്ടപ്പെട്ടു എന്നും മണികണ്ഠൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സർ ഐസക് ന്യൂട്ടനെക്കുറിച്ച് വളരെ ലളിതമായും കാര്യമാത്രമായും പരിചയപ്പെടുത്തി തന്നതിൽ ജീവിതപാഠം അവതരിപ്പിച്ച ജയ സി ആറിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഡോക്ടർ ജയപ്രകാശ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അന്നത്തെ ജീവിതപാഠം വളരെ നന്നായിരുന്നു. തുടർന്ന് കാവ്യാഞ്ജലിയിൽ തിരുനെല്ലൂരിന്റെ നമ്മുടെ ഗാനം എന്ന വളരെയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത കവിതയും കേട്ടു. എന്നാൽ എന്നെ വിഷമിപ്പിച്ചത് കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജന്മദിനം പ്രമാണിച്ച് ONV കവിത പ്രക്ഷേപണം ചെയ്യാമായിരുന്നു എന്നതാണ്. ചിലപ്പോൾ ആ കവിയെ അനുസ്മരിച്ച് മറ്റെന്തെങ്കിലും പരിപാടി ഉണ്ടാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം.
1: ഭൗതികശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും നിരവധി വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ സർ ഐസക് ന്യൂട്ടനെ കുറിച്ചുള്ള ജീവിത പാഠമായിരുന്നു അത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന എത്രമാത്രം കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു ആ പരിപാടി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആരോഗ്യക്കുറിപ്പുകൾ എന്ന പരിപാടി തുടർന്നും കേൾക്കുക, കത്തുകൾ അയക്കുക.
0: 23rd ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്ത വനിതാവേദി ഇഷ്ടപ്പെട്ടു. സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും എന്ന വിഷയത്തെക്കുറിച്ച് മായ ശ്രീകുമാറുമായി YS പൗർണമി നടത്തിയ അഭിമുഖം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് അറിയിച്ചിരിക്കുന്നു.
1: ഈ പരിപാടി വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് മറ്റു ശ്രോതാക്കളും അറിയിച്ചിട്ടുണ്ട്.
0: പാട്ടോർമകൾ എന്ന പരിപാടിയെക്കുറിച്ച് ഷഹാന മജീദ് കൂർക്കഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. പാട്ടോർമയിൽ സുധാ കടവല്ലൂർ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് അതീവ ഹൃദ്യമായി. കേൾക്കുകയായിരുന്നില്ല, അത് ഭാവനയിൽ കാണുകയായിരുന്നു. മഴ നനഞ്ഞ സ്കൂളിലേക്ക് പോകുന്ന കുട്ടിക്കാലവും പാദസരം നഷ്ടപ്പെട്ടതും പ്രണയവും എല്ലാം വളരെ കൗതുകത്തോടെയാണ് കേട്ടിരുന്നത്. നഷ്ടപ്പെട്ട പാദസരം ഇപ്പോഴും തിരയാറുണ്ടെന്ന് ആ അമ്മ പറഞ്ഞത് അത്യധികം ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതായിരുന്നു. ഒരുപാട് സന്തോഷം, സസ്നേഹം സുധ എന്ന അമ്മയ്ക്കും ആകാശവാണിക്കും. പാട്ടോർമകൾ കേട്ട് അഭിപ്രായം അറിയിച്ചവരാണ് മുരളി മേലെപ്പാട്ട്, എടപ്പാൾ, നഫീസ കുഞ്ഞിപ്പ പന്താവൂർ തുടങ്ങിയവർ. PV മുഹമ്മദ് വടക്കേ വാവന്നൂർ പങ്കെടുത്ത വസന്തം എന്ന വാക്ക് ആരംഭിക്കുന്ന ഗാനമഞ്ചരി വളരെ നന്നായി എന്നും നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതേ അഭിപ്രായം തന്നെയാണ് PV ഉമ്മർ എടപ്പാളിനും അറിയിക്കാനുള്ളത്.
1: കത്തുകളയച്ചതിന് നന്ദി.
0: രാമചന്ദ്രൻ, ദേവി രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് ഇങ്ങനെയൊരു വാട്സപ്പ് സന്ദേശമാണ് അയച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ജാഗ്രത അവസരോചിതവും ശ്രദ്ധേയവുമായി. വേനൽ അവധിക്കാലങ്ങളിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ സംസാരിച്ചത് എല്ലാവരും സശ്രദ്ധം കേട്ടിരിക്കേണ്ട ഒന്നായിരുന്നു. കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട നല്ല കാര്യങ്ങൾ അദ്ദേഹം വിശദമാക്കി തന്നു. ഈ പരിപാടിക്ക് അനുമോദനങ്ങൾ.
1: ചെറിയ ഒരു അശ്രദ്ധ മൂലം നമ്മുടെ കുട്ടികൾക്ക് വരാനിടയുള്ള ചില അസുഖങ്ങൾ, ചില അപകടങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയായിരുന്നു ആ ജാഗ്രത. പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: ബുധനാഴ്ച രാവിലെ ആരോഗ്യക്കുറിപ്പുകളിൽ ഡോക്ടർ കെ എസ് രജിതൻ സംസാരിച്ചത് ഉചിതമായി എന്നും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നെല്ലിക്ക, തക്കാളി എന്നിവ കൊണ്ടുള്ള പച്ചടി തയ്യാറാക്കുന്ന വിധം ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് ആ പരിപാടിയെക്കുറിച്ച് അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യക്കുറിപ്പുകൾ 5 ദിവസവും കേൾക്കാറുണ്ട്. വളരെയേറെ പ്രയോജനകരമായ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കി തരുന്നു. അണിയറ ശില്പികൾക്ക് അനുമോദനങ്ങൾ.
1: നന്ദി.
0: May 22 രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത പഴമൊഴികളും കടങ്കഥകളും എന്ന പ്രഭാഷണം ഹൃദ്യമായി എന്ന് ഗംഗാധരൻ VP ചാത്തന്നൂരിൽ നിന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പുതിയ തലമുറ ഇതെല്ലാം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ പരിപാടികളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ശ്രോതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആചാരി തിരുവത്ര, പ്രൊഫസർ മുളങ്ങുന്നത്തുകാവ് കൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ ഇത്തരം പരിപാടികൾ ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായം അറിയിച്ചവരാണ്. 20rd ഉച്ചയ്ക്ക് 2:30 പ്രക്ഷേപണം ചെയ്ത സ്വരസാഗരം എന്ന പരിപാടി എന്തുകൊണ്ടും ഏറെ ശ്രദ്ധേയമായി എന്ന അഭിപ്രായമാണ് വെങ്കിടങ്ങിൽ നിന്നുള്ള പെരിങ്ങര രാമൻ നമ്പൂതിരിക്കുള്ളത്. അദ്ദേഹം ആ പരിപാടിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ കത്ത് അയച്ചിട്ടുണ്ട്. കുട്ടമ്പേരൂരിൽ നിന്ന് VMK നമ്പൂതിരി ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പല വിഭവങ്ങളും ഹൃദയാകാശത്തിൽ വെൺമതി പൂർണ്ണ നിലാവ് നിറയ്ക്കുന്നു.

0: കഴിഞ്ഞയാഴ്ചയിൽ വള്ളത്തോളിന്റെ എന്റെ ഭാഷ, ബാലാമണിയമ്മയുടെ കവിത, വയലാർ രാമവർമ്മയുടെ കല്യാണ സൗഗന്ധികം, അന്ന് രാത്രി ഒഴുകിവന്ന നളചരിതം ഒന്നാം ദിവസം, ആട്ടക്കഥയിലെ സഖിമാരെ നമുക്ക് എന്ന് തുടങ്ങുന്ന വരികൾ, ഇവയെല്ലാം ഹൃദ്യമായ മധുര വിഭവങ്ങൾ തന്നെയായിരുന്നു. അതീവ കൗതുകവും ആനന്ദവും ഇവ ജനിപ്പിച്ചു. കാവ്യാഞ്ജലിയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ നിന്ന് മല്ലികയും. ചൈതന്യ ചൊല്ലിയ കാവ്യാഞ്ജലി ഏറെ മനോഹരമായിരുന്നു. ആരോഗ്യക്കുറിപ്പുകളും ഏറെ ശ്രദ്ധേയമാണ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അക്ഷരകേരളം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ബാബു എബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെ നിരൂപണം ചെയ്തുകൊണ്ട് ലാവണ്യ മുല്ലശ്ശേരി നടത്തിയ അവലോകനം സത്യസന്ധമായ ഒരു വിലയിരുത്തലായി തോന്നി. തുടർന്ന് പ്രീതയുടെ മാതൃഭാഷ എന്ന കവിതയുടെ ഏതാനും വരികൾ സൂര്യമേനോൻ ചൊല്ലിയതും നന്നായി എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: ഇനി കഴിഞ്ഞയാഴ്ചയ്ക്ക് ശേഷം വന്ന നാടകോത്സവത്തെക്കുറിച്ചുള്ള വാട്സപ്പ് സന്ദേശങ്ങളും കത്തുകളും നോക്കാം. കഴിഞ്ഞയാഴ്ച തന്നെ വിശദമായി നാടകോത്സവത്തെക്കുറിച്ച് പ്രതിപാദിച്ചതുകൊണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ചവരുടെ സന്ദേശങ്ങൾ ചുരുക്കി വായിക്കാം. പ്രിയ സി ആർ ഓരോ നാടകത്തെയും വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടകോത്സവത്തെ വിലയിരുത്തിക്കൊണ്ട് പ്രഗത്ഭർ സംസാരിച്ചത് കേട്ടു. 8 വർഷത്തിന് ശേഷം നാടകോത്സവം പുനരാരംഭിച്ചതിന് നന്ദി. വരും വർഷങ്ങളിൽ ഓണക്കാലത്ത് പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു എന്നാണ് കണ്ണൂരിൽ നിന്ന് സന്തോഷ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഏറെ തിരക്കുള്ള മോഹൻലാൽ 2 നാടകങ്ങൾക്ക് ശബ്ദം നൽകിയത് നന്നായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അദ്ദേഹം. പ്രധാന നിലയമായ തൃശൂർ ആകാശവാണിക്ക് പഴയകാലത്തെ പോലെ 2 നാടകങ്ങൾക്ക് അവസരം കൊടുക്കണം എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു. കാര്യാട്ടുകരയിൽ നിന്ന് ചന്ദ്രികാ നാരായണനും വിശദമായ അഭിപ്രായമാണ് റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് അയച്ചിരിക്കുന്നത്. തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത രാജേഷ് വിശ്വംഭരൻ രചന നിർവഹിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൂർവ കഥകളിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നായിരുന്നു. ആ നാടകത്തിൽ അഭിനയിച്ച ഓരോരുത്തരും തങ്ങളുടെ ഭാഗം മികച്ചതാക്കി. രാജേഷ് വിശ്വംഭരനും YS പൗർണമിക്കും ഷിബു എം ജോസ് മച്ചാടിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ക്ഷമിക്കുമല്ലോ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. നവതിയുടെ ആഘോഷ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണി റേഡിയോ നാടകോത്സവം വീണ്ടും ആരംഭിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുകയാണ് പ്രഭ കുമ്പളങ്ങാട്. വളരെ കാലമായി ആകാശവാണിയിൽ കൂടി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന നാടകോത്സവത്തിന്റെ അസുലഭ ദിനങ്ങളാണ് കടന്നുപോയത്. ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു എന്ന് മോഹൻദാസ് ഒറ്റപ്പാലം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എം ജി ഗോപി ഇളന്തുരുത്തി വളരെ വിശദമായ അഭിപ്രായങ്ങളാണ് എല്ലാ പരിപാടികളെക്കുറിച്ചും എഴുതിയിരിക്കുന്നത്. ഒരു ഭവനത്തിൽ ഒരു റേഡിയോ, ജയ് ആകാശവാണി ജയ് റേഡിയോ എന്ന മുദ്രാവാക്യത്തോടെയാണ് അദ്ദേഹം കത്ത് ചുരുക്കിയിരിക്കുന്നത്. 8 വർഷത്തിന് ശേഷം തുടക്കമിട്ട ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം ഗംഭീരമായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് കെ ശശികുമാർ വാണിയംകുളം. 2 പേജിൽ അദ്ദേഹം ഓരോ നാടകത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ ഇത് മുഴുവൻ വായിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇതിലെ ഓരോ അഭിപ്രായവും വളരെ ശ്രദ്ധാപൂർവം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. പുന്നയൂർക്കുളം മന്ദലാം കുന്നിൽ നിന്ന് അബ്ദുൾ ജലീൽ ടി കെയും നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അഖില കേരള റേഡിയോ നാടകോത്സവം എത്തിയതിന്റെ സന്തോഷം അറിയിക്കുന്നു. റേഡിയോ നാടകോത്സവത്തെക്കുറിച്ചുള്ള ഒരു കത്തുകൂടി വായിക്കാം. സി എസ് സുബ്രഹ്മണ്യനാണ് തൃശൂർ പൂങ്കുന്നത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്. കത്തുകൾ പലപ്പോഴും അയക്കാറുണ്ട്, ജോലി തിരക്ക് മൂലം സമയം കിട്ടാറില്ല. അഖില കേരള റേഡിയോ നാടകോത്സവം ആസ്വദിച്ചു. എല്ലാ നാടകങ്ങളും മികച്ച നിലവാരം പുലർത്തി. എന്നാൽ തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ ആദ്യമായാണ് കത്തയക്കുന്നത് എന്ന ആമുഖത്തോടെ ഉഷാ മോഹൻദാസ് പെരുമ്പിലാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. രാവിലെ 5:45 മുതൽ 9:30 വരെയുള്ള ഒരുവിധം എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നാടകോത്സവത്തെപ്പറ്റി പറയാനാണ് ഈ കത്തെഴുതുന്നത്. വ്യത്യസ്തത പുലർത്തിയ നാടകങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവ. അഭിനയ മികവ് എടുത്തു പറയാതെ വയ്യ. തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എനിക്കേറെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചതുപോലെ തോന്നി. അഭിനയിച്ചവർക്കും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. ഉഷാ മോഹൻദാസ്, പെരുമ്പിലാവ്.
1: ആകാശവാണി പ്രക്ഷേപണം ചെയ്ത നാടകങ്ങളെക്കുറിച്ച് കത്തുകളിലൂടെയും വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും നിരവധി അഭിനന്ദനങ്ങൾ ആകാശവാണിക്ക് ലഭിച്ചു. കത്തുകളയച്ച ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി.
0: ശ്രോതാക്കളുടെ കൂടെ ഉത്സവമായ ശ്രവ്യോത്സവം 2026 ഒരിക്കൽ കൂടി എല്ലാ

0: ശ്രോതാക്കളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
1: കുളങ്കുന്നത്തുകാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. കർണാടക സംഗീത രംഗത്ത് എന്നെന്നും വിസ്മയം തീർത്ത ഒരു കലാകാരനായിരുന്നു മാൻഡോലിൻ ഉപകരണവാദന പ്രതിഭ യു ശ്രീനിവാസൻ. അദ്ദേഹം വായിച്ച കൃതികൾ May 27 ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 സ്വരസാഗരത്തിൽ കേട്ടത് ഒരു അപൂർവ അനുഭവമായി തന്നെ മനസ്സിൽ അവശേഷിക്കുന്നു.
2: സോമസുന്ദരൻ, പള്ളിപ്പുറം പട്ടാമ്പി. 1988 മുതൽ ഒരു റേഡിയോ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അന്നത്തെ കാലത്ത് കൗതുക വാർത്തകൾ നടന്നിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പക്ഷെ അതിന് പകരമുള്ള എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചായിരിക്കുന്നു. 90 നിറവിലെത്തിയ ആകാശവാണിക്ക് 1000 ആശംസകൾ നേരുന്നു.
3: ഞാൻ ജാൻസി. എൻ്റെ സ്ഥലം വല്ലച്ചറയാണ്. മേഘമൽഹാർ സിനിമ ഞാൻ കുറേ വട്ടം കാണും. പക്ഷെ ആ സിനിമ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നാടകം കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു മാനസിക ഒരു ഇത് വന്നു. അങ്ങനത്തെ ഒരു ചെറിയൊരു നൊമ്പരം തരുന്ന ഒരു നാടകങ്ങളായാലും സിനിമയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കാട്ടും ഗംഭീരായി നാടകം.
4: എടപ്പാളിൽ നിന്ന് മുരളി മേലിപ്പാട്ട്. നിരവധി പഠനങ്ങൾ നടത്തി ശാസ്ത്രലോകത്ത് ശ്രദ്ധേയനായ ഐസക് ന്യൂട്ടനെ പറ്റി JRCR തയ്യാറാക്കി അവതരിപ്പിച്ച ജീവിതപാഠം വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ.
5: വരമഞ്ഞൾ കുറി തൊട്ട് തിരുനടയിൽ തിരിവച്ച് സന്ധ്യാ നീ എന്തേ ചിരിച്ചു, പണ്ടുപാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ വലം പിരി ചുരുൾ മുടി വാനിലൊതുങ്ങി പാൽ കണ്ണിൽ മഷിയെഴുതി ഒന്നിനി സുരതാഴ്ത്തി പാടുക പൂങ്കുയിലെ KS ചിത്ര, KJ യേശുദാസ്, GV വേണുഗോപാൽ, PJ ജയചന്ദ്രൻ എന്നിവരും സംഘവും പാടിയ ശ്രുതിമധുരം ഉന്നത നിലവാരം പുലർത്തി ബിനിത ഗോപിനാഥിനും CS അനുരൂപിനും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ.
6: കൊടുങ്ങല്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. May 24 ഞായറാഴ്ച പുനഃപ്രക്ഷേപണം ചെയ്ത ഗാന്ധിമാർഗം ഏറെ നന്നായിരുന്നു. UK രാഘവൻ എഴുതി അവതരിപ്പിച്ച കവിത അമ്മുടെ ബാബുജി ഇഷ്ടമായി. മഹാത്മജിയെ നേരിട്ട് കണ്ട അനുഭവമാണ് കവിത കേട്ടപ്പോൾ തോന്നിയത്.
7: അമൃത രമണീരാജൻ, മസരാജൻ ജോവന്നൂർ. 23/5/2026 3 ദിവസങ്ങളിലായി അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥസമ്പുഷ്ടവും ശ്രദ്ധേയവുമായിരുന്നു. തുടർന്ന് 6 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഉഷമലരി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിതയിലെ ഒരു ഭാഗം സതീഷ് ലാലിന്റെ ആലാപനം മനോഹരമായിരുന്നു.
8: പാട്ടത്തിൽ രാമചന്ദ്ര മേനോൻ, രാമവർമ്മപുരം. നാടകോത്സവം പുനരവതരിപ്പിച്ചതിൽ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. നാടകോത്സവത്തിന്റെ തിരനോട്ടം മുതൽ അവലോകനം വരെ സശ്രദ്ധം ശ്രവിക്കാനും ആസ്വദിക്കാനും സാധിച്ചതിൽ വളരെയേറെ ആകാശവാണി പ്രവർത്തകരോട് നന്ദിയുണ്ട്.
9: അജിത രാമകൃഷ്ണൻ, തിരുവില്ലാമല. അഖില കേരള നാടകോത്സവത്തിൽ ആകാശവാണിയുടെ ഓരോ നിലയങ്ങളും അവതരിപ്പിച്ച നാടകങ്ങൾ ഓരോന്നും ഇതിവൃത്തങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയതും ഒന്നിനൊന്ന് മികവുറ്റതും ആയിരുന്നു. ആകാശവാണിയിലെ എല്ലാ നിലയങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
10: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
0: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
10: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് JR CR, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
11: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
12: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
13: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
14: ദൃശ്യം കണ്ണാശുപത്രി.
15: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
16: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
17: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
18: ആകാശവാണി തൃശൂർ.
19: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
13: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
13: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
13: മെഡിസപ് ആനുകൂല്യങ്ങൾ.
1: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
13: ഫോൺ 8078788881.
18: ചോദ്യമിതായിരുന്നു: എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: May 31.

0: ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ആചരിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണത്തിനായി ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുവാനും ലോകാരോഗ്യ സംഘടന ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: മെയ് 31. ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ആചരിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണത്തിനായി ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുവാനും ലോകാരോഗ്യ സംഘടന ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇനി ചിന്താവിഷയം. ആദ്യം നിങ്ങളുടെ ആരോഗ്യം കെട്ടിപ്പടുക്കുക. ഒരു ശക്തനായ മനുഷ്യന് മാത്രമേ ഭക്തിയെയും ജീവിതത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും മുന്നോട്ട് നയിക്കുവാനും സാധിക്കൂ. സ്വാമി വിവേകാനന്ദൻ. ആദ്യം നിങ്ങളുടെ ആരോഗ്യം കെട്ടിപ്പടുക്കുക. ഒരു ശക്തനായ മനുഷ്യന് മാത്രമേ ഭക്തിയെയും ജീവിതത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും മുന്നോട്ട് നയിക്കാനും സാധിക്കൂ. സ്വാമി വിവേകാനന്ദൻ.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കാൻ ട്രസ്റ്റ്.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി.
9: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
10: ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
9: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
10: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
9: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
11: क्या आपने पीएम सूर्य घर मुफ्त बिजली योजना के बारे में सुना है?
12: भारत सरकार का लक्ष्य सोलर पावर से बिजली बिल जीरो करने का भी है.
11: इससे आपका घर सूर्य घर बन जाता है, माने बिजली बिल जीरो. और अतिरिक्त बिजली पैदा हुई तो बिजली ग्रिड को बेचकर पैसे भी कमा सकते हैं. तो बैठे क्यों हो, अभी रजिस्टर करो PM सूर्य घर.gov.in पर.
13: हर घर सूर्य घर.
14: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं लवलीन निगम. प्रधानमंत्री नरेंद्र मोदी आज सुबह 11 आकाशवाणी पर मन की बात कार्यक्रम में अपने विचार साझा करेंगे. रक्षा मंत्री राजनाथ सिंह ने कहा, ऑपरेशन सिंदूर के दौरान भारतीय नौसेना ने पाकिस्तानी नौसेना को बंदरगाहों में दुबके रहने को किया था मजबूर. म्यांमार के राष्ट्रपति ओ मिन आउलाइन 5 की भारत यात्रा पर नई दिल्ली पहुंचे. कल बिहार के गया में महाबोधि मंदिर में की थी पूजा अर्चना. सरकार ने पेट्रोल, डीजल और विमान ईंधन पर निर्यात शुल्क संशोधित किया, नया शुल्क कल से लागू. मौसम विभाग का बुधवार तक केरलम, माहे, तमिलनाडु, पुदुचेरी और कराईकाल में मूसलाधार बारिश का अनुमान. और आईपीएल क्रिकेट के फाइनल में आज शाम अहमदाबाद में गुजरात टाइटंस का सामना मौजूदा चैंपियन रॉयल चैलेंजर्स बेंगलुरु से होगा. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज सुबह 11 आकाशवाणी पर मन की

0: 21-19, 21-18 in the semi-finals yesterday. And now, for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Shagun. Political developments in Karnataka. CUET retest and TMC leader Abhishek Banerjee mobbed during visit to South. 24 Parganas are the front page stories in most dailies. The Statesman informs Amit Shah on a visit to West Bengal seeks close watch on radicalization centers on border. Newspapers report US Defense Secretary Pete Hegseth describes India as a critical anchor in Indo-Pacific region. Financial Express headlines, India helps maintain balance of power, while the Sunday Express says no China hegemony. Hegseth flags co-production of Javelin anti-tank missile with India. The Tribune informs Vinesh fails to make Asian Games cut, promises to return to the mat. Economic Times says EV sales in fast lane, but Motor Town treads the middle path. Less than half of new launches likely to be electric, as car makers unsure of transition best with multi-powertrain portfolio. Times of India cites Google fined for misdirecting searches to rivals' products. And finally, Times of India in a photo caption, Dhool Andar sweeps Rajasthan. Reports on the massive dust storm that barreled through several parts of Rajasthan, plunging several towns into darkness around 2 p.m. And with that, it's back to you, Shagun.
0: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to share his thoughts in Mann Ki Baat program on Akashwani at 11 a.m. today. Defence Minister Rajnath Singh says Indian Navy forced Pakistan Navy to remain confined to its ports during Operation Sindoor. Myanmar's President U Min Aung Hlaing arrives in New Delhi on a five-day visit to India, offers prayers at Mahabodhi Temple in Gaya. Centre notifies levies on exports of petrol, diesel and aviation turbine fuel for fortnight beginning tomorrow. IMD forecasts heavy rainfall over Kerala, Mahi, Tamil Nadu, Puducherry and Karaikal till Wednesday. And in cricket, Gujarat Titans to take on defending champions Royal Challengers Bengaluru in IPL 2026 final in Ahmedabad this evening. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ 90-ന്റെ നിറവിൽ ആകാശവാണി
3: 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
4: ദിസ് ഈസ് ആകാശവാണി.
2: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. സ്വരമാധുര്യമായി ആകാശവാണി ജനഹൃദയങ്ങളിലേക്കൊഴുകാൻ തുടങ്ങിയിട്ട് 90 വർഷങ്ങൾ. സംഗീതമായി, വാർത്തകളായി, വിജ്ഞാനമായി ശ്രവ്യ വിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോട് കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ, പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി മൊഴികൾ,
2: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
3: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി
2: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
3: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണമെന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്, ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
2: ഹൃദയസ്വരങ്ങൾ പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം.
3: എഴുത്തുകാരനായ പി അനന്തപത്മനാഭൻ.
5: ആകാശവാണി നവതിയിലേക്ക് കടക്കുകയാണ്. ആകാശവാണി പോലൊരു സ്ഥാപനം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഭാഷ രൂപീകരിക്കപ്പെടുന്നതിൽ

0: അല്ലെങ്കിൽ സംഗീത ബോധം ഉണർത്തുന്നതിൽ അറിവുകൾ പകരുന്നതിലൊക്കെ ഈ ഒരു സ്ഥാപനം നിർവഹിച്ച പങ്ക് നിസ്തുലമാണ്. ഒരിക്കലും അതിനെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴും എല്ലാ ദിവസവും ആകാശവാണി പരിപാടികൾ, അത് രാത്രി 10 മണി തൊട്ട് 11 മണി വരെയുള്ള, ഞാൻ കൊച്ചിയിലാണ് കേൾക്കുന്നത്, പഴയ പാട്ടുകളടക്കം രാവിലെ പോകുമ്പോൾ കേൾക്കുന്ന ആശച്ചേച്ചിയും ബാലേട്ടനും തമ്മിലുള്ള സംഭാഷണം അടക്കം എല്ലാം വിടാതെ കേൾക്കുന്ന ഒരാളാണ്. ഈ തിരക്കുകൾക്കിടയിൽ ആകാശവാണി തരുന്ന ഒരു പ്രസാദ മാധുര്യം മറ്റ് സ്വകാര്യ റേഡിയോകൾക്ക് തരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് ആകാശവാണിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ചില പരിപാടികളുണ്ട്. ഇപ്പം കൃഷിക്കാരുടെ വയലും വീടും എന്നൊക്കെ ആയിരുന്നു എൻ്റെ പേര്. ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ കാർ സീരിയൽ കേൾക്കുന്നത് ആകാശവാണി പരിപാടികളാണ്. പ്രത്യേകിച്ചും ഈ പഴയ ഗാനങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ്സ് പറയുന്ന ഏക സ്ഥാപനം ആകാശവാണി. അത് വേണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. കാരണം ഇതിൻ്റെ സൃഷ്ടാക്കൾ എപ്പോഴും അംഗീകരിക്കണം, അത് വേണം. അതുകൂടാതെ വേറെയും ചിലതുണ്ട്, ഈ കവിതകളെ പറ്റിയുള്ള പരിപാടികൾ, ചില രൂപകങ്ങൾ, ചില പ്രത്യേക ഫീച്ചറുകൾ, ലൈവായിട്ടുള്ള ചില പ്രോഗ്രാംസിൻ്റെ റെക്കോർഡിങ്സ്. ഞാൻ ഈ അടുത്ത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും സജിത്ത് ഏവൂരേത്തും തമ്മിലുള്ളൊരു സംഭാഷണം, എറണാകുളത്ത് നടന്ന ഒരു ലിറ്റററി ഫെസ്റ്റിവല്, അത് മുഴുവനായിട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകാശവാണിയിൽ. ഇത് വേറെ എവിടെയും കിട്ടില്ല. എന്തൊരു അറിവും വിജ്ഞാനവും, അതുകൂടാതെ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സംഭാഷണമായിരുന്നു. അത്തരം പരിപാടികൾ ആകാശവാണി ഇവിടെ വേണം, എല്ലാ കാലത്തും വേണം. ആ പഴയ പ്രതാപം ഇതിലും മടങ്ങ് ഇനിയും വരും. ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ആകാശവാണി വീണ്ടും പഴയ ആ പ്രതാപത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇനിയും ഇതിങ്ങനെ തന്നെ ആകാശവാണി 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇതിനെക്കാട്ടിലും പ്രതാപത്തിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു.
1: കാതോട് കാതോരം പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ.
2: നിരവധി നിലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് ഡയറക്ടർ ഓഫ് എഞ്ചിനീയറായി വിരമിച്ച സുധാകരൻ പി എൻ.
3: ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്തത് 1980 ആകാശവാണി ധാർവാഡിലാണ് ജോയിൻ ചെയ്തത്. കർണാടകയിലുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്യുകയും പിന്നീട് ദൂരദർശൻ കേന്ദ്ര തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. ദൂരദർശൻ കേന്ദ്രയിൽ നിന്ന് ദൂരദർശൻ കേന്ദ്ര ഷില്ലോങ്ങിലേക്ക് പോവുകയുണ്ടായി. അതൊരു നോർത്ത് ഈസ്റ്റ് സ്റ്റേഷനാണ്, ഡിഫിക്കൽ സ്റ്റേഷനായിട്ട് പോയതാണ്. അവിടെ ഒരു 2.5 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചും ദൂരദർശനിൽ തിരുവനന്തപുരത്ത് തന്നെ തിരിച്ചു വരികയും അവിടെ ഒരു 5 വർഷം കൂടി വർക്ക് ചെയ്തു. പിന്നീട് ഷിമോഗ ദൂരദർശൻ ട്രാൻസ്മിറ്ററിൽ വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ വീണ്ടും ആകാശവാണിയിലേക്ക് തിരിച്ചു വരുന്നത്. ആകാശവാണി തൃശ്ശൂരിൽ തിരിച്ചെത്തി. തൃശ്ശൂർ ഞാൻ ജോയിൻ ചെയ്തത് എൻജിനീയറിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലാണെങ്കിലും തൃശ്ശൂരെത്തുമ്പോൾ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ എഞ്ചിനീയറായിരുന്നു. ധാർവാഡിൽ ജോയിൻ ചെയ്യുന്ന ഞങ്ങളുടെ കാലത്ത് അന്ന് ഏറ്റവും പഴയ ഒരു സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. പലരും ഇപ്പോഴത്തെ ജനറേഷനിൽ പലരും അത് കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അന്നുണ്ടായിരുന്ന എക്യുപ്മെൻസും പാറ്റേൺ ഓഫ് ഡ്യൂട്ടിയും ഒക്കെ നോക്കുമ്പോൾ പ്രസൻറ്റ് സ്റ്റാഫിനത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പോലും സംശയമാണ്. അന്നുണ്ടായിരുന്ന ഒരു കോളിൻസ് ട്രാൻസ്മിറ്റർ, അതൊക്കെ ഏതോ രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്തപ്പെട്ട സാധനങ്ങളായിരുന്നു. ടോട്ടൽ വാൽവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന വാൽവാണ് ഇപ്പോഴും എസ് പി ടികൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അന്ന് ചെറിയ ട്രാൻസ്മിറ്റർ, അതൊരു 10 kW ട്രാൻസ്മിറ്റർ ആയിരുന്നു, അതിൽ പോലും അതായിരുന്നു. പിന്നീട് അവിടെ ഞങ്ങളുള്ളപ്പോൾ തന്നെ അവിടെ ഹൈ പവർ ട്രാൻസ്മിറ്റർ വരികയും വേറെ മോഡേൺ എക്യുപ്മെൻസ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. പിന്നീട് ഞാൻ ദൂരദർശനിൽ പോയി. പിന്നെ ഞാൻ AIR സെറ്റപ്പിലേക്ക് തിരിച്ചെന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഞാനൊരു 9 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റലേഷൻ ഓഫീസറായിട്ടൊരു 2 വർഷം എൻ്റെ ലാസ്റ്റ് പീരീഡിൽ ഇവിടെ ഉണ്ടായിരുന്ന പീരീഡിൽ ഒരു ഡീസൽ ജനറേറ്റർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ മാറ്റി പുതിയത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. തൃശ്ശൂരത്തെ കമ്പ്യൂട്ടറൈസേഷൻ പോലും സ്റ്റാർട്ട് ചെയ്തത് ഞാനിവിടെ ഉള്ളപ്പോഴാണ്. ഞങ്ങളാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ഉണ്ടാക്കി ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉപയോഗിച്ചത്. ഞങ്ങൾ പല സ്ഥലത്തു നിന്നും സാധനങ്ങൾ വരുത്തി. 4G നിന്നും ചില സൗണ്ട് കാർഡ്സ് അത് ഇന്ത്യയിൽ അന്ന് അവൈലബിൾ ആയിരുന്നില്ല. ഇമ്പോർട്ട് ചെയ്ത് തരികയും അതുപയോഗിച്ചിട്ട് ഞങ്ങൾ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നീട് ഓൾ ഇന്ത്യയിൽ എല്ലാ സ്റ്റേഷൻസിനും കമ്പ്യൂട്ടേഴ്സ് സെൻട്രലൈസ്ഡായിട്ട് സപ്ലൈ ചെയ്യുകയും എല്ലാവരും അത് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ തൃശ്ശൂരിൽ അത് ചെയ്തിരുന്നു. ഓഫ് കോഴ്സ് അതിന് നമ്മുടെ അവിടുത്തെ സ്റ്റേഷൻ എഞ്ചിനീയറും ബാക്കിയുള്ള സ്റ്റാഫും എല്ലാം ശരിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്രയും നമ്മൾ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയപ്പോൾ ഇൻ്റർനെറ്റും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വന്നു കഴിഞ്ഞപ്പോൾ പൊതുജനത്തിന് വേറെ കുറേ കണ്ടൻറ് വൈസ് ഓപ്ഷൻസ് വന്നു. പക്ഷേ എന്നാൽ

0: ും ഇപ്പോഴും റേഡിയോ കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും FM ചാനലും പിന്നെ ആകാശവാണിയുടെ പ്രോഗ്രാംസ് ഇൻ്റർനെറ്റിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ലൈക്ക് എനി അതർ പ്ലാറ്റ്ഫോം. വെറുതെ അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ നമുക്കിപ്പോൾ അത് മൊബൈലിൽ കേൾക്കാവുന്നതാണ്. എല്ലാ സ്റ്റേഷൻസിനും ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഗ്രാംസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. കാലത്തിനനുസരിച്ചിട്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിനൊരു കൺട്രോൾ ഉള്ളത് കൊണ്ട് ഇതിനകത്തുള്ള കണ്ടൻ്റ് എല്ലാം നമുക്ക് വിശ്വസിക്കാവുന്നതും അതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതുമാണ്. ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത് അതിന് വേറെ ആരും കൺട്രോളില്ല, അവർക്ക് തോന്നുന്ന അവർ പറയുന്നതാണ്. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അതിനെ വിലയിരുത്താൻ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടി വരും. പല ഇതിനകത്തും പറയാറുണ്ട് നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ആകാശവാണിയുടെ നമ്മളിപ്പോൾ ഒരു ന്യൂസ് കേട്ടാലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കേട്ടാലോ അത് നമ്മൾ വേറെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് 99.99% സത്യമായിരിക്കും. പിന്നെ അതിൽ പങ്കെടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഭാഷ ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ചും മലയാളം, ഉച്ചാരണവും എല്ലാം ആകാശവാണിയിൽ നിന്നാണ് പലരും കേട്ട് പഠിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഇപ്പോഴത്തെ പബ്ലിക്കിൽ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ കുറച്ച് സാഹിത്യകാരന്മാരെ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നത് മലയാളം തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ സംസാരിക്കുന്നത് പകുതി ഇംഗ്ലീഷ് ചേർത്തിട്ടാണ്. ഞാൻ പല സ്ഥലത്തും വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കങ്ങനെ വേണ്ടി വന്നത്. പിന്നെ ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് റേഡിയോ കേട്ടാൽ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ വാക്കുകൾ ഉണ്ടെന്നെങ്കിലും ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും റേഡിയോയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് തന്നെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും റേഡിയോ കേൾക്കുന്നയാളാണ്. എല്ലാവരും ഇത് കേൾക്കണം, ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിലും ഓൺ എയർ ആണെങ്കിലും കേൾക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 90-ൻ്റെ നിറവിലെത്തുന്ന ആകാശവാണിക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു.
1: ഓർമ്മച്ചിപ്പ്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ
2: അവനൂർ പഞ്ചായത്ത് സെക്രട്ടറിയും ആകാശവാണി ശ്രോതാവുമായ ശ്രീലത വിജി.
3: തൊണ്ണൂറിൻ്റെ നിറവിൽ ആകാശവാണി, എല്ലാവിധ ആശംസകളും. ഞാൻ എൻ്റെ 5-ാം ക്ലാസ് മുതൽ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. രാവിലെ എൻ്റെ എല്ലാ പരിപാടികളും, ഞാൻ അടുക്കളയിൽ തന്നെ ഒരു റേഡിയോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുക്കളയിൽ വെച്ചാണ് എല്ലാ പരിപാടികളും കേൾക്കുന്നത്. ഞാൻ ക്ലോക്ക് അധികം ഉപയോഗിക്കാറില്ല. എൻ്റെ അടുക്കളയിലെ പരിപാടികളുടെ ടൈം സെറ്റ് ചെയ്യണത് ആകാശവാണി പരിപാടികൾ മാത്രം കേട്ടുകൊണ്ടാണ്. ഓരോ പരിപാടിയും കേൾക്കുകയും മനസ്സിൽ വയ്ക്കുകയും അതിന് അഭിപ്രായം മനസ്സിൽ രൂപപ്പെടുത്തുകയും കൂടി ഞാൻ ചെയ്യാറുണ്ട്. രാവിലെ 7:05 മുതൽ 7:25 വരെയുള്ള പരിപാടിയാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഞാൻ കേൾക്കാറുള്ളത്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഗാന്ധിമാർഗം, അപ്പോഴാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് വരെ ഓർക്കുക. അതുപോലെ ഓരോ ദിവസത്തിൻ്റെയും ആ ഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോഴും അതാത് ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ വൈകുന്നേരം റേഡിയോ കേൾക്കാൻ വളരെ കുറവാണ്. പണ്ട് ഞാൻ കാസ്മിയുടെ ചെരുപ്പ് എന്നൊരു നാടകം, അത് എൻ്റെ വളരെ മനസ്സിൽ ടച്ചിങ് ആയിരുന്നു. അത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന ഈ വരി തന്നെ ഞാൻ കേട്ടത് ആകാശവാണിയിലൂടെ തന്നെയാണ്. ആകാശവാണി കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം പുതുമകൾ ഉൾക്കൊണ്ട് കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ, കൂടുതൽ ശ്രോതാക്കളിലേക്ക് എത്തട്ടെ. 90 വർഷങ്ങളുടെ ഈ മഹത്തായ യാത്രയ്ക്ക് അഭിനന്ദനങ്ങളും ഭാവി യാത്രയ്ക്ക് എല്ലാ ആശംസകളും. പരിപാടി സെറ്റ് ചെയ്യുന്ന ആകാശവാണിയിലെ എല്ലാ ജീവനക്കാർക്കും, ഇതിൻ്റെ പ്രോഗ്രാം മേധാവികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 90-ൻ്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ, 90-ൻ്റെ നിറവിൽ ആകാശവാണി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്. സഹകരണം മെജോ.

പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിത

0: ബഹുജന സുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ.
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 PM തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
0: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 PM പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം മധുര നൊമ്പരക്കാറ്റ്, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചിത്രം കൗരവർ, ഗാനരചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്, പാടിയത് യേശുദാസ്, ചിത്ര എന്നിവരും സംഘവും.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: ദീപ സംഗമം.
1: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
2: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.

0: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീതവിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: മഴ എന്ന ചിത്രത്തിനു വേണ്ടി ആശാജി മേനോൻ പാടിയ ഗാനം. രചന ഒ ബി ഉഷ, സംഗീതം രവീന്ദ്രൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6-8.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ചിത്രം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ജോൺസൺ. ഗായകൻ യേശുദാസ്.

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കളിക്കുന്നേ
3: ബ്രോ? ഇത് കീറിയതാണ്.
2: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ
4: ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
3: അതെയോ, പുതിയ നോട്ട് കിട്ടും?
2: അതെ, ഇത് കൊണ്ട് നീ നമുക്ക് പിസ പാട്ടി തരും.
4: ആദ്യമായി പറയുന്നു, സ്മാർട്ട് ആകൂ.
0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
7: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
6: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
7: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
6: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
8: ആനച്ചന്തം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. രചന PC അരവിന്ദൻ. സംഗീതം ജേസൻ ജയനായർ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
3: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
2: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
3: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
2: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: വിനീത് ശ്രീനിവാസനും മൃദുല വാര്യരും പാടിയ ഗാനം. ചിത്രം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.
1: ചമ്പാവ് പാടത്തെ ചെറുകിളിയേ.

മുഹമ്മദ് മക്ബൂൽ മൻസൂർ, ഗോപി സുന്ദർ എന്നിവർ രചനയും സംഗീതവും നിർവഹിച്ച് ആലപിച്ച ഗാനം. ചിത്രം ഇന്ന് നിന്റെ മൊയ്തീൻ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ഗായകർ യേശുദാസ്, സുജാത. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം വിദ്യാസാഗർ.

0: സിവിൽ സർവീസ് എക്സാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിൽ ഒന്ന്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC നടത്തുന്ന ഈ പരീക്ഷ ജയിക്കുന്നതിലൂടെ IAS, IPS, IFS പോലുള്ള ഉയർന്ന സർക്കാർ സർവീസുകളിൽ പ്രവേശിക്കാം. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രിലിമിനറി, മെയിൻ എന്നീ പരീക്ഷകൾക്കു ശേഷം അഭിമുഖവും കഴിഞ്ഞ് 133 റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി VC വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ യുവവാണിയിൽ കേട്ടത്. നല്ല സാമൂഹിക വീക്ഷണവും സമകാലിക സംഭവങ്ങളെപ്പറ്റിയുള്ള അറിവും നിലപാടുകളുമാണ് ശ്രീലക്ഷ്മിയുടെ കൈമുതൽ. അതുതന്നെയാണ് UPSC പരീക്ഷയിൽ ദേശീയ തലത്തിൽ ഉയർന്ന റാങ്ക് നേടാൻ ഈ വിദ്യാർത്ഥിനിയെ പ്രാപ്തയാക്കിയതും. ശ്രീലക്ഷ്മിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും ഇന്ന് ചോദിച്ചറിയാം. നമ്മുടെ കേരളത്തിലെ കലാലയങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ട രീതി അതെങ്ങനെയാണെന്നാണ് തോന്നുന്നത്? ഇനിയും കുറച്ചുകൂടെ ഇന്ന മേഖലയില് മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ.
1: കലാലയങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വീണ്ടും എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കരിക്കുലങ്ങളിൽ മാറ്റം വരണം. ഇന്നിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സിലബസുകളായിരിക്കണം ഓരോ കലാലയത്തിലും വിടരേണ്ടത്. അതുപോലെ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് കൂടുതൽ പഠനങ്ങൾ നടക്കണം. അത് നമ്മെ ലോകത്തിന്റെ ഗതിചലനങ്ങൾക്ക് അനുസരിച്ച് മുന്നേറാനായും കൂടുതൽ അറിവുകൾ നേടാനായും സഹായിക്കും. അതുപോലെ തന്നെ കലാലയ രാഷ്ട്രീയത്തെ വളരെ മോശമായി കരുതുന്ന പ്രവണതകൾ ഇപ്പോഴുണ്ട്. എന്നാൽ അതിൽ തന്നെയും കലാപ രാഷ്ട്രീയമായി അത് മാറുന്നതും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലാലയത്തിലുള്ള രാഷ്ട്രീയം പൗരന്മാരുടെ ഉത്തരവാദിത്വ ബോധത്തെ ഉണർത്താനുള്ളതായിരിക്കണം. അവരുടെ സിവിക്

0: സെൻസിനെയും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ ആയിട്ട് പ്രവർത്തിക്കുന്ന കഴിവിനെയും ഉത്തേജിപ്പിക്കുന്നതായിരിക്കണം. അതുപോലെ കലാലയങ്ങൾ കുട്ടികളുടെ അഭിരുചികൾക്കനുസരിച്ച് അവയെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറണം, അവരുടെ ചേതനകളെ വികസിപ്പിക്കുന്നവയാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ആരോഗ്യനില അതിലെ അവരെങ്ങനെ ശ്രദ്ധിക്കണമെന്നാണ് തോന്നുന്നത്?
0: മലയാളികൾ പൊതുവെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാണ്. ലോകം നോക്കിക്കാണുന്ന ഒരു മോഡലാണ് കേരള മോഡൽ. എന്നിരുന്നാലും അതിൽ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. റെഫറൽ സിസ്റ്റം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ആശുപത്രികളിലെയും ആരോഗ്യ സ്ഥാപനങ്ങളിലെയും പേഷ്യന്റ് ലോഡ് കുറയ്ക്കുക എന്നുള്ളത് ഇതിൻ്റെ ആവശ്യമായി തോന്നുന്നു. അതുപോലെ തന്നെ കൂടുതൽ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം കുറച്ചുകൂടെ വിപുലമാക്കി കൂടുതൽ സജ്ജമാക്കുകയാണെങ്കിൽ ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകളിലെ പേഷ്യന്റ് ലോഡ് നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്ര അറിവുള്ളവരാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും പെനട്രേറ്റ് ചെയ്യപ്പെടാത്ത ഏരിയകളുണ്ട്, ഹില്ലി ആയിട്ടുള്ള ടെറൈനുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ആരോഗ്യ സജ്ജീകരണങ്ങൾ, കൂടുതൽ ഫെസിലിറ്റികൾ, സ്റ്റാഫുകൾ എന്നിവരെ നിയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു മാറ്റം ആവശ്യമായിട്ടുള്ളതായിട്ട് കാണുന്നത്.
1: സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തെ കുറിച്ച് കൂടെ ഇത്തരത്തിലാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് വരേണ്ടത്.
0: സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ തന്നെ അടിത്തറയാണ്. കാരണം ഇന്റർ ജനറേഷണൽ ഹെൽത്ത് എന്ന ആസ്പെക്റ്റിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിനെ നയിക്കുന്ന ആളുകളാണ് സ്ത്രീകളും കുട്ടികളും. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണ ശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഇന്ന് വളരെ പ്രകടമാണ്. ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും അമിതവണ്ണം കുട്ടികളിൽ കൂടുതലായി കാണുന്ന ഒരു കാര്യമാണ്. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ, വ്യായാമത്തിലുള്ള കുറവ് മുതലായവ നമ്മളെ നിത്യരോഗികളാക്കി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധം ചെറുപ്പത്തിലെ തന്നെ തുടങ്ങുക എന്നതായിരിക്കണം നമ്മൾ നോക്കിക്കാണേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ അനീമിയ പൊതുവെ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കുറവാണെങ്കിലും അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രസവങ്ങളും വീട്ടിലുള്ള പ്രസവങ്ങളും മറ്റും. നമ്മൾ കെട്ടിപ്പടുത്ത ഒരു ഹെൽത്ത് മോഡലിൻ്റെ അടിത്തറയെ തന്നെ ഇളക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണത്. അപ്പം അതിന് കൂടുതൽ ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ്. കൂടാതെ പൊതുവിൽ മയക്കുമരുന്ന് മുതലായ ലഹരി ഉപയോഗത്തിനെതിരായി നമ്മൾ മെൻ്റൽ ഹെൽത്ത് ക്യാമ്പയിനുകൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും ഞാൻ കാംക്ഷിക്കുന്ന ഒരു മാറ്റമാണ്.
1: കുട്ടികളിലെയും അതുപോലെ തന്നെ കൗമാരക്കാരിലും ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലെ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾ ലഹരി ഉപയോഗത്തിനെ തടുക്കാനായി നോക്കുമ്പോൾ അതിന്റെ ഡിമാൻഡും സപ്ലൈ സൈഡും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ലഹരി ഉപയോഗങ്ങൾക്ക് ഡിമാൻഡ് വരുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിലുള്ള കുറവ് തന്നെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, അതുപോലെ ഒരുപാട് പ്രഷറിലാണ് പല കുട്ടികളും ഇന്ന് ജീവിക്കുന്നത്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകമാണ്. അതിനെ നേരിടാനുള്ള മനക്കരുത്ത് ഇല്ലാതെ വരുമ്പോൾ പലപ്പോഴും അവർ പോകുന്നത് ഇത്തരത്തിലുള്ള മാർഗങ്ങളിലേക്കാണ്. അതിന് വളം വെച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ശൃംഖലകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ച് ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ശൃംഖലകളുണ്ട്. അതിൽ തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ലഭിക്കുന്നു എന്നുള്ളതാണ്. സപ്ലൈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കേരളം കടലോരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ അർബൻ കോറിഡോറുകളുമായിട്ടും നമുക്ക് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ലൂപ്പ് ഹോളുകളിലൂടെയും നിയമത്തെ വെട്ടിച്ചും ഇന്നും പലതും നടക്കുന്നുണ്ട്. അപ്പം അതിനെ നേരിടാനായിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും നേരിടാനുള്ള സംവിധാനങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ, അതായത് ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികളെ ആൾട്ടർനേറ്റീവായിട്ട് ഉള്ള സന്തോഷം കിട്ടുന്ന മേഖലകളിലേക്ക്, വ്യായാമം, ഡാൻസ്, പാട്ട്, ചിത്രരചന മുതലായ കലാകായിക രംഗങ്ങളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഈ ഡിമാൻഡിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. സപ്ലൈ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി വലിയൊരു ഫോഴ്സിനെ നിയോഗിക്കുകയുമായിട്ട് വേണ്ടിവരും. ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ, ഞാൻ കോളേജിലാണെങ്കിലും ഒരു ആൻറ്റി നാർക്കോട്ടിക്സ് മിഷൻ്റെ ഭാഗമായിരുന്നു. അപ്പം അതിനെപ്പറ്റി പറയുമ്പം പറയാറുള്ളൊരു എക്സാമ്പിളാണ്, നമ്മുടെ ബ്രെയിനിനെ ഒരു പോസ്റ്റ് ഓഫീസ് പോലെ കാണുകയാണെങ്കിൽ ബ്രെയിൻ എപ്പോഴും അതിൻ്റെ വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൽ നിന്നൊരു പോസ്റ്റ്, ഒരു കത്ത് വിടുന്ന പോലെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പം, ഓ ഇത് നല്ലതാണ്, ഇനി വീണ്ടും ഇത് ചെയ്യണം എന്ന് പറഞ്ഞൊരു ലെറ്റർ ബ്രെയിൻ അയക്കും. നമ്മളിപ്പം ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പം. എന്നാൽ ഈ നമ്മൾ ലഹരി ഉപയോഗിക്കുമ്പം ഇതിന് പകരം ഒരു തുരങ്കം പോലെ കൂടുതൽ കൂടുതൽ ട്രിഗറുകൾ വിടുകയാണ് ലഹരി ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആഹ്ലാദം കിട്ടുന്നു. പിന്നെ നമുക്കത് ഇല്ലാതെ പറ്റാതാവുന്ന ഒരു

0: അവസ്ഥയിലേക്ക്, അഡിക്ഷനിലേക്ക് എത്തുകയാണ്. നമ്മൾ ഡി അഡിക്ഷനിലൂടെ ശ്രദ്ധിക്കേണ്ടത് ഈ തുരങ്കങ്ങളെ അടയ്ക്കുകയും നമ്മുടെ പഴയ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആഹ്ലാദം കണ്ടെത്താനുള്ള വഴികൾ, വ്യായാമം, ചിത്രരചന, നമ്മുടെ ഹോബികൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയിലൂടെ, സൗഹൃദങ്ങൾ എന്നിവയിലൂടെ വീണ്ടും പഴയ ആ ഒരു അവസ്ഥയിലേക്ക് ബ്രെയിനിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിന് കൂടുതൽ ശക്തമായ ഡി അഡിക്ഷൻ സെന്ററുകൾ നമുക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിമിനലുകളെ ഈ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കൂടെ, ലോ ആൻഡ് ക്രിമിനൽ സിസ്റ്റത്തിൽ കൂടെ വീണ്ടും റീസൈക്കിൾ ചെയ്യുന്ന പോലെയായിരിക്കും. അവർക്ക് പുറത്തോട്ട് കടക്കാനുള്ള ഒരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് സിസ്റ്റമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്.
1: നമ്മളൊരു ആകാശവാണിയിൽ തന്നെ അഭിമുഖത്തിൽ വന്ന ഒരു സാറ് പറയുകയുണ്ടായി, നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രശ്നങ്ങളിലൊന്നാണ് അഴിമതി എന്നുള്ളത്. അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണും? ഈ അഴിമതി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ കഴിഞ്ഞത്. എങ്ങനെ ആ ഒരു വിഷയത്തെ കാണുന്നു?
0: പണ്ടൊരിക്കൽ രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. നമ്മൾ ഒരു രൂപ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ അതിൽ 85% ഇടനിലക്കാരുടെ കയ്യിൽ പോവുകയും ബാക്കി 15% മാത്രമാണ് അത് അർഹിക്കുന്നവർക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അഴിമതി എന്ന് പറയുന്നത് ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞു. എന്ത് കാര്യം നടക്കാനും ഒരു സ്പീഡ് മണി, വേഗം കാര്യങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അത് മാറണം. കാരണം ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇത്തരം അഴിമതിയിലൂടെ നഷ്ടമായി പോകുന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്ക് മൂലധനമാകേണ്ട പണമാണ് ഇത്തരത്തിൽ ഒരാളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ നാടിന്റെ നിലവാരങ്ങൾ ഉയർത്താനുള്ള ഒരുപാട് സാമ്പത്തിക സ്രോതസ്സ് ലഭിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ ദരിദ്രനാരായണന്മാരും ഒരുപാട് താഴേക്കിടയിലുള്ള ജനങ്ങളും അധിവസിക്കുന്ന ഒരു നാടാണ്. ലോകത്തിലെ സാമ്പത്തിക പുരോഗതിയിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും അതിൽ ഒരു ക്വിറ്റിയുടെ പ്രശ്നം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. താഴേക്കിടയിലുള്ള ആളുകളും ഉയർന്ന നിലവാരമുള്ള ആളുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്. ഓക്സ്ഫാം റിപ്പോർട്ടിന്റെ കണക്കുകളും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഴിമതി ഇല്ലാതാക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് തുല്യത നൽകുന്ന ഒരു തീരുമാനമായിരിക്കും. അതിനുവേണ്ടി നമ്മളെല്ലാവരും, ജനപ്രതിനിധികൾ മാത്രമല്ല ഉദ്യോഗസ്ഥരും ജനങ്ങളും എല്ലാവരും തന്നെ ഒരുമിച്ച് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്.
1: ഇപ്പൊ യുദ്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പുരാണങ്ങൾ എടുത്തു നോക്കിയാലും രാമായണം, മഹാഭാരതം ഇതൊക്കെ യുദ്ധത്തിന്റെ കഥകൾ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാ യുദ്ധങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് തന്നെയാണ്. ഇപ്പോൾ വലിയൊരു യുദ്ധം, ഇനി അടുത്തൊരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകളും നമുക്ക് ഇന്ന് ഇല്ലാതില്ല. ഇത്തരത്തിലുള്ള ഒരു യുദ്ധ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
0: യുദ്ധം എന്നും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതിൽ വിജയികളായിട്ടുള്ള ഭാഗമില്ല. എല്ലാവരും നഷ്ടപ്പെട്ടവരാണ്, തോറ്റുപോകുന്നവരാണ്. അത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തോൽവിയല്ല. ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന, അവരുടെ ശരീരങ്ങൾക്കുണ്ടാകുന്ന, അവരുടെ പണത്തിനുണ്ടാവുന്ന ഹാനികൾ, നഷ്ടങ്ങൾ, അതൊന്നും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക പോലും വളരെ സങ്കടകരമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ചോദ്യം ചോദിച്ചപ്പോഴും ഞാൻ അവിടെ പറഞ്ഞത് ചാൻസസ് ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് അതിന് ലോക നേതാക്കൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോഴും ലോക നേതാക്കൾ ഇതിനെതിരെ ഒരുമിക്കേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ പലപ്പോഴും ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് വേൾഡ് ഓർഡർ കാണുന്നത്. എല്ലാവരും അവനവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാജ്യതാല്പര്യങ്ങൾ എത്ര തന്നെ വലുതായിരുന്നാലും മനുഷ്യ സ്നേഹം അതിനും ഒരുപടി മുകളിൽ നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇല്ലീഗൽ അല്ല. മനുഷ്യന് നമ്മളാണ് അതിരുകൾ സൃഷ്ടിക്കുന്നത്. രാജ്യതാല്പര്യങ്ങൾ വലുത് തന്നെയാണ്. എന്നിരുന്നാലും ജനങ്ങളുടെ ഇച്ഛയും അവരുടെ സമാധാനവുമായിരിക്കണം ഏതൊരു ലോക നേതാവും അടിസ്ഥാനപരമായി കണക്കിലെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങൾക്കെതിരെ ഒരുമിക്കുക, സമാധാനത്തിന് വേണ്ടി മുന്നണി പോരാളികളായി ഏവരും അണിനിരക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്.
1: സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പറയാം?
0: വിദ്യാഭ്യാസം ഒരു ആളുടെ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വഴിവെക്കുന്ന ഒന്നാണ്. വിദ്യാഭ്യാസത്തിലൂടെയാണ് നമുക്ക് മുന്നിൽ പുതിയ ലോകങ്ങൾ തുറന്നിടപ്പെടുന്നത്. അറിവിന് അതിരുകളില്ല. അതുപോലെ തന്നെ സ്വതന്ത്രമായൊരു ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന, അതിനെ നമ്മെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ കൂടുതലായി അവരുടെ സ്വാതന്ത്ര്യം ഡിമാൻഡ് ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള തന്റെ ഇടം കാണിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു മാറ്റമാണ് നമുക്ക് കൂടുതലായും ഇന്ന് നമുക്ക് വേണ്ടത്. അടുക്കളയിൽ തളച്ചിടപ്പെടുന്ന സ്ത്രീകൾക്ക് സ്വപ്നം കാണാൻ ഒരവസരം ഒരുക്കുന്നത് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ ആ ചുവരുകളെയെല്ലാം ഭേദിച്ചുകൊണ്ട് പുറമെയുള്ള ആകാശത്തേക്ക് പറന്നുയരാനായിട്ട് സ്ത്രീകൾ കൂടുതൽ വിദ്യ അഭ്യസിക്കേണ്ടതായിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഞാൻ വളരെ അഭിമാനത്തോടുകൂടെ പറയുന്നു, അത്തരത്തിലുള്ള ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ സ്ത്രീകൾ പുതിയ പുതിയ മേഖല

0: ിലേക്ക് പുതിയ പുതിയ കോഴ്സുകളിലേക്ക് ചേക്കേറുകയാണ്. എന്നിരുന്നാലും മൊത്തം ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇപ്പോഴും സ്ത്രീകളെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സ്ത്രീകളല്ലേ ഇത്രയൊക്കെ പഠിച്ചാൽ മതി, കല്യാണം കഴിച്ച് പോകേണ്ടതല്ലേ എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ യു പി എസ് സി പരീക്ഷകളിൽ തന്നെയാണെങ്കിലും സ്ത്രീകൾക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അധികം ചാൻസുകൾ ലഭിക്കുന്നില്ല എന്ന് പലരും കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ കാണാറുണ്ട്. അതായത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ അത്രയൊക്കെ എഴുതിയാൽ മതി, ഇനി ഇത് കിട്ടാൻ പോകുന്നില്ല, ഇനി കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതല്ലേ, ഇനി അവർ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിക്കാം, അങ്ങനെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള പരിമിതികൾ, ഇത് വളരെ ചെറിയൊരു എക്സാമ്പിളാണ്. അതിനുശേഷം നമ്മൾ വർക്ക് സൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൈജീൻ, മെൻസ്ട്രൽ ഹൈജീൻ്റെ കാര്യത്തിലായാലും ടോയ്ലറ്റുകളില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവുള്ള ഒരുപാട് പേരുണ്ട്. രാത്രി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ പേടിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട് ജോലിക്ക് പോകാതെ. പിന്നെ ജോലിസ്ഥലം വീടിനേക്കാൾ കൂടുതൽ അകലെയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീടിനടുത്തുള്ള അച്ചാർ ബിസിനസ് അല്ലെങ്കിൽ ട്യൂഷൻ അങ്ങനെയായിട്ട് ഒതുങ്ങിക്കൂടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ വിദ്യാഭ്യാസം തന്നെയാണ് വഴി. നമ്മൾ മാറി നിൽക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ ഒരു മുൻകൈ എടുത്ത് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും.
1: ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് വായന എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് തോന്നുന്നു?
0: എനിക്ക് പറയാനുള്ളത് കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകളാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. വായന എന്നുള്ളത് അത് ഏത് തരത്തിലായാലും, പുസ്തകങ്ങളിലൂടെ ആയാലും, ഇന്ന് നമുക്ക് ടാബ്ലറ്റുകൾ ലഭ്യമാണ്, അതിലൂടെ ആയാലും ഒരുപാട് തലങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നിടുകയാണ്. വായന ഒരു ഭാവനയുടെ ലോകമാണ്. നമുക്കതിലൂടെ നമ്മൾ കാണാത്ത, നമ്മൾ പരിചയിക്കാത്ത സാഹചര്യങ്ങളെ തൊട്ടറിയാനും അതിനുള്ള സൊല്യൂഷൻസ് നമ്മുടെ മുന്നിൽ എഴുതി ചേർക്കാനും നമുക്ക് സാധിക്കും. വായനയിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നതും. ചുറ്റുപാടിന് ഈ ഇട്ടാവട്ടത്തിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട്, അതിൽ ഇത്രയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നതും നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപീകരിക്കുന്നതും വായനയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വ വികാസത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വായന.
1: ആകാശവാണി കേൾക്കാറുണ്ടോ?
0: ഇടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട്. പാട്ടുകളും അതിലെ ചില ഇന്റർവ്യൂകളും വളരെ രസകരമായും അതുപോലെ ഒരുപാട് അറിവുകൾ നൽകുന്ന വിജ്ഞാനപ്രദമായ ഇനീഷ്യേറ്റീവുകളായിട്ടും തോന്നാറുണ്ട്.
1: ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളുടെ ഒരു കുത്തൊഴുക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലും ആകാശവാണിക്കുള്ള ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്?
0: ആകാശവാണിയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഫാക്ട് ചെക്ക് ചെയ്ത ശരിയായിട്ടുള്ള വിവരങ്ങളാണ് ആകാശവാണിയിൽ നൽകുന്നത്. ഇന്ന് പലപ്പോഴും ഈ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും മറ്റു മാധ്യമങ്ങളായാലും ടി ആർ പിക്ക് വേണ്ടി, ക്ലിക്ക് ബെയ്റ്റിന് വേണ്ടി നിലകൊള്ളുന്ന പല മാധ്യമങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് സത്യം പറയുക എന്നുള്ളത് തന്നെ വലിയൊരു വിപ്ലവമാണ്. അപ്പോൾ അത് ചിന്തിച്ച് അനലൈസ് ചെയ്ത് ശരിയായതിന് മാത്രം എയർ ചെയ്യുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ മറ്റ് മാധ്യമങ്ങൾ ആകാശവാണിയിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നല്ല ഒരുപാട് മാധ്യമങ്ങളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് ആകാശവാണി. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയയുടെ ഭാഗമാണല്ലോ. പണ്ട് നമ്മൾ റേഡിയോയിൽ, ആ റേഡിയോ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടി റേഡിയോയിൽ കേട്ട ആ ഒരു കാലത്തേക്ക് നമ്മളെ മടക്കി കൊണ്ടുപോകുന്ന ആകാശവാണി നമ്മുടെ മനസ്സിനെന്നും കുളിർമ നൽകുന്ന ഒരു സംഭവം തന്നെയാണ്.
1: ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി കളക്ടറൊക്കെ ആയിട്ടുള്ള ഹരിതവി കുമാർ ആണെങ്കിലും അതുപോലെ തന്നെ ദിവ്യ എസ് ഐയരായാലും ആകാശവാണിയോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഈ സിവിൽ സർവീസ് പരീക്ഷാ വിജയത്തിനൊക്കെ ആകാശവാണി വലിയൊരു ഘടകമായി തന്നെ നിന്നിട്ടുണ്ട് എന്നും, ആകാശവാണിയിൽ കൂടെ കേട്ടിരുന്ന വാർത്തകളൊക്കെ ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അതിലെ ഒരു വലിയ വിജയം നേടുന്നതിനൊക്കെ വലിയ സഹായകമായിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമുണ്ടോ ശ്രീലക്ഷ്മിക്ക്?
0: ഞാൻ സ്പോട്ട്ലൈറ്റ് ആയിട്ടുള്ള ഓഡിയോസ് കേൾക്കുമായിരുന്നു. അതിൽ ഒരുപാട് സമുന്നതരായ ആളുകൾ ഓരോ പ്രശ്നത്തെ പറ്റി സംസാരിക്കുന്നതും ഒക്കെ കേൾക്കുമായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ അഭിപ്രായങ്ങളെ രൂപീകരിക്കാനും ശരി ഏത് തെറ്റേത് പതിരെ തിരിച്ചറിയാനും ആകാശവാണി ഒരുപാട് ഉപകരിച്ചിരുന്നു.
1: പൂരങ്ങളുടെ നാട് എന്നാണ് തൃശ്ശൂരിനെ വിശേഷിപ്പിക്കുക അല്ലേ? എന്നാൽ ഇത്തരം പൂരപ്രേമികളെ സംബന്ധിച്ച് വെടിക്കെട്ടും അല്ലെങ്കിൽ ആനയില്ലാത്ത പൂരമൊക്കെ അവരുടെ ഭാവനയിൽ കാണാൻ പോലും സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഈയിടെ നടന്ന ഒരു ദുരന്തം നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുള്ളതാണ്. ഇത്തരം ഉത്സവങ്ങളിലും പൂരങ്ങളിലുമെല്ലാം ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഒരു ദുരന്തം നടന്ന ഒരു സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടെന്ന് പറയാമോ?
0: മുണ്ടത്തിക്കോട് നടന്ന ദുരന്തം ഏറെ വേദനാജനകമാണ്. ഒരുപാട് മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കുകയും ഒരുപാട് പേർക്ക് ഗുരുതരമായ പൊള്ളലേൽക്കുകയും ചെയ്തു. പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത്തരം വെടിക്കെട്ടുകളോട് യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. നമുക്ക് ഡ്രോൺ ഷോ മുതലായ രീതിയിലൂടെ ഒരു വർണ്ണശബളാപമായ രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കുമോ എന്നുള്ള സാധ്യതകൾ നമുക്ക് ആരായാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പരിപാടികളിൽ ജനങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന്

0: കൃത്യമായ ചെക്കിങ്ങുകളും മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവുകൾ ചിന്തിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പല സ്ഥലത്തും ആന എഴുന്നള്ളിപ്പിന് പകരം റോബോട്ടിക് ആനയെ കൊണ്ടുവരുന്ന രീതികൾ അവലംബിച്ച് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം ആചാരങ്ങളുടെ ചട്ടക്കൂടുകളിൽ നിന്ന് അനീതികളെ പ്രോത്സാഹിപ്പിക്കാതെ അതിൽ നിന്ന് പുറത്ത് നിന്ന് നോക്കിക്കൊണ്ട് എങ്ങനെ നമുക്കൊരു മാറ്റം സൃഷ്ടിക്കാം എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പല കാര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടല്ല, പിന്നീട് കാലക്രമേണ ഉരുത്തിരിഞ്ഞവയാണ്. അപ്പം അതിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യ സ്നേഹത്തിന് വില കൽപ്പിച്ച് തീരുമാനം എടുക്കേണ്ടതായി വരുന്നു.
1: ജീവിതം എന്ന് പറയുന്നത് മത്സര പരീക്ഷകൾ മാത്രമല്ല അല്ലേ, എന്നാൽ വൈറ്റ് കോളർ ജോബിലേക്കും മറ്റുമാണ് പല കുട്ടികളിലും ഒരു സ്വപ്നമായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജീവിത വിജയത്തിനായിട്ട് നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റേണ്ടത് എന്നാണ് തോന്നുന്നത്?
0: വിജയം എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലർക്കും വിജയം പലതായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ ഒരുപാട് നന്നായി പ്രസംഗിക്കുന്നവരായിരിക്കാം, ചിലർ നല്ല എഴുത്തുകാരായിരിക്കാം, ചിലർ നല്ല കർഷകരായിരിക്കാം. നമുക്ക് എല്ലാ തരത്തിലുമുള്ള ആളുകളും വേണം. നമുക്ക് എന്താണോ ലക്ഷ്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് അതിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ തന്നെ തോൽവികൾ ഉണ്ടാവാം, പക്ഷെ തോൽവികൾ ഈ വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം ഓരോ തോൽവിയിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ജീവിത വിജയം നേടാനായിട്ട് നമ്മളെപ്പോഴും സ്ഥിരോത്സാഹത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. നമ്മൾ തോറ്റുപോകുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ തുടരുമ്പോഴാണ്. മുന്നിലൊരു ലക്ഷ്യം കണ്ടുകൊണ്ട് അതിലേക്ക് അത് എത്തിപ്പിടിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ആ നമ്മുടെ പരിശ്രമവും ആ യാത്രയും എല്ലാം ആസ്വാദ്യകരമാക്കുക എന്നുള്ളതാണ്. ജീവിതം തന്നെ ഒരു ഓട്ടപ്പാച്ചിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ജീവിക്കാൻ മറന്നു പോകരുത്. നമുക്കൊരു ലക്ഷ്യമുണ്ടാവാം, പക്ഷേ അത് മാത്രമായിരിക്കരുത് ജീവിതം എന്ന് പറയുന്നത്. അതിനുള്ളിൽ നമ്മുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധങ്ങൾ തുടർന്നുകൊണ്ട് പോകാനും നമ്മുടെ ഹോബികൾ ജീവിതം ആസ്വാദ്യകരമാക്കാനും നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഈ ഒരു മൊമെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ തിരിച്ചു കിട്ടില്ല. ജീവിക്കുന്ന ഓരോ മൊമെന്റും സന്തോഷകരമാക്കുക, ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ.
1: പഠന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം തന്നെ വിനോദങ്ങളിലും കൂടെ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ടല്ലോ. എന്തൊക്കെയാണ് ശ്രീലക്ഷ്മിയുടെ മറ്റ് ഹോബീസ്?
0: ഞാൻ ചെറുപ്പം തൊട്ടേ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. ഒരുപാട് വായിക്കുമായിരുന്നു. കൂടുതലായിട്ടും മലയാളമാണ് ഞാൻ വായിക്കാറുള്ളത്, മലയാളം നോവലുകളും മറ്റും. അതുപോലെ തന്നെ എഴുത്ത്, പ്രസംഗം മുതലായ വേദികളിലും ഞാൻ പോയിരുന്നു. പിന്നെ കഥാപ്രസംഗം, ചിത്രരചന മുതലായ ഹോബികളും എനിക്കുണ്ടായിരുന്നു.
1: ഇപ്പോഴും അത്തരം കലാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുടരുന്നുണ്ടോ?
0: ഓ, ഇപ്പോഴും ഞാൻ ഉപന്യാസങ്ങൾ എഴുതാനും മറ്റും മത്സരത്തിനൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ വായനയും കൂടെ കൈമുതലായി കൊണ്ടുപോകുന്നു. വായനശാലയിൽ പോവുക, പുസ്തകങ്ങൾ എടുക്കുക, വായിക്കുക ഒക്കെ. തിരക്കുള്ള സമയങ്ങളിലും അതിനൊരു പ്രത്യേക സമയം ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്.
1: യുവാക്കൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ നല്ലൊരു പുസ്തകം സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും?
0: ഞാൻ പറയുക, APJ അബ്ദുൾ കലാമിന്റെ അഗ്നിചിറകുകളായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് എൻ്റെ മനസ്സിൽ വരികയാണ്, സ്വപ്നം കാണുക, അത് നിങ്ങളുടെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല, ഉറക്കം നഷ്ടപ്പെടുന്ന സ്വപ്നങ്ങളായിരിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതായിരിക്കും യുവാക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വളരെ വലിയൊരു ഇൻസ്പിറേഷനാണ്.
1: IAS എന്നുള്ള പദവിയിലേക്കാണോ അതോ IPS ആണോ, ഏതാണ് ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിൽ പ്രവർത്തിക്കാനാണ് കൂടുതൽ ഇഷ്ടം?
0: IAS ആണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുള്ളത് IPS ആണ്.
1: ഇപ്പോൾ IPS ഓഫീസർ ആയിട്ടുള്ള വിജയൻ സാറ്, സാറ് ഈ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്ന് പറയുന്ന ഒരു ആളുടെ, അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു സാക്ഷാത്കരിച്ച്, അത് വലിയൊരു വിജയമായി തന്നെ മാറിയിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്നുള്ള അതുപോലൊക്കെ തന്നെ കുട്ടികളിലേക്ക് ഈ ഒരു പോലീസ് വിഭാഗത്തിന് അല്ലെങ്കിൽ പോലീസ് വകുപ്പിന് ഏത് രീതിയിലാണ് നമുക്ക് കുറച്ചും കൂടെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഒരു ഒരു ഇടം കൊടുക്കാനായിട്ട് പറ്റുക, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?
0: ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ കുട്ടികളിൽ ചെറുപ്പകാലം തൊട്ടേ ഒരു ഡിസിപ്ലിൻ, അതുപോലെ ഒരുപാട് മൂല്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് സഹായകമായിട്ടുള്ള ഒന്നാണ്. ഞാനും ഇതുപോലെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഭാഗമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ, ഒരു രാഷ്ട്രപതി ഗൈഡ് ലെവലിലേക്ക് വരെ എത്തിയിരുന്നു. അപ്പോൾ അത് നമുക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ ലഹരി ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, കുട്ടികളെ അച്ചടക്കത്തിലേക്കും അതുപോലെ സൊസൈറ്റിയെ സേവിക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക്, ഒരു അർപ്പണ മനോഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രസ്ഥാനങ്ങളാണിത്. അതിൽ തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഇന്ന് വലിയൊരു വിജയം

0: മായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകൾ ഇനിയും വരണം. കുട്ടികൾ കൂടുതൽ അതിനെ ചേർത്ത് പിടിക്കണം. അതുപോലെ തന്നെ അതിനുള്ള കൂടുതൽ സാധ്യതകൾ നമ്മൾ സൊസൈറ്റിയിലും തുറന്നിടേണ്ടതായിട്ടുണ്ട്.
1: ആകാശവാണിയുടെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേരുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ക്രിയാത്മകമായി തന്നെ നല്ലൊരു വകുപ്പിൽ തന്നെ ജോലിയിൽ കയറി ഒരുപാട് നല്ല സേവനങ്ങൾ ജനങ്ങൾക്കായിട്ട് നൽകാനായിട്ട് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈ പരിപാടിയിലെ ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
0: എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതിൽ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ ഞാനൊരു 1000 നന്ദി അങ്ങോട്ട് പറയുന്നു. ഒത്തിരി സന്തോഷം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. ഇങ്ങനെയുള്ള കഥകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടി ഇവയെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.
1: രണ്ടായിരത്തി 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി വിസിയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്നത് ഞാൻ അഞ്ജു പി അർജുനൻ. യുവവാണി സമാപിച്ചു. നിർവഹണം അഞ്ജു പി അർജുനൻ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. മറ്റൊരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ലളിത സംഗീത പാഠം. നിറമാല ചാർത്തും എന്ന് തുടങ്ങുന്ന ഗാനം. രചന സുനിൽകുമാർ പനമണ്ണ. ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കൽ നന്ദകുമാർ. പഠിക്കുന്നത് ദിവ്യ എസ്.
1: നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കൊണ്ട് ഒരു പാട്ടിൻ്റെ പല്ലവി അനുപല്ലവി ചരണം പൂർത്തിയാക്കി. നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ പാടി നോക്കാം.

0: നിലാവും താരവും
1: നീലാകാശവും നീല

0: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. രചന സുനിൽകുമാർ പനമണ്ണ. ഈണം നൽകി പഠിപ്പിച്ചത് അറക്കൽ നന്ദകുമാർ. പഠിച്ചത് ദിവ്യ എസ്.
1: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
2: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ

0: ദ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
0: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
0: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവിധി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
2: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
3: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

കൈതപ്രം എഴുതി രവീന്ദ്രൻ ഈടമിട്ട്, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം മഴയെത്തും മുൻപേ.

0: ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,395 രൂപയ്ക്കും പവന് 1,15,160 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സംഗമം.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
5: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
6: ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റ

0: ആഴ്ചകളായി തുടരുന്ന ചൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ.
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
0: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത

0: പ്രചോദനത്തിൻ്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ. കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
0: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ഇപ്പോൾ പാട്ടോർമകൾ പുനഃപ്രക്ഷേപണം.
1: ആകാശവാണി തൃശൂർ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമകളിൽ അയ്യന്തോളിൽ നിന്നും ഡോക്ടർ ലോല രാമചന്ദ്രൻ എഴുതിയ കത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കത്ത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണിക്ക്, പാട്ടോർമകൾ എഴുതാനിരിക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് ഓടിവരുന്നത് അമ്മ, ഞങ്ങൾ 10 വയസ്സിന് താഴെയുള്ള 2 പെൺകുട്ടികൾ രണ്ടുപേരെയും കൂടെ കിടത്തി രാത്രി പാട്ടുപാടുന്നതാണ്. അച്ഛന് ജോലി എറണാകുളത്തായതുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് വന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് പോവുക. ഇന്നത്തെ പോലെ ദിവസവും പോയി വരാവുന്ന ദൂരത്തിലായിരുന്നില്ല എറണാകുളം അന്ന്. അമ്മയുടെ ചേട്ടൻ സ്വൽപ്പം കവിതയൊക്കെ എഴുതുമായിരുന്നതുകൊണ്ടും തന്റെ അനിയത്തിമാരെ കവിതകളെല്ലാം വായിച്ചു പഠിക്കാൻ നിർബന്ധിക്കാറുള്ളതുകൊണ്ടും രമണൻ, ചണ്ഡാല ഭിക്ഷുകി എന്നീ കൃതികളിലെ സാഹിത്യമാണ് അവയിൽ നിറഞ്ഞു നിന്നിരുന്നത്. അങ്ങനെയാണ് ഞാൻ കാനനച്ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, സമയമായില്ല പോലും എന്നീ പാട്ടുകൾ കേൾക്കുന്നതും അറിയാതെ തന്നെ പഠിക്കുന്നതും. പിന്നീട് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, മാൻകിടാവിനെ മാറിലേന്തുന്ന തിങ്കളെ എന്നിവയിലേക്ക് അതു മാറി. അർത്ഥമൊന്നും മുഴുവൻ മനസ്സിലായില്ലെങ്കിലും അവ മൂളി നടക്കാൻ തുടങ്ങി. സ്കൂളിലെ യുവജനോത്സവത്തിൽ കൂട്ടുകാർ അവതരിപ്പിച്ച ഒപ്പനയിലെ ചെമ്മീനിലെ പെണ്ണാളെ പെണ്ണാളെ എന്ന ഗാനം ഇന്നും എന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഏതോ ഒരു ആഗസ്റ്റ് 15നോ ജനുവരി 26നോ ആണെന്ന് തോന്നുന്നു, ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല എന്ന് പാടി ഒരു സോപ്പ് പെട്ടി സമ്മാനമായി വാങ്ങിയതും ഓർമ്മയിൽ ഒളിമങ്ങാതെ കിടപ്പുണ്ട്. പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ പാടാൻ പറഞ്ഞപ്പോൾ ഒട്ടും പാടാൻ അറിയുമെന്ന് എനിക്കറിയാതിരുന്ന ഒരു സഹപാഠി മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ എന്ന പാട്ട് അതിമനോഹരമായി ആലപിച്ചത് ഇന്നും എന്നെ ഓർക്കുമ്പോൾ അത്ഭുതപ്പെടുത്താറുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി റാഗിങ്ങിന്റെ സമയത്ത് പാട്ടുപാടാൻ പറഞ്ഞപ്പോൾ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും എന്ന പാട്ടുപാടാൻ അറിയാത്ത ഞാൻ പാടുന്നത് കേട്ട് ചിരി സഹിക്കാൻ വയ്യാതെ ചില സീനിയേഴ്സ് ഓടിപ്പോയതും ഓർമ്മയുണ്ട്. വിവാഹം കഴിഞ്ഞ് അന്യനാട്ടിലേക്ക് പറിച്ചു നട്ടപ്പോഴും പാട്ടുകളെ കൂടെ കൊണ്ടുപോയിരുന്നു. എന്റെ പേര് അതിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എന്റെ ഭർത്താവ് 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു രാഗം എന്ന പാട്ട് കാസറ്റിട്ട് കൂടെ കൂടെ കേൾക്കുമായിരുന്നു. അതിനുശേഷം അമ്മയായപ്പോൾ കണ്ണൻ വേഗമുറങ്ങിയാലായിരം തങ്കക്കിനാവുകൾ കാണാം, ഉണ്ണീവാവോ പൊന്നുണ്ണീവാവോ എന്നൊക്കെയുള്ള പാട്ടുകൾ പാടാൻ തുടങ്ങി. ഒരു ഫിലോസഫിക്കൽ മൂഡൊക്കെ വരുമ്പോൾ അരനാഴിക നേരത്തിലെ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, ആത്മവിദ്യാലയമേ എന്നീ പാട്ടുകളെല്ലാം പാടി നടക്കാറുണ്ടായിരുന്നു. ഇന്ന് ജീവിത സായാഹ്നത്തിൽ പാടുവാൻ മോഹം, ആടുവാൻ മോഹം, പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല എന്നും ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്ര

0: ധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്ക് ഇനിയൊരു ജന്മം കൂടി എന്നൊക്കെ പാടി ഈ ഓർമ്മച്ചെപ്പ് അടച്ചു വെക്കാം. ഇനി എന്നെ സ്വയം പരിചയപ്പെടുത്താം. പേര് ലോല രാമചന്ദ്രൻ. ഗൈനക്കോളജിസ്റ്റാണ്, മെഡിക്കൽ കോളേജിൽ. ഭർത്താവ് വക്കീൽ, രണ്ടു കുട്ടികൾ. തൃശൂർ തന്നെയാണ് സ്വദേശം. മുൻപ് ഗാനമഞ്ജരിയിലേക്ക് കത്തെഴുതിയിട്ടുണ്ട്. ലോല എന്ന പദം വരുന്ന പാട്ടുകൾ വെച്ച് അത് പ്രക്ഷേപണം ചെയ്തിട്ടുമുണ്ട്. നിങ്ങളുടെ പാട്ടോർമ്മകളിൽ ഇങ്ങനെ ഒരു പ്രതികരണമാണോ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. എങ്കിലും എഴുതി അയക്കാം എന്ന് വിചാരിച്ചു. സ്യൂട്ടബിൾ ആണെങ്കിൽ പ്രക്ഷേപണം ചെയ്യുമല്ലോ എന്ന്. സ്നേഹത്തോടെ, ലോല. ഡോക്ടർ ലോല രാമചന്ദ്രനോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: തൃശൂർ ആകാശവാണിയിൽ നിന്നാണ്, പാട്ടോർമ്മകളിൽ നിന്ന്. നമുക്ക് ഒരുപാട് പാട്ടുകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്താണ് കിട്ടിയിരിക്കുന്നത്.
1: എല്ലാ സ്റ്റേജിലും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളും അത് സംബന്ധിച്ച ഓർമ്മകളും ഉണ്ടാവുമല്ലോ.
0: അതെ. അപ്പൊ ഈ പാട്ടുകളിലെ നമ്മൾ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
1: കേൾക്കാൻ കാനനച്ചായയിൽ ആടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ.
0: ഈ പാട്ടിനോട് കൂടുതൽ ഇഷ്ടം തോന്നാനുള്ള കാരണം കൂടെ ഒന്ന് പറയാം.
1: അതിനോട് ഇഷ്ടം തോന്നാൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങള് കുട്ടികളായിരുന്നപ്പോ അമ്മ അത് സ്ഥിരം വൈകിട്ട് ഞങ്ങള് ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ പാട്ട് പാടാറുണ്ടായിരുന്നു. അച്ഛനില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് പേടിയാവാണ്ടിരിക്കാൻ അമ്മ പാട്ട് പാടുന്നതായിരിക്കാം. ഞങ്ങള് രണ്ട് പെൺകുട്ടികൾ അമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് അമ്മ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന പല പാട്ടുകളും പാടും. പക്ഷെ അതിൽ കൂടുതൽ പ്രാവശ്യം ഈ പാട്ടാണ് പാടാറ്. അമ്മയ്ക്ക് ഈ പാട്ടിനോട് ഇഷ്ടം വരാൻ എന്ന് പറഞ്ഞാൽ, അമ്മയുടെ ബ്രദർ കുറച്ച് സാഹിത്യവാസനയ്ക്കുള്ള ഒരാളായിരുന്നു. എങ്ങനെ എഴുതുമൊക്കെ ചെയ്യായിരുന്നു, മാതൃഭൂമി ആഴ്ച പതിപ്പിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ചങ്ങമ്പുഴയുടെ രമണനൊക്കെ തന്റെ അനിയത്തിമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ബൈഹാർട്ട് അറിയുമായിരുന്നു അതിലത്തെ വരികള്. അപ്പൊ ആ രമണൻ സിനിമയിലെ ചങ്ങമ്പുഴയുടെ വരികൾ തന്നെയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമ്മക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു, അമ്മ അത് പാടുമായിരുന്നു.
0: ചങ്ങമ്പുഴയുടെ രമണനെ കുറിച്ച് പറയുമ്പോഴേ, അത് അന്ന് പാടത്ത് പണിയെടുത്തിരുന്ന ആളുകൾക്ക് പോലും കാണാപാടായിരുന്നു.
1: തീർച്ചയായിട്ടും അത് അത്രയും ഒരു വലിയ വിപ്ലവം, ആൾക്കാർക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ സംസ്കൃതം കലർന്ന അങ്ങനത്തെ ഹൈ ഭാഷയായിരുന്നല്ലോ.
0: അതെ അതെ.
1: അതാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നപ്പോ അത് വളരെ ലളിതമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അത് ഹൃദയസ്ഥാക്കാനും അത് പാടി നടക്കാനും താല്പര്യം ഉണ്ടായിരുന്നു.
0: ആ പാട്ട് കേൾക്കുമ്പോ അമ്മയാണ് അല്ലേ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്?
1: അതെ അതെ. അമ്മ ഇപ്പോഴും രാത്രി ഞങ്ങൾ അമ്മയുടെ രണ്ട് സൈഡിൽ കെട്ടിപ്പിടിച്ച് കിടക്കണതും അമ്മ പാടുന്നതും ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓർമ്മയിൽ വരും.
0: ലോല രാമചന്ദ്രൻ ഒരു ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ ഈ ജോലി തിരക്കുകൾക്കിടയിലെ നമ്മൾ റേഡിയോ കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയാണ്.
1: റേഡിയോ കേൾക്കാൻ നമുക്ക് അങ്ങനെ ഒരു സമയം പ്രത്യേകിച്ച് മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളുടെ ജോലിയിടയിലും നമുക്ക് കേട്ടുകൊണ്ടിരിക്കാലോ. അത് ദൃശ്യമാധ്യമല്ലല്ലോ, നമുക്ക് കേട്ടാ പോരെ. ഇപ്പൊ കാലത്ത് 5 മണിക്ക് കഴിഞ്ഞിട്ട് കൗസല്യ സുപ്രജ കേട്ടിട്ടാണ് ഞാൻ എന്റെ ദിവസം എന്നും തുടങ്ങണേ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യണതിന്റെ കൂട്ടത്തിൽ അത് കേൾക്കും. അങ്ങനെ ത്രൂ ഔട്ട് ദ ഡേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഓരോരോ മാറി മാറി ഒഴിവുള്ളപ്പോഴൊക്കെ കേൾക്കും. ഡ്രൈവ് ചെയ്യുമ്പോ കാറിൽ വെച്ചിട്ട് കേൾക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോ റൂമില് ഉണ്ണണേന്റെ ഇടയിൽ കേൾക്കും. എന്റെ ലഞ്ച് ബ്രേക്ക് ആണ് ആ നേരത്തെ ആകാശവാണിയിൽ പാട്ടുണ്ടല്ലോ. പല ജാതി എന്ന് വെച്ചാല് ഗാനമഞ്ജരിയും ഫോണിൻ പരിപാടിയും ഒക്കെ 1-2 അല്ലേ. ഫോണ് കേൾക്കാൻ നമുക്കൊരു സമയം പ്രത്യേകമായിട്ട് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നമുക്ക് നല്ല ഒരു റിലാക്സേഷൻ ആണ്. നമുക്ക് ടെൻഷൻ ഉള്ള ജോലിയാവുമ്പോ ഇങ്ങനെ ഓരോന്ന് കേൾക്കണം നമുക്കൊരു സമാധാനം തരും.
0: എന്തായാലും ഈ റേഡിയോ കേൾക്കുന്ന ശീലം എന്ന് മുതലാ തുടങ്ങിയത്? അമ്മ തന്നെയാണോ ആ ശീലം വളർത്താനായിട്ട് പ്രചോദിപ്പിച്ചത്?
1: ഈ പറഞ്ഞ പോലെ ഒരു കുഞ്ഞുപെട്ടിൽ അത്ര വലിപ്പമുള്ള ഒരു റേഡിയോ ഉണ്ടായിരുന്നു വീട്ടില്. അത് വെച്ചിട്ട് അമ്മ കേൾക്കാറുണ്ടായിരുന്നു വിവിധ ഭാരതി, റേഡിയോ സിലോൺ, പിന്നെ ന്യൂസുകൾ, ഇതൊക്കെ അമ്മ തന്നെ കേൾക്കും. അങ്ങനെ തന്നെയാണ് തുടങ്ങിയത് റേഡിയോ കേൾക്കുന്ന ശീലം. പിന്നെ കുറച്ചുകൂടി വലുതായപ്പോ ക്രിക്കറ്റിന്റെ റണ്ണിങ് കമന്ററി അച്ഛൻ കേൾക്കും, കൂട്ടത്തില് ഞാനും കേൾക്കും. ക്രിക്കറ്റ് എന്താ എങ്ങനെ കളിക്കാന്നൊന്നും അറിയില്ലെങ്കിൽ കമന്ററി കേൾക്കും. അങ്ങനെ അങ്ങനെ റേഡിയോ ഒരു എന്താ പറയാ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട്. നമ്മൾ കേൾക്കുന്ന സാധനങ്ങൾ വലുതാവുമ്പോൾ മാറി വന്നെങ്കിലും കേൾക്കുന്ന ശീലം മാറിയില്ല.
0: ലോല രാമചന്ദ്രന്റെ സഹോദരി എന്താ ചെയ്യുന്നത്? ഈ പാട്ട് കാനനച്ചായയിൽ നിന്ന് പാട്ട് കേട്ട അടുത്ത് അമ്മയുടെ
1: സഹോദരി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ ആയിട്ട് റിട്ടയർ ചെയ്തു. സഹോദരിക്ക് ഈ പാട്ട് ചില ഓർമ്മയുണ്ടോ അതൊന്നും ഞാൻ അറിയില്ല, ചോദിച്ചിട്ടില്ല.
0: ഇപ്പോ സർവീസിൽ എത്ര വർഷമായി ഡോക്ടർ?
1: കഴിഞ്ഞ 22 വർഷമായിട്ട് മെഡിക്കൽ കോളേജിലാണ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലാണ്.
0: എന്തായാലും ഈ റേഡിയോ കേൾക്കുന്ന ഒരു ശീലമൊക്കെ വീണ്ടും തുടർന്ന് കേൾക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അത് സന്തത സഹചാരിയാണെന്ന് മനസ്സിലായി. നമ്മുടെ ഗാനമഞ്ജരിയിലേക്കും ഒരിക്കൽ നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്.
1: ഗാനമഞ്ജരിയിലേക്ക്
0: ലോല ലോല എന്ന പദം വരുന്ന
1: പേരിന്റെ ആ വാക്കുള്ള അക്ഷരം വെച്ചിട്ട് ഉള്ള പാട്ടുകള്, മിക്കവാറും കുറെ സിനിമാ പാട്ടുകളിൽ ലോല എന്നുള്ള വാക്ക് ആ പദം വരുന്നുണ്ട്. അപ്പോ അതൊരു കൗതുകത്തിന് അത് അയച്ചിട്ടുണ്ടായിരുന്നു, അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു.
0: അപ്പൊ എന്തായാലും ഈ പാട്ട് തന്നെ ഇന്നത്തെ പാട്ടോർമ്മകളിലൂടെ കേൾക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഡോക്ടറുടെ വീട്ടിലെ വിശേഷങ്ങൾ കൂടെ

0: ചുരുക്കി പറഞ്ഞ
1: വീട്ടിലംഗങ്ങൾ പറഞ്ഞ എന്റെ ഹസ്ബൻഡ് വക്കീലാണ് അഡ്വക്കേറ്റ് സി എസ് രാമചന്ദ്രൻ, മകള് ഡോക്ടറാണ് സർജൻ, അസിസ്റ്റന്റ് സർജൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റിലാണ് നിമിഷ ഇയർ. പിന്നെ മകനുണ്ട്, മകൻ നിഖിൽ, അവൻ കുറച്ച് മെന്റലി ചലഞ്ച്ഡ് ആണ്, അവൻ ഫസ്റ്റ് സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട് ശിവപ്രിയ, പേരാണ് എന്റെ വീട്ടിലെ ആൾക്കാര്.
0: ഓക്കെ ഓക്കെ. ഈ കൊച്ചുമോൾക്കും ഈ റേഡിയോ കേൾക്കുന്ന ശീലത്തിലേക്ക് അല്ലെങ്കിൽ അവളെ വളർത്തുന്നുണ്ടോ?
1: റേഡിയോ അവള് അങ്ങനെ അധികം
0: ഇപ്പൊ ഈ കുട്ടികൾ ഈ മൊബൈലിലേക്കാണ് അഡിക്റ്റഡ് ആവുന്നത് അല്ലേ?
1: അല്ല, അവളെ ടിവിയിലേക്ക് ഞങ്ങൾ അടുപ്പിച്ചിട്ടില്ല, അവള് പുസ്തകം വായിക്കും.
0: അവള്
1: ഇപ്പൊ 3rd class നിന്ന് 4th class ലേക്കായി. അവള് സുധാമൂർത്തിയുടെ വലിയൊരു ആരാധികയാണ്.
0: അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ ഞങ്ങൾ നേരുകയാണ് കേട്ടോ.
1: നന്ദി ആകാശവാണിയിൽ വിളിച്ചതിനും ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയല്ലോ.
0: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.
1: ആകാശവാണിക്ക് ഇനിയും ഞാൻ എഴുതുന്നുണ്ടാവും.
0: പിന്നെ തീർച്ചയായും നിങ്ങൾ എന്താ പറയാ, മനസ്സ് അർപ്പിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ എഴുതുന്ന ഈ കത്തുകൾ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. ചങ്ങമ്പുഴയുടെ കൃതിയെ ആസ്പദമാക്കി ഡി എം പൊറ്റേക്കാട് തിരക്കഥയെഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രമണൻ. 1967 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ രമണനായി പ്രേം നസീറും ചന്ദ്രികയായി ഷീലയുമാണ് അഭ്രപാളിയിലെത്തിയത്. മദനനായി മധു അഭിനയിച്ച ഈ ചിത്രത്തിൽ രാമു കാര്യാട്ട്, കമലാദേവി, ഉഷാകുമാരി, അടൂർ ഭാസി, മണവാളൻ ജോസഫ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന് കെ പി ഉദയഭാനു, പി ലീല എന്നിവർ ചേർന്നാലപിച്ച ഗാനം നമുക്കിനി ആസ്വദിക്കാം.

0: പ്രൊഡക്ഷൻ ഡയറക്ടർ ആകാശവാണി രാമവർമ്മപുരം പി ഒ തൃശൂർ 680-6311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് ഡോക്ടർ ലോല രാമചന്ദ്രൻ അയ്യന്തോൾ, നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

ഗസലുകളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ.

0: में हर स्टूडेंट की ओर से 365 रुपये जमा हुए। इस छोटे छोटे योगदान से करीब 40 लाख रुपये इकट्ठा हुए। गिरिजा अम्मा जी ने इस पूरी राशि का चेक मुझे सौंपा। उनसे बातचीत के दौरान मैंने महसूस किया कि माँ भारती के प्रति उनका समर्पण कितना गहरा है। पिछले वर्ष ही चेन्नई के पहले हिंदू विद्यालय ने अपने 50 वर्ष पूरे किए हैं। देश की शिक्षा और सांस्कृतिक गौरव को आगे बढ़ाने में स्कूल नेटवर्क की भूमिका बहुत प्रशंसनीय है। मैं इससे जुड़े सभी लोगों को बहुत बहुत बधाई देता हूँ और उन स्टूडेंट्स की भी विशेष सराहना करता हूँ जिन्होंने अपने वीर सैनिकों के लिए योगदान दिया। साथियों, भारत के हर गांव में, हर शहर में कुछ न कुछ ऐसा हो रहा है जो हमें प्रेरणा देता है। कई बार इन प्रयासों की ज्यादा चर्चा नहीं होती, लेकिन जब हम इन्हें जानते हैं तो ये विश्वास और मजबूत होता है कि देश अपने लोगों की शक्ति से आगे बढ़ रहा है। मेरा आपसे आग्रह है, अपने आसपास के ऐसे प्रयासों को जरूर देखिए। जो लोग समाज के लिए अच्छा काम कर रहे हैं उन्हें पहचानिए, उनकी सराहना कीजिए, उनसे सीखिए और हो सके तो खुद भी किसी अच्छे काम से जुड़िए। अगले महीने मन की बात में कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और FM गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण FM रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
2: मन की बात പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
3: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
4: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിൻ്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർവീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർവീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
5: നമസ്കാരം സാർ. നമസ്കാരം.
6: നമസ്കാരം സാർ.
4: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ

0: ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു. അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജുർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർവീർ പറയൂ.
2: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
2: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്നൊരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
0: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ

0: പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
1: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോഴൊക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച്, അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
0: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക. ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
0: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഗുരീന്ദർ വീർ ബയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
0: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
1: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
0: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ.

0: ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
1: നന്ദി സർ, നന്ദി.
2: നന്ദി സർ,
0: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിന് ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ

സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ അധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല. വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിൻ്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തു നിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തൻ്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിൻ്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിനു കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീയ രാജവംശത്തിലെ മഹർഷി ബാലാർജുനൻ്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്.

സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASCയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേക സ്ട്രെച്ചറുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്. ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ്

0: തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജ അമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.

0: പി കുട്ടിക്കൃഷ്ണൻ നായരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് ഇതുവരെ കേട്ടത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് 2026 ജൂലൈ 31 വരെ

ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളം കുടിക്കുന്നത് തുടരണമെന്നും വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
1: ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഐസെ മൗസം മേ അപ്ന ധ്യാൻ രഖ്ന ബഹുത് ജരൂരി ഹൈ. पानी पीते रहिए. धूप में अगर निकलना ही पड़े तो थोड़ा संभल कर निकले. इस दिशा में सरकार की भिन्न भिन्न डिपार्टमेंट्स ने जो गाइडलाइन जारी की है वो भी भूलिएगा नहीं.
0: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്നും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാനീയങ്ങൾ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും അത് ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലേക്ക് എത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾക്കുമപ്പുറം നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ത്തിലധികം പേരെയാണ് സജി സൌജന്യമായി നീന്തൽ പഠിപ്പിച്ചത്. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: केरलम के आलुवा में साजी वला शेरिल जी ऐसा ही एक स्विमिंग क्लब चला रहे हैं. अब तक 15,000 से ज्यादा लोग यहां तैरना सीख चुके हैं. साजी जी ने दिव्यांग बच्चों को भी स्विमिंग सिखाई है. इस प्रयास के पीछे एक पीड़ा भी छिपी है. कुछ वर्ष पहले एक नौका हादसे में कई छात्रों की मृत्यु हो गई थी. उस घटना ने साजी जी को भीतर तक झकझोर दिया. उन्होंने सोचा अगर बच्चों को तैरना आता होता तो शायद कई जाने बच जाती. बस यहीं से शुरू हुआ उनका ये अभियान.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. യൂറോപ്പിലെ നെതർലൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പു തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇവിടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആസ്ട്രോ കേരള ജ്യോതിശാസ്ത്ര പ്രചാരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.

0: 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, ടെലസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്.
1: രാജ്യത്തെ നിരവധി സൈനികർക്കായി തുക സംഭാവന നൽകിയ തമിഴ്നാട്ടിലെ ഗിരിജിയമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികൾ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. സമൂഹത്തിനുവേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും May 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ ഗോപാൽ ആകാശവാണി വാർത്തകളോട്.
3: ഉപഭോക്താക്കളിൽ 50% ത്തിലധികം പേരെയും കൊന്നൊടുക്കുന്ന ഏക ഉൽപ്പന്നമാണ് ടുബാക്കോ. ഒരു സിഗരറ്റിൽ ഏകദേശം 4000 രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആസക്തി ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ രക്തധമനികളിലും ഹൃദയപേശികളിലും മറ്റു കോശങ്ങളിലുമൊക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന ടാർ മരണകാരണമായേക്കാവുന്ന പല രോഗങ്ങളിലേക്കും നയിക്കുന്നു, അതിന്റെ കാരണമായി മാറുന്നുണ്ട്.
1: തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ബങ്കുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നഗരസഭാ സ്ക്വാഡും പോലീസും ചേർന്ന് ആരംഭിച്ചു. കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് സമീപമുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിന്റെ ഭാഗമാണിത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം. ഇന്ന് അഹമ്മദാബാദിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഫൈനലിൽ ജയിക്കാനായാൽ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ശേഷം കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീം എന്ന റെക്കോർഡ് രജത് പടിദാർ നയിക്കുന്ന RCB സ്വന്തമാക്കാം. ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്ന് ജയിക്കാനായാൽ ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ടീമുകൾക്ക് ശേഷം ഒന്നിലധികം തവണ IPL കിരീടം നേടുന്ന നാലാമത്തെ ടീമായി ഗുജറാത്ത് മാറും. സീസണിൽ ഇരു ടീമുകളും 3 വട്ടം ഏറ്റുമുട്ടിയപ്പോൾ 2 ജയം ബംഗളൂരുവിനൊപ്പമായിരുന്നു. ബംഗളൂരുവിന്റെ വെടിക്കറ്റ് ബാറ്റർ വിരാട് കോഹ്ലിയും ഗുജറാത്തിന്റെ വിക്കറ്റ് വേട്ടക്കാരൻ കഗീസോ റബാദയും തമ്മിലുള്ള മുഖാമുഖം തന്നെയായിരിക്കും ഈ ഫൈനലിന്റെ ഗതി നിർണയിക്കുക.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിലും ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരും. ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താവതരണ രംഗത്തെ 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം അനിൽ ചന്ദ്രൻ ഇന്ന് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്നു. അച്ചടി മാധ്യമ പ്രവർത്തകനായി തുടക്കമിട്ട അനിൽ ചന്ദ്രൻ ഡൽഹി ആകാശവാണി മലയാളം വാർത്താ വിഭാഗത്തിൽ 1995 ജോലിയിൽ പ്രവേശിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം

0: തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ലോക പുകയിലയില്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുന്നു.
2: മനുഷ്യജീവിതത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ദുരന്തങ്ങളിലൊന്നാണ് പുകയില ഉപയോഗം. 1987 ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സഭയുടെ യോഗത്തിൽ പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായാണ് ലോക പുകയില വിരുദ്ധ ദിനം ആരംഭിച്ചത്. 1988 മുതൽ എല്ലാ വർഷവും മെയ് 31 ലോകമെമ്പാടും പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പുകയിലയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, യുവാക്കളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, പുകയില വ്യവസായത്തിലെ തെറ്റായ പരസ്യങ്ങളെ ചെറുക്കുക, പുകയില നിയന്ത്രണ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. ലോകാരോഗ്യ സംഘടന ഓരോ വർഷവും പ്രത്യേക പ്രമേയം പ്രഖ്യാപിച്ച് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ലോകമെമ്പാടും സംഘടിപ്പിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഇതാണ്: അൺമാസ്ക് ദ അപ്പീൽ, കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തി ചെറുക്കുക. ലോകമെമ്പാടുമുള്ള ശക്തമായ പുകയില നിയന്ത്രണ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പുകയില നിക്കോട്ടിൻ വ്യവസായം പുതിയ തലമുറയെ, പ്രത്യേകിച്ച് കുട്ടികളെയും കൗമാരക്കാരെയും ആകർഷിക്കുന്നതിനായി ഒരുക്കുന്ന തന്ത്രങ്ങൾ ഈ ക്യാമ്പയിൻ തുറന്നുകാട്ടും. ആസക്തി നിലനിർത്തുന്നതിനും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനും കമ്പനികൾ ഇ സിഗരറ്റുകൾ, നിക്കോട്ടിൻ പൗച്ചുകൾ, സിന്തറ്റിക് നിക്കോട്ടിൻ ഉപകരണങ്ങൾ എന്നിവ പോലെയുള്ള പുതിയതും ഉയർന്നുവരുന്നതുമായ നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും നവീകരണം എന്ന പേരിൽ ഹാനികരമല്ലാത്തത് എന്ന വ്യാജേന വിപണനം ചെയ്യുന്നു. ഈ തന്ത്രങ്ങൾ പുകയില നിയന്ത്രണത്തിൽ പൊതുജന ആരോഗ്യത്തിലും കഷ്ടപ്പെട്ട് നേടിയ നേട്ടങ്ങൾക്ക് ഭീഷണിയാകുന്നു. പുകയില നിക്കോട്ടിൻ വ്യവസായത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് മുൻവർഷത്തെ പോലെ ഈ വർഷത്തെയും പുകയില വിരുദ്ധ ദിനാചരണ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. പുകവലിയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളും പലപ്പോഴും ആത്മവിശ്വാസത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, ആധുനിക ജീവിതശൈലിയുടെ ചിഹ്നമായി അവതരിപ്പിക്കപ്പെടുന്നു. ആകർഷകമായ പരസ്യങ്ങൾ, നിറങ്ങളാർന്ന പാക്കറ്റുകൾ, രുചിയേറിയ ഉൽപ്പന്നങ്ങൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവ യുവാക്കളെ ഇവയിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഈ ആകർഷണത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അടിമത്വവുമാണ്. ലോകമെമ്പാടും 40 ദശലക്ഷം കൗമാരക്കാരാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. പുകയില ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ ആത്മവിശ്വാസക്കുറവ്, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് ലഹരി വസ്തുക്കളിലേക്കുള്ള പ്രവേശന സാധ്യത എന്നിവ കാണുന്നു. സിനിമകൾ, വെബ് സീരീസുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവ വഴി പുകയില ഒരു സ്റ്റൈൽ ആയി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് തടയാൻ സ്കൂൾതല ബോധവൽക്കരണം, കുടുംബ പിന്തുണ, കർശന നിയമങ്ങൾ, കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവ ആവശ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങൾ വിവിധ രൂപങ്ങളിൽ ലഭ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ പലയിനം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ വളരെ ശക്തമായ ലഹരി സൃഷ്ടിക്കുന്ന രാസവസ്തുവാണ്. ഇത് തലച്ചോറിനെ ബാധിച്ച് താൽക്കാലിക സന്തോഷവും ആശ്വാസവും നൽകുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ശരീരം അതിനോട് അടിമപ്പെടുകയും ഉപേക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. പലരും കൗതുകത്താലോ കൂട്ടുകാരുടെ സമ്മർദ്ദത്താലോ പുകവലി ആരംഭിക്കുമ്പോൾ പിന്നീട് അത് ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ലഹരിയായി മാറുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം പ്രധാനമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുകയില മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. ബ്രോങ്കൈറ്റിസ്, ആസ്മ, COPD

0: ശ്വാസകോശ ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ പുകയില ഉപയോഗം കാരണം ഉണ്ടാകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ശ്വാസകോശ ക്യാൻസർ. പുകയില ഉപയോഗം രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാകുന്നു. ഇതുവഴി ഹൃദയാഘാതം, സ്ട്രോക്ക്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗുട്ക, പാൻ മസാല, മുറുക്കാൻ തുടങ്ങിയ പുകരഹിത പുകയില ഉപയോഗം വായിലെ ക്യാൻസറിന് പ്രധാന കാരണമാണ്. പലപ്പോഴും പുകയില ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ ആകുന്നതിന് മുൻപായി പ്രീ ക്യാൻസറസ് ലീഷൻസ് ആയ ലൂക്കോപ്ലേക്കിയ, സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നിവ വായിൽ കാണാറുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ഇത് തിരിച്ചറിഞ്ഞാൽ ക്യാൻസർ ആകുന്നത് തടയാൻ സാധിച്ചേക്കും. അതിനാൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ഒരു ദന്തൽ സർജനെ കണ്ട് ഓറൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തേണ്ടതാണ്. ഗർഭിണികൾ പുകയില ഉപയോഗിക്കുന്നത് വഴി കുഞ്ഞിന് വളർച്ചക്കുറവ്, പ്രസവസമയ പ്രശ്നങ്ങൾ, ജന്മവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാകാം. പുകയില ഉപയോഗം ആ വ്യക്തിയെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം, വിഷാദം, സാമൂഹിക അകലം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പുകവലിക്കാത്ത ആളുകൾക്കും പുകവലിക്കുന്നവരുടെ പുക ശ്വസിക്കുന്നതിലൂടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതിനെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നു. പാസീവ് സ്മോക്കിംഗ് കുട്ടികളിൽ, പ്രായം ചെന്നവരിൽ, ഗർഭിണികളിൽ എല്ലാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. ദിവസേന പുകയില വാങ്ങാനുള്ള ചിലവ്, ചികിത്സാ ചിലവുകൾ, തൊഴിൽക്ഷമത കുറയുക എന്നിവ വ്യക്തിഗത നഷ്ടമാണെങ്കിൽ, ആരോഗ്യ രംഗത്തെ ചിലവ് വർദ്ധിക്കുക, തൊഴിൽ ദിന നഷ്ടം, ദാരിദ്ര്യം വർദ്ധിക്കുക എന്നിവ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണ് പുകയില ഉപയോഗം കാരണം ആരോഗ്യരംഗത്ത് സർക്കാരിനുണ്ടാവുന്ന ബാധ്യത. പുകയില കൃഷിയും പുകവലിയും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ്. വനനശീകരണം, മണ്ണിന്റെ ഗുണനിലവാരം കുറയുക, ജലമലിനീകരണം, വായുമലിനീകരണം, സിഗരറ്റ് കുറ്റികളും മറ്റും മൂലമുണ്ടാകുന്ന മാലിന്യം എന്നിവ പ്രകൃതിക്ക് ഹാനികരമാണ്. ഇന്ത്യ ഗവൺമെന്റ് പുകയില നിയന്ത്രണത്തിന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം, പുകയില പരസ്യ നിരോധനം, സിഗരറ്റ് പാക്കറ്റുകളിൽ ആരോഗ്യ മുന്നറിയിപ്പുകൾ, കൂടാതെ പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. പുകയില ഉപേക്ഷിക്കുക എളുപ്പമല്ല. എന്നാൽ ശരിയായ മനോഭാവവും പിന്തുണയും ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. വ്യക്തമായ തീരുമാനമെടുക്കുക, കുടുംബത്തിന്റെ പിന്തുണ നേടുക, ഡോക്ടറുടെ സഹായം സ്വീകരിക്കുക, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ചികിത്സകൾ ഉപയോഗിക്കുക, വ്യായാമവും ധ്യാനവും പരിശീലിക്കുക, പുകയില ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുക എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചാൽ പുകയിലയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാനാകും. പുകയില ഉപയോഗം ഉപേക്ഷിക്കുന്നത് മൂലം ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യം വർദ്ധിക്കും. സാമ്പത്തിക ലാഭമുണ്ടാകും, ആത്മവിശ്വാസം ഉയരും, അതുപോലെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. പുകവലിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം കുടുംബത്തിനും വിദ്യാലയങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ തുടങ്ങുകയും ചെയ്യുന്നത് പുകയിലക്കെതിരായ പോരാട്ടത്തിന് സഹായകമാണ്. യുവാക്കളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും സംരക്ഷിക്കുക. യഥാർത്ഥ ധൈര്യം പുകയില ഉപയോഗിക്കുന്നതിലല്ല, അത് വേണ്ട എന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ ഗവൺമെന്റ് ആശുപത്രിയിലെ ദന്തൽ യൂണിറ്റുകളോട് ചേർന്ന് ടുബാക്കോ സെസേഷൻ ക്ലിനിക്കുകൾ നടത്തിവരുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കി ഈ ക്ലിനിക്കുകളുടെ സേവനം ഉപയോഗപ്പെടുത്തി നിക്കോട്ടിൻ അഡിക്ഷനിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കേണ്ടതാണ്. പുകയില രഹിത സമൂഹം സൃഷ്ടിക്കുക എന്നത് മനുഷ്യരാശിയുടെ ആരോഗ്യകരമായ ഭാവിക്ക് അനിവാര്യമാണ്. അതിന് സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, മാധ്യമങ്ങൾ, സാമൂഹിക സംഘടനകൾ എന്നിവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും പുകയില ഉപേക്ഷിക്കുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്നു, ഒരു സമൂഹം ആരോഗ്യകരമാകുന്നു, ഒരു രാജ്യം പുരോഗമിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനമായ ഇന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്തെന്നാൽ, പുകയിലയിൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നും നമ്മുടെ വരും തലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. പുകയില ഉപേക്ഷിക്കുന്ന ഓരോ തീരുമാനവും ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. നമുക്കൊരുമിച്ച് ഒരു പുകയില രഹിത ലോകം സൃഷ്ടിക്കാം. പുകയില ഒഴിവാക്കൂ, ജീവിതം സംരക്ഷിക്കൂ.
1: ലോക പുകയില ഇല്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:50 വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ

0: देशों।
1: हमारे यहाँ गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है। और एक बात जरूर ध्यान रखिएगा, इनमें से ज्यादातर चीजें हमारी अपनी रसोई से निकली है। आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए।
2: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है। यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं। विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं। ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई है।
2: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരീബ് 15 സ്കൂൾ ചലാത്തി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന हर भारतवासी को प्रेरित करने वाली है। उनसे बातचीत के दौरान मैंने महसूस किया कि मां भारती के प्रति उनका समर्पण कितना गहरा है।
2: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിൽ

0: ഇതിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് മേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താ ഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോങ്കോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാ വിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് മേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. സമയം 1:13.
2: ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനമഞ്ചരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലഹരി എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനമഞ്ചരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാനങ്ങൾ തെരഞ്ഞെടുത്തത് TG മത്തായി, മുളങ്കുന്നത്തുകാവ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നുണ്ടാവും ഇല്ലേ? ഇന്ന് May 31, ലോക പുകയില വിരുദ്ധ ദിനം. ലഹരി എന്ന പദം കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ലഹരി വസ്തുക്കളും അവയോടുള്ള ആസക്തിയുമൊക്കെയാണ്. പലപ്പോഴും ഒരു രസത്തിനു വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി ഒക്കെയാവും പലരും പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ചു തുടങ്ങുക. പക്ഷേ പിന്നീട് അവയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഊരിപ്പോരാനാകാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളുമായി നട്ടം തിരിയുന്ന എത്രയെത്ര ചെറുപ്പക്കാരാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. സ്വന്തം ജീവിതം മാത്രമല്ല അവർ തകർത്ത് കളയുന്നത്, അവരുടെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും കൂടിയാണ്. ഇനി നമുക്ക് ലഹരി എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം നോക്കിയാലോ. ആനന്ദത്തിൻ്റെ തരംഗം. പ്രണയം ഒരു ലഹരിയാണ്. കേട്ടിട്ടില്ലേ, പ്രിയനെ ഉയർനീയേ വാഴ്വിൻ

ഉരുൾ നീയേ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം പ്രകൃതിയുടെ സൗന്ദര്യവും അറിവും കലയും നൽകുന്ന ലഹരിയിലാണ് യഥാർത്ഥ സന്തോഷം. നമ്മളെ സ്നേഹിക്കുന്ന, ആശ്രയിക്കുന്ന, നമ്മളെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്ന കുടുംബം തന്നെയാകട്ടെ നമ്മുടെ ലഹരി. ഈ ലോകത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാൻ ജീവിതത്തിൻ്റെ ആനന്ദ തിരമാലകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഈ പദം തിരഞ്ഞെടുത്ത ടി ജി മത്തായിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം. പിന്നിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ഇളയരാജ.

ഇനി നമുക്ക് ലഹരി എന്ന പദം തിരഞ്ഞെടുത്ത ടി ജി മത്തായിക്ക് പറയാനുള്ളത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ നമുക്ക് ആ കോള് കണക്റ്റായി കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഗാനം കൂടി കേട്ടതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യാം. ചിത്രം 3-ാം പക്കം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.

0: ഹലോ,
1: ആ പറഞ്ഞോളൂ.
0: നമസ്കാരം. ഇത് ടി ജി മത്തായി അല്ലേ?
1: അതെ,
0: തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനമഞ്ചരി എന്നാണ് വിളിക്കുന്നത്.
1: താങ്ക് യു.
0: ആ, ഇന്ന് സാറ് തിരഞ്ഞെടുത്തിട്ടുള്ള ലഹരി എന്ന പദം വരുന്ന പാട്ടുകളാണ് നമ്മൾ ഇന്നത്തെ ഗാനമഞ്ചരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: അതെ.
0: ആ, അപ്പോൾ എന്താണ് ഈ ഒരു പദം തിരഞ്ഞെടുക്കാനായിട്ട്? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ?
1: ഞാനെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ താമസിച്ചു തൊട്ടപ്പുറത്ത് ബാബു എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായി. അയാള് രാത്രി മര്യാദക്കാരനാണ്. രാത്രി മദ്യപാനം കഴിച്ച് വന്ന് ഭാര്യനും മക്കളിനൊക്കെ തല്ലണ സീനാണ്. അങ്ങനെ ഞാൻ പലപ്പോഴും അത് കേട്ട് ദുഃഖിതനായിട്ടുള്ള ആളാണ്.
0: ശരി. അപ്പൊ ഈ ലഹരിയുടെ ഒരു
1: കൂടെ എന്റെ മനസ്സിലുണ്ട്. അത് വെച്ച് ഞാൻ പദം തെരഞ്ഞെടുത്തതാണ്.
0: അപ്പൊ ഈ ലഹരിയുടെ ഉപയോഗം അല്ലെ, അതിനോടുള്ള അതിന്റെ ആ ദൂഷ്യ ഫലങ്ങളും ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് അല്ലെ?
1: ഓക്കെ.
0: ആ, കത്തില് സാറ് വെച്ചിട്ടുണ്ട് ലഹരി മുക്ത ഭാരതത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്.
1: ഞാൻ എന്റെ പിള്ളേരുടെ ആയാലും സന്ദേശം കൊടുക്കാറുണ്ട്
0: അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് പറ്റിയ ഒരു പദം കൂടിയായി. ഇന്നാണെങ്കിൽ ലോക പുകയില വിരുദ്ധ ദിനാണല്ലോ അല്ലേ? ഇനി എന്താണ് വീട്ടു വിശേഷങ്ങൾ പറയൂ.
1: വീട്ടില് ഞാനും ഭാര്യയും രണ്ടു കുട്ടികളാണ്.
0: മക്കളൊക്കെ എന്ത് ചെയ്യണം?
1: കുട്ടികൾ ഒരാള് കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ മൂത്തമാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു.
0: രണ്ടു മക്കളാണ്, രണ്ടു മക്കളും വിദേശത്താണ് അല്ലേ വീട്ടില്? അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഈ റേഡിയോ ആയിട്ടുള്ള ഈ ഒരു ബന്ധം തുടങ്ങിയിട്ട് അങ്ങനെ പോണു അല്ലേ? സുഖമായി പോണു. വൈഫും റേഡിയോ കേൾക്കുന്ന ആളല്ലേ?
1: എന്തോ,
0: വൈഫ് റേഡിയോ കേൾക്കുന്ന ആളല്ലേ?
1: വൈഫ് വൈഫാണ്.
0: റേഡിയോ കേൾക്കുമല്ലോ അല്ലേ? രണ്ടുപേരും റേഡിയോ ശ്രോതാക്കൾ തന്നെയാണല്ലോ? ഓക്കെ. ഏതൊക്കെ പരിപാടികളാണ് സാറ് കേൾക്കാറുള്ളത് കൂടുതലായിട്ട്?
1: ഞാനും കൂടുതലും കേൾക്കുന്നത് ചരിത്ര ഗാനങ്ങൾ
0: വാർത്തകളൊക്കെയാണ്.
1: ഞാൻ കുറെ കത്തുകൾ അടയ്ക്കാറുണ്ട്. പിന്നെ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ട്.
0: അത് ശരി.
1: ഇരിക്കുകയാണല്ലേ?
0: അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ശേഷം അല്ലെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഗാനമഞ്ചിരിയിലേക്കൊക്കെ കത്തുകൾ പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ കേട്ടോ.
1: അപ്പൊ എന്നാ ഇനി നമുക്ക് മേഡത്തിന്റെ സംഭാഷണമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്.
0: അതെയോ, സന്തോഷം. ഓക്കെ. അപ്പൊ എല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയൂ വീട്ടില്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഗാനങ്ങൾ കേട്ടാലോ?
1: ശരി, ശരി,
0: കേൾക്കാം അല്ലേ? ഓക്കെ, ശരി കേട്ടോ.
1: താങ്ക് യു.

ചിത്രം കടൽക്കാറ്റ്. വരികൾ ബിച്ചു തിരുമല. ഈണം പകർന്നത് എ ടി ഉമ്മർ. ആലാപനം യേശുദാസ്.

0: ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗാനമഞ്ജരി തുടർന്ന് കേൾക്കാം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:50.
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
10: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്ക്.

0: ചങ്ങരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
3: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
7: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
8: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
9: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
8: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 ജൂൺ 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ കെ ടി മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
9: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
8: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
10: ഗാനമഞ്ചരി തുടരുന്നു. ഇന്നത്തെ ഗാനമഞ്ചരിയിൽ ലഹരി എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ടി ജി മത്തായി, മുളങ്കുന്നത്തുകാവ്. കെ പി ഉദയഭാനുവും പി ലീലയും പാടിയ ഗാനമിത്. പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്നത്. ചിത്രം ലൈല മജ്നു.

ശരശയ്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ. വയലാർ രാമവർമ്മയുടെ രചനയ്ക്ക് ജി ദേവരാജന്റെ സംഗീതം.

യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ചിത്രം അങ്ങാടി.

ചോറ്റാനിക്കര അമ്മ. ഈ ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ആർ കെ ശേഖർ ഈണം പകർന്നിരിക്കുന്നു.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനമഞ്ചരി ഇവിടെ പൂർണ്ണമാവുകയാണ്. ടി ജി മത്തായി മുളങ്കുന്നത്തുകാവ് തെരഞ്ഞെടുത്ത ലഹരി എന്ന പദം വരുന്ന ഗാനങ്ങൾ എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുകയാണ്. വീണ്ടും മറ്റൊരു ഗാനമഞ്ചരിയിൽ ഒത്തുചേരും വരെ ഏവർക്കും സ്നേഹാശംസകളോടെ ഞാൻ നിഷ പി മേനോൻ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് 2026 ജൂലൈ 31 വരെ ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

0: ആഗമനം എന്ന നാടകത്തിൽ രേണുക, പട്ടണക്കാട് പുരുഷോത്തമൻ, ബിജു നാരായണൻ, തെന്നൽ എന്നിവർ പാടിയ ഗാനങ്ങളാണ് കേട്ടത്. നാടകഗാനങ്ങൾ സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം എം എസ് ഗിരീശനും സംഘവും അവതരിപ്പിക്കുന്നു. സദനം ശിവദാസ് കൂടെ പാടുന്നു. സദനം രാമകൃഷ്ണൻ ചെണ്ട. സദനം ദേവദാസൻ മദ്ദളം.

തന്നെ തോളിലേറ്റി അഗ്നിയിൽ നിന്നും പുറത്തു കിടക്കുന്ന നളനോട് എണ്ണിക്കൊണ്ട് 10 ചുവട് വയ്ക്കുവാൻ കാർക്കോടകൻ ആവശ്യപ്പെട്ടു. അപ്രകാരം 10-ാമത്തെ ചുവട് വയ്ക്കുന്ന നളൻ ദശ എന്ന് പറയുമ്പോൾ കാർക്കോടകൻ നളനെ ദംശിക്കുകയും അതോടെ നളന് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചുപോയ നളനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കാർക്കോടകന്റെ പദം, നൈഷധേന്ദ്ര നിന്നോട് ഞാൻ നേരെ തന്നെ ചൊല്ലാം, രാഗം ഗൗളിപന്ത്. താൻ ആരെന്ന് വെളിപ്പെടുത്തുന്ന കാർക്കോടകൻ നളന് ഗുണമുണ്ടാകുവാൻ വേണ്ടിയാണ് ദംശിച്ച് രൂപമാറ്റം വരുത്തിയത് എന്നറിയിക്കുന്നു. മാത്രവുമല്ല, ആവശ്യം വരുമ്പോൾ സ്വരൂപത്തിലേക്ക് മടങ്ങിയെത്തുവാൻ വേണ്ടി ദിവ്യവസ്ത്രവും കാർക്കോടകൻ നൽകുന്നുണ്ട്. ശിവഭക്തനായ നളൻ ഏറെ ആദരവോടെ ഇതൊക്കെ കേട്ട ശേഷം തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ എന്നാരായുന്നു. കാർദ്രവേയ കുലതിലക എന്ന പദം, രാഗം പൂർവികല്യാണി. ഇന്ദുമൗലീഹാരമേ എന്ന ചരണം മാരധനാശിയിലാണ് പാടിയിട്ടുള്ളത്. നളനെ ഗ്രസിച്ചിരിക്കുന്ന കലിയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്ന കാർക്കോടകൻ ചില നിർദ്ദേശങ്ങളും നൽകുന്നു. ബാഹുകൻ എന്ന പേരിൽ അയോധ്യയിലെ ഋതുപർണനെ കണ്ട് പ്രീതി പിടിച്ചുപറ്റി അവിടെ സാരഥിയാകുക. പിന്നീട് സമയമെത്തുമ്പോൾ നളന് അറിയാവുന്ന അശ്വഹൃദയ മന്ത്രം ഋതുപർണന് ഉപദേശിച്ച ശേഷം ഋതുപർണനിൽ നിന്ന് അക്ഷഹൃദയം വശമാക്കുക. അതോടെ കലിയും നളനെ വിട്ടൊഴിയും. കമാസരാഗത്തിലുള്ള പദം ചിന്തിതം അജിരാൽ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

ആകാശവാണി തൃശൂർ, സമയം 3:07. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്, സംഗീതം ഇളയരാജ.

എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത്. വൈരമുത്തുവിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം കർണ.

ഗാനരചന എം മേത്ത, സംഗീതം ഇളയരാജ, ആലാപനം യേശുദാസ്, ചിത്രം രട്ടൈവാൽ കുരുവി.

രക്ഷകൻ. ഈ ചിത്രത്തിൽ ഉദിത് നാരായൺ, പി ഉണ്ണികൃഷ്ണൻ, ഹരിണി എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീമതി കെ എൻ മീരയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ ഗിരീഷ് കുമാർ എൽ എസ് ചാലക്കുടി വയലിൻ, ശ്രീ രാമക്കൽമേട് കലൈനാഥ് മൃദംഗം. നാട്ടുരാഗത്തിൽ നിന്നെ ഭജന എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി കെ എൻ മീരയുടെ സംഗീത കച്ചേരി. ശ്രീ ഗിരീഷ് കുമാർ എൽ എസ് ചാലക്കുടി വയലിൻ, ശ്രീ രാമക്കൽമേട് കലൈനാഥ് മൃദംഗം. ശ്രീ ഗുരുനാപാലിതോസ്മി പഹാടിരാഗം, രൂപകതാളം, ദീക്ഷിതർ കൃതി.

0: ശ്രീമതി കെ എൻ മീരയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. ശ്രീ ഗിരീഷ് കുമാർ എൽ എസ് ചാലക്കുടി വയലിൻ, രാമക്കൽമേട് കലൈനാഥ് മൃദംഗം.
1: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
2: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 ജൂൺ 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
2: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
3: 2-ാം 4-ാം ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
3: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
4: ആകാശവാണി തൃശൂർ. ലളിതഗാനങ്ങൾ. അഗ്നിവീണയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. രചന മഹാദേവൻ തമ്പി. സംഗീതം MG രാധാകൃഷ്ണൻ. പാടിയത് സുജാത.

കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണമിട്ട് ചെഞ്ചുരുട്ടി രാഗത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം.

ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ. ഒ എൻ വിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട് പി ജയചന്ദ്രൻ പാടിയത്.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള, ജൂലൈ 31, 2026 വരെ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി awards.gov.in.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ.
1: ഗാന്ധിമാർഗം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മാറുന്ന ആരോഗ്യ പ്രതിരോധശേഷിയും ഇന്ന് വളരെ ഗൗരവത്തോടെയാണ് നാം ചർച്ച ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ ഭക്ഷണശീലങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ അതുകൊണ്ടുതന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ലളിതമായ ഭക്ഷണക്രമവും ചിട്ടയായ ജീവിതശൈലിയും പതിവായുള്ള നടത്തവും കൊണ്ട് ആരോഗ്യം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങളും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ചെറുപ്രായത്തിൽ തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ ദുരിതങ്ങളിലേക്ക് ഇന്നത്തെ തലമുറയെ എത്തിക്കുന്നുണ്ട്. നാം ദിവസവും നടത്തുന്ന ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ശാരീരിക മാനസികക്ഷമതയെ നേരിട്ട് സ്വാധീനിക്കുന്നു. സംസ്കരിച്ചതും മറ്റ് അനാരോഗ്യകരവുമായ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് പലപ്പോഴും ജീവന് ഭീഷണിയാകാൻ സാധ്യതയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതുമാണ്. പ്രതിരോധശേഷിക്കുറവും പുതിയ വൈറസുകളുടെ ഉത്ഭവവും മനുഷ്യനെ തളർത്തുമ്പോൾ നല്ല ആഹാരക്രമത്തിലൂടെ വീണ്ടെടുക്കാവുന്ന ആരോഗ്യക്രമത്തെക്കുറിച്ചാണ് മഹാത്മാഗാന്ധിയുടെ ആരോഗ്യ പാഠങ്ങൾ പറഞ്ഞുറപ്പിക്കുന്നത്. ആരോഗ്യമുള്ള മനസ്സ് ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തും എന്ന തത്വത്തിൽ ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചിരുന്നു. സമീകൃതാഹാരം, പ്രകൃതിദത്ത ചികിത്സ, ശാരീരിക ക്ഷമത എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മയക്കുമരുന്ന്, പുകയില, മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളും ചായയും കാപ്പിയും ഉപയോഗിക്കുന്നതിനെതിരെ ഗാന്ധിജിക്ക് കർശനമായ നിലപാടുകളുണ്ടായിരുന്നു. ഇന്ന് ഗാന്ധിമാർഗത്തിൽ ഗാന്ധിജിയുടെ ആഹാര പരീക്ഷണങ്ങളും വർത്തമാനകാലവും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. സജീവ് കുമാർ.
3: ഏതൊരു വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം അവരുടെ ഭക്ഷണശീലവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് താൻ പ്രവർത്തിക്കുന്ന മേഖലയെ ലക്ഷ്യപ്ര

പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. രാഷ്ട്രപിതാവായ ഗാന്ധിജി തൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ആഹാരകാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരാഹാര സത്യാഗ്രഹം ഒരു സമരായുധമാണെന്നും അതിൻ്റെ കരുത്ത് സമാനതകൾ ഇല്ലാത്തതാണെന്നും തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച അതുല്യ വ്യക്തിത്വവും കൂടിയാണല്ലോ ഗാന്ധിജി. വർത്തമാന കാലഘട്ടത്തിൽ ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. അതിനാൽ ഓരോരുത്തരുടെയും ഭക്ഷണശീലങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുമുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് മുന്നിൽ നിന്ന് നയിച്ച മഹാത്മാഗാന്ധി എന്നും ലളിതമായ ഭക്ഷണശൈലിയുടെ വക്താവായിരുന്നു. പഴവർഗ്ഗങ്ങളും പരിപ്പും ധാന്യങ്ങളുമാണ് അദ്ദേഹം പ്രധാനമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കാഴ്ചയ്ക്ക് മെലിഞ്ഞ പ്രകൃതിയുള്ള അദ്ദേഹം നിത്യേന കിലോമീറ്ററുകൾ നടന്നു, ദിവസങ്ങളോളം ഉപവാസം അനുഷ്ഠിച്ചു. എങ്ങനെയാണ് ഇതിനുള്ള ശക്തി അദ്ദേഹത്തിൽ ഉണ്ടായത്? കീ ടു ഹെൽത്ത് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, വായുവും വെള്ളവും ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാലും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത് ഭക്ഷണമാണ്. അതുകൊണ്ട് ഭക്ഷണം തന്നെ ജീവനാകുന്നു. അദ്ദേഹം ഭക്ഷണം കുറച്ചു മാത്രമേ കഴിച്ചിരുന്നുവെങ്കിലും ജീവിതകാലം മുഴുവൻ ഭക്ഷണത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ചരിത്രകാരന്മാരുടെ നിരീക്ഷണ പ്രകാരം അദ്ദേഹത്തിൻ്റെ സത്യവും അഹിംസയും കൊണ്ടുള്ള സമരത്തെക്കാൾ ശക്തം ഭക്ഷണം കൊണ്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു എന്നും പറയേണ്ടി വരും. ജൈവവും പ്രകൃതിദത്തവും ലഘുവുമായ ഭക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഔദ്യോഗിക കൃത്യനിർവഹണം പോലെ മരുന്നു കഴിക്കും പോലെ ശരീരം നിലനിർത്തുന്നതിനായി ഭക്ഷണകാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന തൻ്റെ ആത്മകഥയിൽ പലയിടത്തും ഗാന്ധിജി ഇത് വെളിപ്പെടുത്തുന്നുമുണ്ട്. ഗുജറാത്തിൽ പരമ്പരാഗതമായി സസ്യബുക്കുകളുടെ കുടുംബത്തിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തൻ്റെ സ്കൂൾ കാലങ്ങളിൽ ചെറിയ തോതിൽ മാംസാഹാരം പരീക്ഷിച്ചു നോക്കിയിരുന്നു. അത് ഒരു സുഹൃത്തിൻ്റെ സ്വാധീനത്തിലും ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ മാംസബുക്കുകളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും ആയിരുന്നു. എന്നാൽ അത് വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ. 1888 നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിരുന്നു, താൻ മാംസവും മദ്യവും വർജിക്കുമെന്നായിരുന്നു അത്. എന്നാൽ ഇംഗ്ലണ്ടിൽ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുകയുണ്ടായി. ഫാറിംഗ്ടൺ സ്ട്രീറ്റിൽ ഒരു വെജിറ്റേറിയൻ ഭക്ഷണശാല ഒടുവിൽ കണ്ടെത്തി. ആ നിമിഷത്തിൽ ഒരു കുട്ടിക്ക് ഏറെ കൊതിച്ചിരുന്ന വസ്തു കരഗതമാകുമ്പോഴുണ്ടാകുന്ന സന്തോഷം അനുഭവപ്പെട്ടതായി ഗാന്ധിജി പറയുന്നുണ്ട്. വെജിറ്റേറിയനിസം അക്കാലത്ത് ഒരു ചെറിയ പ്രസ്ഥാനമായി ഇംഗ്ലണ്ടിൽ തുടങ്ങിയിരുന്നു. ഹെൻറി സാൾട്ടിന്റെ ആഹ്വാനത്തിൽ അദ്ദേഹം ആകർഷിക്കപ്പെട്ടു. വെജിറ്റേറിയൻ സൊസൈറ്റിയിൽ ചേർന്ന അദ്ദേഹം ഭക്ഷണത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ചർച്ചകളിൽ പങ്കെടുത്തു. വെജിറ്റേറിയൻ ആകുന്നത് മതപരമായല്ല, മറിച്ച് അതിൻ്റെ സാമ്പത്തിക തലവും വൃത്തിയും മാനിച്ചാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. 1893 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ എത്തിയപ്പോഴും തൻ്റെ ഭക്ഷണ പരീക്ഷണങ്ങൾ തുടർന്നു. അവിടെ വെച്ച് അദ്ദേഹം പാചകം ചെയ്യാത്ത കുതിർത്ത ധാന്യങ്ങളും പഴങ്ങളും ഉണങ്ങിയ പഴങ്ങളും പരിപ്പും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. അതിന് ഒട്ടും രുചിയുണ്ടായില്ല. പിന്നീട് പാചകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കി. ഡർബാനിലുള്ളപ്പോൾ ധാന്യപ്പൊടികളാൽ സ്വന്തം ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം ലളിതമാക്കി. ട്രോൾസ്റ്റോയ് ഫാമിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ അന്തേവാസികളോട് തങ്ങളുടെ ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടത് കൃഷി ചെയ്യാൻ പ്രോത്സാഹനം നൽകി. ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം ഗാന്ധി വർഷങ്ങളോളം പഴങ്ങളും പരിപ്പും കഴിച്ചാണ് ജീവിച്ചത്. 1929 അദ്ദേഹം മറ്റു ഭക്ഷ്യപരീക്ഷണം നടത്തി. ഇങ്ങനെ നിരീക്ഷിക്കുകയും ഉണ്ടായി. വൈദ്യശാസ്ത്രപരമായി ഈ ഭക്ഷണക്രമത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ ധാർമ്മികമായി എല്ലാ ആത്മനിഷേധവും ആത്മാവിന് നല്ലതാണെന്നതിൽ എനിക്ക് സംശയമില്ല. ഹരിദ്വാർ സന്ദർശന വേളയിൽ ഒരു ദിവസം 5 കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കില്ലെന്നും സൂര്യാസ്തമയത്തിനു മുമ്പ് തൻ്റെ അവസാന ഭക്ഷണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. ഇത് ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന സമയക്ലിപ്തതയോടെയുള്ള ഉപവാസവുമായി താരതമ്യപ്പെടുത്താവുന്നതുമാണ്. പിന്നീട് അദ്ദേഹം സുഗന്ധവ്യഞ്ജനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വേവിച്ചതോ പച്ചയോ ആയ ഭക്ഷണം മാത്രം കഴിച്ചു. ഗാന്ധിയുടെ ഭക്ഷണത്തിരടുപ്പുകൾ അഹിംസയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയിൽ നിന്ന് വേർതിരിക്കാനാവാത്തതായിരുന്നു. സസ്യാഹാരം അദ്ദേഹത്തിന് ഒരു ധാർമ്മികവും ആത്മീയവുമായ തത്വമായിരുന്നു. മാംസം അത് ഉത്ഭവിച്ച മൃഗത്തിൻ്റെ വൈകല്യങ്ങൾ വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം എഴുതി, താഴ്ന്ന മൃഗങ്ങളുടെ മേലുള്ള മനുഷ്യൻ്റെ ആധിപത്യം അർത്ഥമാക്കുന്നത് ആദ്യത്തേത് രണ്ടാമത്തേതിനെ ഇരയാക്കണമെന്നല്ല, മറിച്ച് ഉയർന്നത് താഴ്ന്നതിനെ സംരക്ഷിക്കണമെന്നുമാണ്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാലിനെ എതിർത്തു. ശൈശവാവസ്ഥയിൽ മനുഷ്യർക്ക് അമ്മയുടെ പാൽ മാത്രമേ ലഭിക്കൂ എന്ന് വാദിച്ചു. എന്നിരുന്നാലും ഗുരുതരമായ ഒരു രോഗാവസ്ഥയിൽ വൈദ്യോപദേശം സ്വീകരിച്ച് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ആട്ടിൻപാൽ സ്വീകരിച്ചു. മുട്ടയുടെ കാര്യത്തിൽ പാൽ കഴിക്കുന്നവർ അണുവിമുക്തമാക്കിയ മുട്ടകളെ എതിർക്കരുതെന്ന് അദ്ദേഹം കരുതി.
ഗാന്ധി ശുദ്ധീകരിച്ച പഞ്ചസാര, എണ്ണ, അധിക കൊഴുപ്പ് എന്നിവ ഒഴിവാക്കി ശർക്കര, ചെറിയ അളവിൽ നെയ്യ് എന്നിവയ്ക്ക് മുൻഗണന നൽകി.

0: പഴങ്ങൾ, പച്ചക്കറികൾ, തൈര്, നാടൻ ധാന്യങ്ങൾ, തിന, ഇലക്കറികൾ, പോളിഷ് ചെയ്യാത്ത അരി എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് ഭക്ഷണക്രമം. ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഭക്ഷണശീലങ്ങളിൽ ഉൾപ്പെടുന്നു. ധാർമ്മിക അച്ചടക്കത്തിനും പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിനും സഹായകമായി ഉപവാസം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു. 21 ദിവസം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം കുറഞ്ഞത് 17 ഉപവാസങ്ങളെങ്കിലും അനുഷ്ഠിച്ചു. രോഗശമനത്തെക്കാൾ മികച്ചതാണ് പ്രതിരോധമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. തുടക്കത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സംശയാലുവായിരുന്നെങ്കിലും പിന്നീട് അതിന്റെ മൂല്യം അംഗീകരിച്ചുകൊണ്ട് പ്രകൃതി ചികിത്സയിൽ അദ്ദേഹം തുടർന്നു. നടത്തമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വ്യായാമം. 4 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ദിവസവും ഏകദേശം 18 കിലോമീറ്റർ നടന്നു. ഏകദേശം 79,000 കിലോമീറ്റർ സഞ്ചരിച്ചു. 2 തവണ ഭൂമിയെ ചുറ്റാനുള്ള ദൂരം. ജീവിതശൈലീ രോഗങ്ങൾ, കാലാവസ്ഥാ പ്രതിസന്ധി, പകർച്ചവ്യാധികൾ എന്നിവയുടെ ഒരു യുഗത്തിൽ ഗാന്ധിയുടെ ആശയങ്ങൾ ശ്രദ്ധേയമായി സമകാലികമായി കാണപ്പെടുന്നു. ആഗോള സ്ഥാപനങ്ങൾ മാംസത്തിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഉപഭോഗം കുറയ്ക്കാൻ ആവശ്യപ്പെടുമ്പോൾ ലാളിത്യം, നിയന്ത്രണം, സസ്യാധിഷ്ഠിത ഭക്ഷണക്രമങ്ങൾ എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം പ്രവചനാത്മകമായി തോന്നുന്നു. ഗാന്ധി ഒരിക്കൽ പരീക്ഷണങ്ങൾ എന്ന് വിളിച്ചത് വാസ്തവത്തിൽ ആജീവനാന്ത ധാർമ്മികവും ആത്മീയവുമായ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. അത് അനന്തകാലത്തോളമുള്ള മാർഗനിർദ്ദേശമായി തുടരുകയും ചെയ്യുന്നു.
1: ഗാന്ധിജിയുടെ ആഹാര പരീക്ഷണങ്ങളും വർത്തമാനകാലവും ഈ വിഷയത്തെ അധികരിച്ചുള്ള പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. എഴുതി അവതരിപ്പിച്ചത് ഡോക്ടർ പി സജീവ് കുമാർ.
2: ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം
1: ഗാന്ധിമാർഗം ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം
4: ആകാശവാണി തൃശൂർ.
2: സ്വാസ്ഥ്യം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കുട്ടികളിലും യുവാക്കളിലും രാസലഹരിയുടെ ആസക്തി വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ലഹരി ഉപയോഗം മാത്രമല്ല പലതരം ആസക്തികൾക്ക് പുറകെ പായുന്നുവോ ഇന്നത്തെ തലമുറ? ആസക്തിയുടെ മനഃശാസ്ത്രം തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സെബിൻ കുമാർ സംസാരിക്കുന്നു.
5: ലഹരിയെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകളും മറ്റും നമ്മുടെ മാധ്യമങ്ങളിൽ മറ്റും നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഏത് മേഖലയിലുള്ളവരാണെങ്കിലും അധ്യാപകർ, ഡോക്ടർമാർ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, പിന്നെ ഏറ്റവും കൂടുതലായി മാതാപിതാക്കൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കണ്ടിട്ട് കുറച്ച് ഞെട്ടിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാസലഹരിയുടെ ഒരു ഉപയോഗം കൂടി വരുന്നതായിട്ട് ഡാറ്റ കാണിക്കുന്നുണ്ട്. ഒരു 10 കൊല്ലം മുന്നേ മദ്യവും പുകവലിയായിരുന്നു വില്ലന്മാരെങ്കിൽ ഇന്ന് വേറെ കഞ്ചാവ്, മയക്കുമരുന്ന്, മറ്റ് നൂതന സിന്തറ്റിക് ലഹരികൾ മാർക്കറ്റിൽ ലഭ്യമാവുകയും നമ്മുടെ കുട്ടികളും യുവാക്കളും, അതാണ് വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം, അവരിതിലേക്ക് അടിമപ്പെടുന്ന പോലെയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് സയൻറ്റിഫിക്കായ ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അഡിക്ഷൻ എന്നുള്ളത് മദ്യം, പുകവലി, മയക്കുമരുന്നിനോട് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണുകൾ, വീഡിയോ ഗെയിം, ഭക്ഷണം, ഷോപ്പിംഗ്, ലൈംഗികത, ഇതൊക്കെ വേണമെങ്കിൽ അഡിക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ സയൻസ് അഡിക്ഷനെ കാണുന്നത് ഒരാൾ മദ്യത്തിനടിമ എന്ന് നമ്മൾ പറയുമ്പോൾ 6 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഒന്ന്, അത് വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുക, ക്രേവിങ്. ഇപ്പം ഞാൻ മദ്യത്തിനടിമയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് മദ്യം കഴിക്കണം കഴിക്കണം എന്നുള്ള തോന്നൽ വന്നുകൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ, ക്രേവിങ്. 2, ലോസ് ഓഫ് കൺട്രോൾ. ഒരു സാഹചര്യത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക. വണ്ടി ഡ്രൈവ് ചെയ്യണം, പക്ഷേ ഞാനാണ് ഡ്രൈവർ, അപ്പോൾ എനിക്ക് തൽക്കാലം മദ്യം ഒഴിവാക്കുന്നതാണ് ബുദ്ധി, അത് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ മദ്യം കഴിക്കാൻ ഒരു ബാറിൽ പോകുന്നു, അവസാനം ആൾക്കാർ എന്നെ പിടിച്ചു കഴിഞ്ഞ് അങ്ങനെ കൊണ്ടുവരേണ്ട അവസ്ഥയിലോട്ട് ഞാൻ കുടിക്കും. അപ്പോൾ ഒരു സാഹചര്യത്തിനനുസരിച്ച് എൻ്റെ പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കും. ഇപ്പം ഫോണുകൾ എൻ്റെ കാര്യമാണെങ്കിൽ അടുത്ത മാസം പരീക്ഷയാണ്, എന്നാൽ ശരി, ഒരു മാസത്തേക്ക് ഈ ഫോണിൻ്റെ ഉപയോഗം ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് നിയന്ത്രിച്ചേക്കാം എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാണിക്കുന്നത് നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട്.

0: എന്നാണ്. ഇതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂടുന്നത്. മദ്യമാണെങ്കിൽ ആദ്യം ബിയർ, പിന്നെ വിസ്കി ബ്രാൻഡി അങ്ങനെയുള്ള സാധനം, അത് 30, 60, 90, 1/2 ലിറ്റർ, 1 ലിറ്റർ അങ്ങനെ കൂടുന്നു. അപ്പോൾ അത് കൂടുന്നത് കാണിക്കുന്നത് അഡിക്ഷൻ ആണ്. 4, വിത്ഡ്രോവൽ, അതായത് ഇല്ലാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ. മദ്യം നിർത്തുമ്പോഴുള്ള ടിപ്പിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കൈവിറയൽ, ഉറക്കമില്ലായ്മ, അങ്ങനെയൊക്കെയാണ്. ഓരോ ഡ്രഗ്സിനും അതിൻ്റെതായ വിഡ്രോവൽ സിംറ്റംസ് ആണ്. 5, പ്രൈമസി, അതായത് ഇത് എപ്പോഴും ഇതിനെക്കുറിച്ചാണ് ചിന്ത. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനോട് ചുറ്റും കറങ്ങിയിട്ടായിരിക്കുന്നത്. എപ്പോഴാണ് അടുത്ത് കഴിക്കാൻ പറ്റുക, എപ്പോഴാണ് ഫേസ്ബുക്കിലെ നമ്മുടെ പോസ്റ്റ് ആരൊക്കെ കണ്ടു എന്ന് നോക്കാൻ പറ്റുക. അപ്പോൾ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുക, പ്രൈമസി. അത് അഡിക്ഷൻ്റെ ഒരു ലക്ഷണമാണ്. അവസാനം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിർത്തുന്നില്ല. മദ്യം കാരണം ലിവർ ഡാമേജ് വരുന്നു, അല്ലെങ്കിൽ ഈ ഫോൺ ഉപയോഗം കാരണം ഒരുപാട് സമയം നഷ്ടപ്പെടുന്നു, എന്നിട്ടും നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കാണിക്കാൻ നമ്മളതിനോട് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 ലക്ഷണങ്ങളിൽ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ട് എന്ന് സയൻസ് പറയുന്നത്. ഇനി ഇതിൻ്റെ സയൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഡോപ്പമിൻ എന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, തലച്ചോറിൽ പലതരം കെമിക്കലുകൾ ഉണ്ട്, അതിനെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കും. അപ്പോൾ നാഡീവ്യൂഹം, ന്യൂറോൺസിൻ്റെ ഒരു സമൂഹമാണ് തലച്ചോറ്. ഈ തലച്ചോറാണ് നമ്മുടെ ശരീരത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. തലച്ചോറാണല്ലോ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ നാഡീവ്യൂഹം പ്രവർത്തിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കെമിക്കൽ വഴിയും ചെറിയ ഇലക്ട്രിക് പോലത്തെ സിഗ്നൽ വഴിയാണ്. അപ്പോൾ അതിൽ ഈ ഡോപ്പമിൻ്റെ റോൾ എന്താണ്? അപ്പോൾ നോർമലായിട്ട് നമ്മുടെ ഒരു തലച്ചോറിനെ ഉണർത്തി നോർമലായിട്ട് നിർത്തുന്ന ഒരു സിസ്റ്റമാണ് ഈ ഡോപ്പമിൻ. അതായത് നമുക്ക് രാവിലെ എണീറ്റാൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ബാലൻസ് വേണമല്ലോ. അതായത് സ്കൂളിൽ പോകണം, ജോലിക്ക് പോകണം, അതിനൊക്കെയുള്ള ഒരു എനർജി, മോട്ടിവേഷൻ, ഒരു താല്പര്യം, അത് ഓരോരുത്തർക്കും തരുന്നത് ഈ ഡോപ്പമിൻ ലെവൽ നോർമലാവുകയാണ്. ഫോർ എക്സാമ്പിൾ 100 എന്ന് വെച്ചോളൂ. അപ്പോൾ 100 ആ ലെവലിൽ ഡോപ്പമിൻ തലച്ചോറിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് പ്രവർത്തിക്കാം. ഇതിനെ നമുക്കൊരു കാറിൻ്റെ എൻജിനോട് ഉപയോഗിക്കാം. അപ്പോൾ കാറ് യാത്ര ചെയ്യണമെങ്കിൽ ആദ്യം എൻജിൻ സ്റ്റാർട്ട് ആവണം. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ നമ്മൾ കീ കൊടുത്ത് തുറക്കണം, അല്ലെങ്കിൽ ബാറ്ററി ഓൺ ആക്കണം. ഇലക്ട്രിക് കാറാണെങ്കിൽ പെട്രോളുണ്ട്, ഡീസൽ എൻജിനുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉടനെ അങ്ങ് നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് പോകാൻ പാടായിരിക്കും. വണ്ടി ഒന്ന് ചൂടായി പതുക്കെയാണല്ലോ മൂവ് ചെയ്യുക. സാധാരണ തലച്ചോറും അങ്ങനെയാണ്, ഉറങ്ങി എണീക്കുമ്പോൾ ഇതൊന്ന് സിസ്റ്റം ഒന്ന് ഓണാവും, ഡോപ്പമിനൊക്കെ ഒന്ന് ഓണാവും. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇന്ന് പരീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല അലേർട്ടായിരിക്കണം, നല്ല ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ എൻജിൻ കൂടുതൽ പ്രവർത്തിക്കും, ഡോപ്പമിൻ കൂടുതൽ ആക്റ്റീവ് ആവും. നോർമലി 100 എന്ന ലെവലിലുണ്ടായിരുന്ന ഡോപ്പമിൻ 150, 200 ആ ലെവലിലോട്ട് പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, സംഗീതം കേൾക്കുമ്പോൾ സന്തോഷം, കൂട്ടുകാരെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം, നമ്മളെ ആരെങ്കിലും അഭിനന്ദിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതൊക്കെ നമുക്കൊരു ആനന്ദം തരുന്നത് ഈ ഡോപ്പമിൻ ഈ 100 നിന്ന് 150, 200 ആകുമ്പോഴാണ്. അപ്പോൾ ഡോപ്പമിന് ഈ സന്തോഷത്തിന് വളരെ ക്ലോസ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഇനി ഡ്രഗ്സ് എന്താണ് ചെയ്യുന്നത്? അതും ഡോപ്പമിനാണ് കൂട്ടുന്നത്. ഏത് ഡ്രഗ് എടുത്താലും, കഞ്ചാവാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും അങ്ങനെ പല സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിലും മദ്യമാണെങ്കിലും പകോലിയൊക്കെ ആണെങ്കിലും ഇതൊരു തലച്ചോറിൽ ഉന്മേഷം തരുന്നത് ഈ ഡോപ്പമിൻ കൂട്ടിയിട്ടാണ്. അപ്പം പ്രശ്നം എന്താണ്? ആ നോർമലായിട്ടുള്ള തലച്ചോറിൻ്റെ ആ സിസ്റ്റത്തിനെ അത് ഡാമേജ് ചെയ്യുന്നു, ആ എൻജിനെ ഡാമേജ് ചെയ്യുന്നു. സ്ഥിരമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ആൾക്ക് രാവിലെ എണീക്കുമ്പോൾ അങ്ങ് ഓൺ ആവാൻ പറ്റുന്നില്ല. അയാളുടെ ശരീരം ഡള്ളാണ്. നോർമലി 100 കിടക്കുന്ന ഡോപ്പമിൻ അയാളുടെ തലച്ചോറിൽ 50 ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ഒന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ അയാളെ തള്ളിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കണം. ഭയങ്കര എമർജൻസിയും അത്ര അത്യാവശ്യമൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നോർമലായിട്ടൊരു ജീവിതത്തിൻ്റെ മോട്ടിവേഷൻ, ഒരു ഡ്രൈവ്, ഒരു എനർജി, പ്രത്യേകിച്ച് യുവാക്കൾ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ഉള്ള സമയമാണല്ലോ അത്. അപ്പോൾ ഇതിനെ ഡാമേജ് ചെയ്യും ശക്തി കൂടിയ ഡ്രഗ്ഗുകൾ. ഈ ഒരു വിഷയം പലപ്പോഴും അവെയർനെസ് ക്ലാസ്സുകളിലോ ക്യാമ്പയിനുകളിലോ ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല. കാരണം ഇതൊരു സയൻറ്റിഫിക് നോളജാണ്, സയൻസാണ് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഇതൊരു ഈ മെസ്സേജ് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റണം. പല ചെറിയ ക്ലാസ്സുകളിലും കുട്ടികൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പോലിയോ മറ്റുമല്ല, കഞ്ചാവോ ഒക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഒരു 15 വയസ്സുകാരന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം, ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തണം, ഒരു ജോലി സംഘടിപ്പിക്കണം. ഇതിനൊക്കെ ഒരുപാട് ഡ്രൈവും മോട്ടിവേഷനും വേണം. അതുപോലെയല്ല ഒരു 30 വയസ്സുകാരൻ്റെ സ്ഥിതി. ഈ ഒരു മെസ്സേജും കൂടെ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നത്.
1: ആസക്തിയുടെ മനഃശാസ്ത്രം, തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സെബിൻ കുമാർ സംസാരിച്ചതാണ് കേട്ടത്.

0: സ്വാസ്ഥ്യം സമാപിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കളിക്കുന്നേ
4: ബ്രോ? ഇത് കീറിയതാണ്.
3: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ
5: ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
4: അതെയോ, പുതിയ നോട്ട് കിട്ടും?
3: അതെ, ഇത് കൊണ്ട് നീ നമുക്ക് പിസ പാടി തരും.
5: ആദ്യമായി പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. കാക്കനാടൻ രചിച്ച ലൂക്കോസ് എന്ന കഥ. അവതരണം മെജോ.
3: കൊട്ടാരക്കരയ്ക്ക് 1 മൈൽ വടക്ക് മൈലം എന്നൊരു ഗ്രാമമുണ്ട്. ഒരമ്പലവും ഒരു പള്ളിയും ഒരു പകുതി കച്ചേരിയും മദ്യനിരോധനം വരുന്നതിന് മുൻപ് ഒരു കള്ളുഷാപ്പും ഉണ്ടായിരുന്നൊരു ഗ്രാമം. അവിടെയാണ് ലൂക്കോസ് ജീവിച്ചത്. ലൂക്കോസ് കൃഷിക്കാരനായിരുന്നു. കാരണം ലൂക്കോസിന്റെ അപ്പനും അപ്പന്റെ അപ്പനും അയാളുടെ അപ്പനും കൃഷിക്കാരായിരുന്നു. ലൂക്കോസിന്റെ മക്കൾ കൃഷിക്കാരാവുകയില്ല. കാരണം ലൂക്കോസിന് മക്കളില്ല, ഉണ്ടാവുകയുമില്ല. ലൂക്കോസ് ഏക പുത്രനായിരുന്നു. അപ്പന്റെ മറ്റു മക്കൾ പുത്രിമാരായിരുന്നു. പശുത്തൊഴുത്തു പോലുള്ളൊരു മുറിയിൽ ചാണകം മെഴുകിയ നിലത്തു വിരിച്ച കീറിയൊരു തടപ്പായിലേക്കാണ് പിറന്നു വീണത്. അവിടെ കിടന്ന് നിലവിളിച്ചു, മലമൂത്ര വിസർജനം നടത്തി. അവിടെ കിടന്ന് അമ്മയുടെയും നെല്ലുകുത്തുകാരി മറിയയുടെയും വരണ്ട മുലകൾ വലിച്ചു കുടിച്ചു. അവിടെ തന്നെ കമിഴ്ന്നു വീണു. ഇളകിയ ചാണകത്തിലൂടെ നീന്തി നടന്നു, പിന്നെ മുട്ടിൽ നടന്നു. അവിടെ ഇളകിക്കിടന്ന ചാണകത്തുണ്ടുകളും ആട്ടിൻപുഴുക്കളും പെറുക്കി തിന്നു. ആടുമാടുകളുടെയും 6 സഹോദരിമാരുടെയും കൂടെ വളർന്നു. മുറ്റത്തെ മാവിന്റെയും കിണറ്റുകരയിലെ പൂവൻ വാഴകളുടെയും പറമ്പിലെ കപ്പയുടെയും കൂടെ വളർന്നു. ആരോ എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി ലൂക്കോസ് എന്ന് പേരിട്ടു. എല്ലാവരും ലൂക്ക എന്ന് വിളിച്ചു. കുറെ വളർന്നപ്പോൾ ലൂക്കോസ് കന്നുകാലിയെ അഴിച്ചുകൊണ്ട് പരുത്തിമലയിലും കൊയ്ത്തുകഴിഞ്ഞ പാടത്തും പോയി. കന്നുകാലിയെ മേയാൻ വിട്ടിട്ട് പിള്ളേരുടെ കൂടെ കളിത്തട്ട് കളിച്ചു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അപ്പൻ തല്ലി. എന്നിട്ടും ലൂക്കോസ് കന്നുകാലിയെ മേയ്ക്കാൻ ഇഷ്ടപ്പെട്ടു. അപ്പൻ ലൂക്കോസിനെ മണ്ണിലേക്ക് ഓടിച്ചുവിട്ടു. കിളയ്ക്കാൻ പറഞ്ഞു, കുഴിവെട്ടാൻ പറഞ്ഞു, ചേനയും കാച്ചിലും കപ്പയും കുഴിച്ചു വയ്ക്കാൻ പറഞ്ഞു. പണി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് പള്ളിയിൽ പോയി. അയൽപക്കത്തെ പിള്ളേർ സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോൾ ലൂക്കോസിനും ഒരാശ തോന്നി. അപ്പൻ വിലക്കി, ശകാരിച്ചു,
4: വേലയെടുത്ത് ജീവിച്ചാ മതി, പള്ളിക്കൂടത്തി വായി നോക്കാൻ പോണ്ട. ഓ, ഇയാള് മൈസ്രേട്ടാവാൻ പോവില്ലയോ.
3: ലൂക്കോസ് മണ്ണിലേക്ക് പോയി. കളിത്തട്ട് കളിക്കാൻ പോയപ്പോഴും അപ്പൻ പറഞ്ഞു,
4: പോവണ്ട, ചേനയ്ക്ക് തടെടുക്ക്, വാഴയ്ക്ക് വളമിട്.
3: ലൂക്കോസ് ചേനയ്ക്ക് തടമെടുക്കുകയും വാഴയ്ക്ക്

0: വളമിടുകയും ചെയ്തു. ചേന വളർന്നപ്പോൾ കിളച്ചെടുത്തു, വാഴക്കുല വെട്ടിയെടുത്തു. അപ്പൻ നിർബന്ധിച്ചതുകൊണ്ട് പള്ളിയിൽ പോയി. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് കൊളഞ്ഞിക്കുഴിയിൽ കുളിക്കാൻ പോയി. തലവൂരമ്പലം നാലഞ്ച് നാഴിക കിഴക്കാണ്. അവിടെ ഉത്സവത്തിന് വെടിക്കെട്ടുണ്ട്. വലിയ വെടിക്കെട്ടാണ്. എല്ലാവരും അത് കാണാൻ പോകും. ആൾക്കാർ പറഞ്ഞ് ലൂക്കോസ് വിവരമറിഞ്ഞു. അവൻ അപ്പനോട് അനുവാദം ചോദിച്ചു. അപ്പൻ കയർത്തു.
1: ഇനി ഇയാൾക്ക് അതിന്റെ കുറവേ ഉള്ളൂ ഇല്ലയോ? മിണ്ടിപ്പോവരുത്, കൊന്നുകളയും ഞാൻ. ഇയാൾക്ക് വെടിക്കെട്ട് കണ്ടേ ഒക്കുവോ? പോടാപ്പുറത്ത് ഏമദ്രോഹി.
0: ലൂക്കോസ് മിണ്ടാതിരുന്നു. വെടിക്കെട്ട് കാണാൻ പോയില്ല. ആ നേരത്ത് പള്ളിയിൽ നിന്ന് പഠിച്ച പാട്ടുകൾ പാടിക്കൊണ്ട് വീട്ടിലിരുന്നു. സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി. കുരിശു വരച്ചു. കിടന്നുറങ്ങി. വെടിക്കെട്ട് സ്വപ്നത്തിൽ കഴിഞ്ഞു. ഭരണിക്കാവിൽ മീനഭരണിക്കാണ് ഉത്സവം. കുതിരയെടുപ്പും കഥാകാലക്ഷേപവുമുണ്ട്. അടുത്താണ് ദാനം. വെളിപ്പാടകലമേയുള്ളൂ. അപ്പൻ എതിര് പറയില്ലെന്ന് ലൂക്കോസ് കരുതി. ലൂക്കോസ് കുതിരയെടുപ്പ് കാണാൻ ഭരണിക്കാവിലേക്ക് പുറപ്പെട്ടു. പക്ഷേ വഴിക്ക് വച്ച് തന്നെ അപ്പൻ അവനെ പിടികൂടി. വലിച്ചിഴച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയുടെ മുമ്പിലിട്ട് തൊഴിച്ചു. ചീത്ത പറഞ്ഞു.
1: നിന്റെ മോന് കുതിരയെടുപ്പ് കാണണമെന്ന്. അവന്റെ അമ്മയുടെ കുതിരയെടുപ്പ്.
0: ഇടിയും തൊഴിയും കുറെ ആയപ്പോൾ അമ്മ ഇടപെട്ടു.
2: ഇനി നിർത്തൂ, അല്ലെങ്കിൽ ചത്തുപോവും.
0: അപ്പൻ മർദ്ദനം നിർത്തി. ശരീരം നിറയെ ചുവന്ന തടിപ്പുകളുമായി ലൂക്കോസ് മുറിക്കുള്ളിൽ കയറിക്കിടന്നു. മണ്ണും പള്ളിയുമായി ലൂക്കോസ് വളർന്നു. ലൂക്കോസ് മണ്ണിനെ ഇഷ്ടപ്പെട്ടു, മരങ്ങളെ ഇഷ്ടപ്പെട്ടു. അപ്പനമ്മമാരെയും കളിത്തട്ടുകളിയെയും ഉത്സവങ്ങളെയും പള്ളിയെയും വെറുത്തു. വളർന്നപ്പോൾ ലൂക്കോസിന് ശക്തി കൂടി. കൈകാലുകളിൽ മാംസപേശികൾ ഉരുണ്ടു കയറി. അപ്പോഴേക്കും ലൂക്കോസിന്റെ അപ്പൻ തളർന്നിരുന്നു. ആറു പെൺമക്കളെ പറഞ്ഞുവിട്ടതോടെ അയാൾ അവശനായി. ദേഹബലം കുറഞ്ഞു. എല്ലുകൾ തെളിഞ്ഞു. അയാൾക്ക് പണിയെടുക്കാൻ വയ്യാതായി. ലൂക്കോസ് പണിയെടുത്ത് തന്തയും തള്ളയെയും പോറ്റി. അപ്പോൾ ലൂക്കോസ് അപ്പനായി. അപ്പനമ്മമാർ അവനെ ശകാരിക്കാതായി, നിയന്ത്രിക്കാതായി. ലൂക്കോസിന് എവിടെ വേണമെങ്കിലും പോകാമെന്നായി, എന്തു വേണമെങ്കിലും ചെയ്യാമെന്നായി. പക്ഷേ ലൂക്കോസ് വിശേഷിച്ചെങ്ങും പോയില്ല, വിശേഷിച്ചൊന്നും ചെയ്തുമില്ല. രാവിലെ മണ്ണിലേക്കിറങ്ങി. മണ്ണിൽ പണിയെടുത്തു. കന്നുകാലികൾക്ക് തീറ്റ കൊടുത്തു. അവയെക്കൊണ്ട് വേല ചെയ്യിച്ചു. കാലത്ത് പഴങ്കഞ്ഞി കുടിച്ചു. ഉച്ചയ്ക്ക് പോക്കഞ്ഞി കുടിച്ചു. വൈകിട്ട് കപ്പയും മീനും ചോറും തിന്നു. ഞായറാഴ്ച പള്ളിയിൽ പോയി. അതിനുവേണ്ടി വെള്ളമുണ്ടും വെള്ളഷർട്ടും ധരിച്ചു. മറ്റു സമയങ്ങളിൽ തോർത്തുമുണ്ടുടുത്തു. തലവൂരമ്പലത്തിൽ വെടിക്കെട്ട് വന്നു. ഭരണിക്കാവിൽ കുതിരയെടുപ്പ് വന്നു. ലൂക്കോസ് തന്റെ പണിയിലല്ലാതെ മറ്റൊന്നിലും താൽപര്യം കാണിച്ചില്ല. പശുക്കിടാങ്ങളെ കെട്ടിപ്പിടിച്ചു. വാഴക്കൈയിന്മേൽ ഉമ്മ വെച്ചു. മാവിനെ പുണർന്നു. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി കിണറ്റുകരയിലെ പൂവൻ വാഴയെ കെട്ടിപ്പിടിച്ച് നിന്ന് സ്വകാര്യം പറയും. ഒരിക്കൽ ലൂക്കോസ് കിളിച്ചുണ്ടൻ മാവിനെ കെട്ടിപ്പിടിച്ച് കണ്ണും പൂട്ടി നിൽക്കുന്നത് അവന്റെ അമ്മ കണ്ടു. അവർ അന്താളിച്ചുപോയി. ലൂക്ക, അവർ വിളിച്ചു. ലൂക്കോസ് ഞെട്ടിത്തിരിഞ്ഞപ്പോൾ അമ്മ തിരക്കി.
2: നീ എന്തോ നാടായി കാണിക്കുന്നേ.
0: ഒന്നുമില്ല. ലൂക്കോസിന്റെ മുഖം നാണം കൊണ്ട് ചുമന്നിരുന്നു. അവന്റെ അമ്മ രാത്രിയിൽ ഭർത്താവിനോട് താൻ കണ്ടത് പറഞ്ഞു. അയാൾ ചിരിച്ചു.
1: അവൻ എന്റെ മോനാടി, വേലയെടുക്കുന്നവന് അവനുണ്ടാക്കിയ വകയോട് മക്കളുടെ കണക്ക് സ്നേഹ
2: എന്ന് വിചാരിച്ച് നിങ്ങളും അവനെ കെട്ടിപ്പിടിക്കാൻ പോണണ്ടോ?
1: എനിക്ക് കെട്ടിപ്പിടിക്കാൻ നീയില്ലയോടി.
0: കിഴവൻ ഇത്തിരി അടുത്തേക്ക് നീങ്ങിക്കിടന്നു.
2: ദാൻ്റെ വായിരിക്കുന്നതൊന്നും കേൾക്കരുത്, മുതുക്കൻ കൊഞ്ചാൻ വന്നിരിക്കുന്നു.
1: നിന്റെ തന്തയാടി മുതുക്കൻ.
2: നിങ്ങൾ ചീത്ത പറയാതെ കാര്യം പറയുന്നു. ഇപ്പോഴെന്തു ചെയ്യും?
1: എന്തു ആടി,
2: ചെറുക്കന് പ്രാന്ത് പിടിക്കും.
1: അതിന് ഞാനെന്തോ വേണം?
2: എന്റെ കർത്താവേ, ഇങ്ങൊരു മനുഷ്യനാണോ?
1: അറിഞ്ഞില്ലയോടി ഇതുവരെ.
2: നിങ്ങൾ ഞാൻ പറയണതൊന്ന് കേക്കുവോ?
1: പറഞ്ഞു തൊലക്കി പിശാശെ.
2: അവൻ ഒരെണ്ണത്തിനെ കെട്ടിച്ചുകൊട്, പിന്നെ അവൻ മാവേ തൂങ്ങാൻ പോവത്തില്ല.
1: അത് ശരിയാ, നിനക്കും ബൂത്തിയുണ്ട്.
0: താമസിയാതെ അപ്പനും അമ്മയും ചേർന്ന് ലൂക്കോസിന് പെണ്ണു തേടാൻ തുടങ്ങി. ഒടുവിൽ ഒരേർപ്പാട് ഏകദേശം ശരിയായി. അപ്പൻ ലൂക്കോസിന് വിളിച്ചു. ലൂക്കോസ് വിളി കേട്ടു.
1: നിനക്ക് എന്ന് ഇങ്ങനെ ഇരുന്നാ മതിയോ?
0: അപ്പൻ ചോദിച്ചു. ലൂക്കോസ് മിണ്ടിയില്ല.
1: വായി നാക്കില്ലയോടാ?
0: ഉണ്ട്.
1: എന്നാ പിന്നെ ചോദിക്കുന്നതിന് ഉത്തരം പറ. മതിയോന്ന്?
0: മതി.
1: ആ, അത് നീയാണോ തീരുമാനിക്കുന്നേ?
0: എന്നാ പറ.
1: അങ്ങനെ വഴിക്കുവാ.
0: ലൂക്കോസ് മൗനം പാലിച്ചു.
1: എടാ.
0: എന്തോ?
1: നിനക്ക് ഞങ്ങളൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ആ തെക്കേ പുരക്കിലെ ഉണ്ണുണ്ണിച്ചാന്റെ മോള് അച്ചാമ.
0: ഉണ്ട്.
1: നല്ലൊരു പെണ്ണല്ലയോ?
0: ആന്ന്.
1: നിനക്ക് ഇഷ്ടാണോ?
0: ആന്ന്. അപ്പൻ സന്തോഷത്തോടെ പറഞ്ഞു.
1: എന്നാ പിന്നങ്ങ് ഉറപ്പിക്കാം. 500 രൂപയുടെ കാശും തരും, 10 സെന്റ് തറയും.
0: തെല്ലിട മൗനമായിരുന്നിട്ട് ലൂക്കോസ് അന്വേഷിച്ചു.

0: എന്തുവാ ഉറപ്പിക്കുന്നേ?
1: യവനാരടാ?
0: അപ്പൻ അന്താളിച്ചു. കല്യാണം പിന്നല്ലാതെ എന്തുവാ? എനിക്ക് വേണ്ട.
1: എന്തോ വേണ്ടെന്ന്?
0: കല്യാണം.
1: എന്തോ പറ്റി.
0: എനിക്ക് പിന്നെ വേലയെടുക്കാൻ നേരം കിട്ടത്തില്ല.
1: അത്രയുള്ളോ? അത് കുറച്ച് വേലയെടുത്താ മതി.
0: അതൊക്കത്തില്ല, ഗ്ലൂക്കോസ് ഉറപ്പിച്ച് പറഞ്ഞു. എന്നിട്ടവൻ മുറ്റത്തിറങ്ങി പശുവിനെ അഴിച്ചുകൊണ്ട് പടിഞ്ഞാറെ വിളയിലേക്ക് പോയി. അപ്പൻ അമ്പരന്ന് നിന്നു. വാതിൽ മറഞ്ഞു നിന്ന അമ്മ ഇറങ്ങി വന്നു. രണ്ടാളും പരസ്പരം അതിശയിച്ചു നോക്കി. വളരെ നേരം കഴിഞ്ഞാണ് ശബ്ദം പുറത്തേക്ക് വന്നത്.
1: എടേ,
0: എന്താ?
1: നീ കേട്ടോ?
0: കേട്ടു.
1: എന്തുവാടിയത്?
0: ആ, വീണ്ടും മൗനം. കുറെ കഴിഞ്ഞ് ലൂക്കോസിന്റെ അമ്മ പറഞ്ഞു, പിന്നെ
1: എന്തുവാടി?
0: സ്വല്പം കഴിയുമ്പോ അങ്ങ് മാറും. ലൂക്കോസിന്റെ അപ്പൻ മിണ്ടിയില്ല. കുറെ നേരം കഴിഞ്ഞ് അയാൾ പറഞ്ഞു,
1: എടേ,
0: ഓ
1: ശരിയാ, സ്വല്പം കഴിയുമ്പോ അങ്ങ് മാറും.
0: അവർ ആശ്വസിച്ചു. പക്ഷേ ലൂക്കോസ് മാറിയില്ല, പകരം രോഗബാധിതനായി. വഴിയെ പോയൊരു പനി ലൂക്കോസിനെ പിടിച്ചു, കൊടും പനി. അപ്പനും അമ്മയും ശുശ്രൂഷിച്ചു, അയൽക്കാരും ബന്ധുക്കളും ശുശ്രൂഷിച്ചു. ലൂക്കോസ് പിച്ചും പേയും പറഞ്ഞു, വിളവിനെക്കുറിച്ചും വേലിയെക്കുറിച്ചും കന്നുകാലിയെക്കുറിച്ചുമൊക്കെ അവ്യക്തമായി സംസാരിച്ചു. രാവും പകലും ഒരുപോലെ ഞരങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകിട്ട് ഗ്ലൂക്കോസ് പുലമ്പൽ നിർത്തി, ഉറങ്ങും പോലെ കിടന്നു. കണ്ടവരൊക്കെ പറഞ്ഞു,
1: രക്ഷപ്പെടും, പനി വിട്ടുമാറുന്ന മട്ട.
0: അന്നാണ് ലൂക്കോസിന്റെ അപ്പനും അമ്മയും കുറെ നാൾ കൂടി ഒന്നുറങ്ങിയത്. രാവിലെ എണീറ്റപ്പോൾ കിടക്കയിൽ ലൂക്കോസിനെ കണ്ടില്ല. മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ കിണറ്റുകരയിലെ വാഴയുടെ ചുവട്ടിൽ അവൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവന്റെ കൈകൾ വാഴയെ ചുറ്റിപ്പിടിച്ചിരുന്നു.
2: കാക്കനാടൻ രചിച്ച ലൂക്കോസ് എന്ന കഥയാണ് കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. തൃശൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ എന്നീ തസ്തികകളിൽ അഡ്ഹോക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ ജൂൺ 2 രാവിലെ 10 മണിക്ക് TCMC സർട്ടിഫിക്കറ്റ്, ബിരുദ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഓഫീസർ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ് എന്നിവ സഹിതം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തും. UGC നിർദ്ദേശിക്കുന്ന യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ജൂൺ 4 രാവിലെ 10:30 ജേർണലിസം വിഷയത്തിനും ഉച്ചയ്ക്ക് 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിനുമാണ് അഭിമുഖം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0466-227-0335. നമ്പർ ആവർത്തിക്കാം, 0466-227-0335. SSK കൊടകര BRC യിൽ ഫിസിയോ, സ്പീച്ച്, ബിഹേവിയർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളുടെ ഒഴിവുകളുണ്ട്. യോഗ്യതയുള്ളവർ പുതുക്കാട് GVHS സ്കൂൾ വളപ്പിലെ BRC ഓഫീസിലോ 9447524856 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടണം. നമ്പർ ഒരിക്കൽ കൂടി, 9447524856. തൃശൂർ ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഹോം ഗാർഡുമാരെ നിയമിക്കുന്നു. 10 പാസ്സായ ശാരീരിക ക്ഷമതയുള്ള ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBPN, NSG, SSB, ആസാം റൈഫിൾസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്ത 35-58 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശാരീരിക ക്ഷമത ടെസ്റ്റുകൾ വിജയിക്കേണ്ടതാണ്. ജൂൺ 15 മുൻപായി ജില്ലാ ഫയർ ഓഫീസർക്ക് അപേക്ഷകൾ നൽകണം. കൂടുതൽ വിവരങ്ങൾ

ായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9497920183. ആവർത്തിക്കാം: 9497920183. ജില്ലയിൽ ഹോം ഗാർഡുകളെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകർ 10-ാം ക്ലാസ് പാസ്സായവരും ശാരീരിക ക്ഷമതയുള്ളവരും ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSD, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്തവരുമായിരിക്കണം. 35-നും 55-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 30 മിനിറ്റിനുള്ളിൽ 3 കിലോമീറ്റർ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ ടെസ്റ്റുകൾ വിജയിക്കണം.

അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായവരും ശാരീരിക ക്ഷമതയുള്ളവരും ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSD, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്തവരുമായിരിക്കണം. 35-നും 55-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 30 മിനിറ്റിനുള്ളിൽ 3 കിലോമീറ്റർ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ ടെസ്റ്റുകൾ വിജയിക്കണം. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് ഹോംഗാർഡിനെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിന് 3000 രൂപയും 870 രൂപ ദിവസവേതനവും ലഭിക്കും. യോഗ്യരായവർ ജൂൺ 15-നകം ജില്ലാ ഫയർ ഓഫീസർക്ക് അപേക്ഷാ ഫോം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9497920183. നമ്പർ ആവർത്തിക്കാം, 9497920183. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
0: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. കൃഷിവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മില്ലറ്റ് കഫെ തയ്യാറാക്കിയത് ശാലിനി പടിയത്. 6 മണിക്കും പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നാഷണൽ പെൻഷൻ സിസ്റ്റം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വാദ്യസംഗീതം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തെ അധികരിച്ച് തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പരിപാടി. 6:50 വയലും വീടും. ആടുവസന്ത കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. ഡോക്ടർ സൌമ്യ വിജയകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 7:55 ചലച്ചിത്രഗാനം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ശ്രേയസ് പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട് 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്തൈ ജയപ്രകാശ് ശർമ്മ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം ശിവഭക്തി ഗാനങ്ങൾ കാവാലം ശ്രീകുമാർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ജലവും മറ്റ് പ്രകൃതി വിഭവങ്ങളും നിയന്ത്രണത്തോടെ ഉപയോഗിക്കാം. അംബ്രോസ് കൂളിയത്ത് സംസാരിക്കുന്നു. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് NG റോഡ് തൃശൂർ ജാഗ്രത. 7:15 റീഗൽ ജ്വല്ല സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. PS തിരുമുമ്പിന്റെ കവിത എന്റെ യുവത്വം ആലാപനം രാജീവ് കാറൽമണ്ണ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 9:00 10:15

0: വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച, കുട്ടികളിലെ കാഴ്ചാ വൈകല്യങ്ങൾ, ഡോക്ടർ ഡോഷ്നി റോബർട്ടുമായി YS പൗർണമി സംസാരിക്കുന്നു, 8:45 മാതാപിതാക്കളോടൊപ്പം അന്താരാഷ്ട്ര രക്ഷാകർത്തൃ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 9:30 മനു നാരായണൻ പാടിയ കൃതികൾ, ചാലക്കുടി LS ഗിരീഷ് കുമാർ വയലിൻ, യു കേരളവർമ്മ മൃദംഗം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:25 റീഗൽ ജല്ലസിക്കണ്ട വാര്യ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 കൈകൊട്ടിക്കളിപ്പാട്ട്, കല്ലേക്കുളങ്ങര സരസ്വതിയും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സൗമ്യ എസ് നായർ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 സ്മൃതിലഹരി, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം, ദസ്തയോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം, 34-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം PA ബിജു, 2:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 3:00 കാലാവസ്ഥ, വൈകിട്ട് 5:00 അക്ഷരശ്ലോകം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, 8:00 ഹലോ ഡോക്ടർ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ.
2: സമകാലികം.
1: ചെറുധാന്യങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മില്ലറ്റ് കഫേ. കൃഷിവകുപ്പിന്റെ 2023 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മില്ലറ്റ് കഫേകൾ ആരംഭിച്ചത്. ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള പലഹാരങ്ങളും പാനീയങ്ങളുമായി പുതിയൊരു ആരോഗ്യശീലത്തിനും സംസ്കാരത്തിനും വഴിയൊരുക്കുക എന്നതാണ് ഈ ആശയത്തിന്റെ ആധാരം. റാഗി, മണിച്ചോളം, ചാമ, കമ്പ്, തിന, വരക്, പനിവരക്, തിരവാലി, മലഞ്ചാമ, കുതിരവാൽ തുടങ്ങിയ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് മില്ലറ്റ് കഫേകളിൽ ലഭ്യമാക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മില്ലറ്റ് കഫേകളെക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത്.
3: മില്ലറ്റുകൾ എന്ന് പറയുന്നത് വളരെയധികം പോഷകമൂല്യമുള്ള ന്യൂട്രി സീരിയൽസ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കാറ്. മില്ലറ്റിന്റെ ഒരു അന്താരാഷ്ട്ര വർഷമൊക്കെ നമ്മൾ ആചരിക്കുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ നമ്മൾ അട്ടപ്പാടിയിലുള്ള ട്രൈബൽ മേഖലയിൽ ഈ കൃഷി പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള കുറെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായി. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് സംസ്ഥാനത്തൊട്ടാകെ മില്ലറ്റിന്റെ കൃഷി വ്യാപിപ്പിക്കുന്നതിനും അതിന്റെ ആ പോഷകമൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പാചകം ചെയ്തു കൊടുക്കുന്ന യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുമായിട്ടുള്ളൊരു ആശയം കൃഷി വകുപ്പിന് ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് ആണ് ഈ ഓരോ ജില്ലയിൽ ഓരോ മില്ലറ്റ് കഫേ എന്നുള്ള ആശയം പ്രാവർത്തികമാക്കിയിട്ടുള്ളത്.
1: കൃഷി വകുപ്പ് സംസ്ഥാന മാർക്കറ്റിംഗ് വിഭാഗം അഡീഷണൽ ഡയറക്ടർ എസ് സിന്ധു,
3: ഒരു കഫേ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഡൽഹിയിൽ നിന്ന് ഈ മില്ലറ്റിലുള്ള ഒരു പാചക വിദഗ്ധനെ കൊണ്ടുവന്നിരുന്നു. കൃഷി വകുപ്പിന്റെ കീഴിലുള്ള സമയത്തി എന്ന് പറഞ്ഞ പരിശീലന കേന്ദ്രത്തിൽ വെച്ചിട്ട് സെലക്ടഡ് ആളുകൾക്ക് വിവിധ വിഭവങ്ങൾ എങ്ങനെ പാചകം ചെയ്യാം എന്നുള്ളൊരു പരിശീലനം ആദ്യമേ തന്നെ കൊടുത്തിരുന്നു. പരിശീലനം കൊടുത്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു മില്ലറ്റ് കഫേ എന്നുള്ള ആശയം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും പ്രകാരം ഇങ്ങനെ മില്ലറ്റ് കഫേ ഓരോ ജില്ലയിൽ ഓരോന്ന് എന്നുള്ള നിലയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മില്ലറ്റ് അത്ര പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അത്രയൊക്കെ ന്യൂട്രി സീരിയൽസ് എന്ന് പറയുമ്പോൾ പോലും അതിനെ രുചികരമാക്കുന്നതിന് കുറച്ചധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. പാചക രീതിയിലാണെങ്കിലും അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിലാണെങ്കിലും. അപ്പൊ മുന്നോടിയായിട്ട് ഈ ഒരു പരിശീലന പരിപാടി കൊടുത്തത് തന്നെ മില്ലറ്റ് കഫേ

0: ജില്ലകളിൽ ആരംഭിക്കുമ്പോൾ അത് പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വിദഗ്ധനായ ഒരു ഷെഫിനെ കൊണ്ടുവന്ന് ഈ പരിശീലനം കൊടുത്തിട്ട് ഈ കഫേകൾ തുടങ്ങിയിട്ടുള്ളത്. ഓരോ ജില്ലയിലും ഓരോന്ന് വീതമാണ് തുടങ്ങിയിട്ടുള്ളത്. കണ്ണൂരിലുള്ള കഫേയിൽ മില്ലറ്റ് സദ്യ വരെ കൊടുക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള സദ്യക്ക് പുറമേ മില്ലറ്റ് വിഭവങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ വിവിധ തരം മില്ലറ്റുകൾ കൊണ്ടും നമുക്ക് പിന്നെ ഒരു സദ്യ ഒരുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ കണ്ട ഒരു പ്രസക്തമായ കാര്യം. വിവിധങ്ങളായ വിഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് മില്ലറ്റ് കഫേകളുടെ വിജയത്തിന് പുറകിലുള്ള ഒരു കാര്യം. നമുക്ക് ഇത്രയധികം വിഭവങ്ങൾ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു അറിവ് സാമാന്യ ജനത്തിന് ഇല്ലാത്തത് ഒരു വിഷയം തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് പോകുമ്പോഴത്തേനും ഈ മില്ലറ്റ് കഫേ നിലനിൽക്കണമെങ്കിൽ വെറുതെ മില്ലറ്റ് ഉപ്പുമാവോ മില്ലറ്റ് കഞ്ഞിയോ കൊടുത്താൽ പോരല്ലോ. അതിനകത്ത് എന്തായാലും വൈവിധ്യമാർന്ന വിഭവങ്ങൾ വേണം. എന്നാൽ മാത്രമാണല്ലോ ഒരു കഫേ എന്നുള്ള നിലയിൽ അതിന് വിജയിക്കാൻ പറ്റുള്ളൂ. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതിൽ കവിഞ്ഞുള്ള വിഭവങ്ങൾ കഫേയിൽ ലഭ്യമാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് വളരെ എളുപ്പമാണല്ലോ. കൃഷിവകുപ്പ് ഈ മില്ലറ്റ് കഫേകൾ തുടങ്ങാൻ ഒരു സഹായം കൊടുത്തു. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പായിട്ടുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ആളുകളിലേക്ക് ഈ ആശയം എത്തുന്നുണ്ട് എന്നുള്ളത് സന്തോഷം തരുന്നൊരു കാര്യമാണ്. എറണാകുളത്തും കായംകുളത്തും ഒക്കെയുള്ള മില്ലറ്റ് കഫേകൾ വളരെ നന്നായി പോകുന്നവയാണ്.
1: കൃഷിവകുപ്പിന്റെ എറണാകുളം ജില്ലാ മാർക്കറ്റിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ രജിത.
2: മില്ലറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യവും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി എല്ലാവരും തന്നെ ഒരുവിധം മില്ലറ്റ്സ്, റാഗി, ചാമ, തോഗം, ബജ്ര, ലിറ്റിൽ മില്ലറ്റ്സ്, ഫോക്സ്റ്റീൽ, അങ്ങനെ പല പല മില്ലറ്റുകളായിട്ട് ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം. ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന കേരള ജോ ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്, മില്ലറ്റ് കഫേസ് ഉണ്ട്. ഇവിടെ എല്ലാം ഈ മില്ലറ്റിന്റെ ഉൽപ്പന്നങ്ങളും നാരിയുടെ പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട് സെയിൽസ്. എറണാകുളം ജില്ലയിലെ മില്ലറ്റ് കഫേ കാക്കനാട് പാലച്ചുവടിലാണ് ഉള്ളത്. മില്ലറ്റിന്റെ വിഭവങ്ങളും ദോശകളും സ്നാക്സ് ഐറ്റംസും മില്ലറ്റ് കഫേ അവിടെ നടക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നടന്നു വരുന്നുണ്ട്. മോർണിംഗ് 8 o'clock to 11 o'clock വരെയും ഈവനിങ് 3:30 ടു രാത്രി 10 o'clock വരെയാണ് കാക്കനാടുള്ള മില്ലറ്റ് കഫേ പ്രവർത്തിക്കുന്നത്. പ്ലസ് ഇവർക്ക് സ്കൂൾസ് അവിടേക്കുള്ള ഓർഡേഴ്സും കൂടി ഉണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് കാക്കനാടിലെ മില്ലറ്റ് കഫേയുടെ പ്രവർത്തന രീതി.
1: തൃശൂർ ജില്ലയിലെ മില്ലറ്റ് കഫേ സംരംഭക അംബിക സോമസുന്ദരൻ
3: 2021 മുതല് മില്ലറ്റുകളില് റാഗി, തീന, ചാമ, മണിച്ചോളം, കമ്പ് എന്ന മില്ലറ്റുകളിലെ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംസ്കരണ യൂണിറ്റ് ആണ് എനിക്കുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കർഷക ക്ഷേമ വകുപ്പിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും ഒരു മില്ലറ്റ് കഫേ നടത്തുന്നതിനുള്ള ഒരു അപേക്ഷ ക്ഷണിച്ചു. 2023 സംസ്ഥാന അവാർഡ് ജേതാവ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അപേക്ഷിക്കുകയും ഞങ്ങൾക്കത് കിട്ടുകയാണ് ചെയ്തത്. മില്ലറ്റ് കഫേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്ലറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതല് വൈകിട്ട് വരെ എല്ലാം മില്ലറ്റ് കൊണ്ട് റാഗി, തീന, ചാമ, മണിച്ചോളം, കമ്പ് എന്നീ മില്ലറ്റുകളെ കൊണ്ടുള്ള പലഹാരങ്ങള്, കഞ്ഞി, ചോറ്, ലെമൺ റൈസ് പോലുള്ള എല്ലാ വിഭവങ്ങളും അവിടെ ലഭ്യമാണ്. ഞങ്ങളത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡില് സൺ ഹോസ്പിറ്റലിനടുത്താണ് മില്ലറ്റ് കഫേ സ്ഥിതി ചെയ്യുന്നത്. കർഷകരിൽ നിന്ന് കിട്ടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന യൂണിറ്റാണ് എന്റേത്. കോവിഡിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയും കുറച്ചും കൂടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും തുടങ്ങിയ സമയത്താണ് റാഗി മുളപ്പിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങിയത്. റാഗി മുളപ്പിച്ചു കൊടുത്തപ്പോൾ അതിന്റെ പിന്നാലെ തന്നെ റാഗിയോടൊപ്പം തന്നെ മറ്റു മില്ലറ്റുകളും കൂടെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മില്ലറ്റിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ് ഈ 5 മില്ലറ്റിൽ നിന്ന് ന്യൂട്രി മില്ലറ്റ് ഡയറ്റ്, അത് ഡയറ്റിന് വെയിറ്റ് ലോസിന് അങ്ങനെ നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി അരി ഭക്ഷണം ഒഴിവാക്കി നല്ല ഭക്ഷണശീലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മില്ലറ്റിലേക്ക് ജനങ്ങൾ മാറുന്നത്. അപ്പൊ അത് നല്ലൊരു സാധ്യതയായിട്ട് കണ്ടുകൊണ്ടാണ് മില്ലറ്റിലേക്ക് ഞാനും മാറിയത്. ആ സമയത്താണ് തൃശൂർ ജില്ലയുടെ കർഷക ക്ഷേമ വകുപ്പിന്റെ മില്ലറ്റ് കഫേക്കുള്ള അപ്ലിക്കേഷൻ വന്നത്. എന്റെ മകളും ഞാനും കൂടിയിട്ടുള്ള കൃഷിക്കൂട്ടുണ്ട്. ആ കൃഷിക്കൂട്ട് അപേക്ഷിക്കുകയും അത് ലഭിക്കുകയും ചെയ്തു. സാലഡ് മുതല് റൈസ്, അങ്ങനെ വിവിധ വിഭവങ്ങൾ, മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന വിവിധ വിഭവങ്ങൾ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ്. അത് ഹോം ഡെലിവറി ഉണ്ട്, അവിടെ വന്ന് കഴിക്കുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും നമുക്ക് റാഗി അപ്പം, റാഗി അട, റാഗി കൊഴുക്കട്ട, പിന്നെ മറ്റു മില്ലറ്റുകളെ കൊണ്ടുള്ള സ്മൂത്തി, ഷെയ്ക്ക്, ജ്യൂസുകൾ അവിടെ ഉണ്ട്. ഉച്ചയ്ക്കാണെങ്കിൽ ലെമൺ റൈസ്, എഗ് റൈസ്, അത് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് ഉണ്ടാക്കുക. സാധാരണ കഞ്ഞി, ഉപ്പേരി, പപ്പടം, ഒരു ചമ്മന്തി ഉണ്ടായിരിക്കും. ഇതെല്ലാം മില്ലറ്റ് കൊണ്ടാണ്. ചോറ് വേണ്ടവർക്ക് ചോറ് കഴിക്കാം, ചോറ്, സാമ്പാർ, പപ്പടം. അതുകൂടാതെ എഗ് റൈസ്, ലെമൺ റൈസ്, സ്പെഷ്യൽ ആയിട്ടുള്ള റൈസുകൾ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും. ഉച്ചതിരിഞ്ഞും ഈ മില്ലറ്റ് കൊണ്ടുള്ള സ്നാക്സ് ഉച്ചയ്ക്ക് 5 ബോക്സുകളാക്കി കൊടുക്കാറുണ്ട്. അതിപ്പോഴും കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിലേക്ക്. ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്. നമുക്ക് സ്ഥിരക്കാരുണ്ട്, സ്മൂത്തി, ഷെയ്ക്ക് കഴിക്കാനായിട്ട് വരുന്നവരുണ്ട്. ഉണ്ട്. മില്ലറ്റിന്റേതായ പ്രോഡക്റ്റുകളും ഉരിങ്ങലയുടെ പ്രോഡക്റ്റ് ഔട്ട്ലെറ്റും കൂടിയിട്ടാണ് അവിടെ ഉള്ളത്. നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ജനങ്ങളിൽ നിന്നും നല്ലൊരു സപ്പോർട്ടാണ്.

0: നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് വരുന്നവരുടെ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴും അവർക്ക് നല്ലൊരിതാണ്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്മൂത്തി ഉണ്ടാക്കാനായാലും ഷേക്ക് ഉണ്ടാക്കാനായാലും, സ്മൂത്തി എന്ന് പറഞ്ഞാൽ ഹോട്ടാണ്, ഞങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്തതാണ്. മരോട്ടിച്ചാലിന് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, അവിടെ പ്രോസസ്സ് ചെയ്ത റോ മെറ്റീരിയലുകൾ തന്നെയാണ് അവിടുത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗിയുടെ അപ്പം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബൾക്ക് ഓർഡർ 100 അപ്പം 200 അപ്പം അങ്ങനെയൊക്കെ ബൾക്ക് ഓർഡർ വരാറുണ്ട്. അതിപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും തൃശ്ശൂർ ഏതെങ്കിലും ഒരു ചായയും സ്നാക്സും വേണ്ട ഒരു ഇതിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് റാഗി അപ്പോ റാഗി കൊഴുക്കട്ടയോ റാഗി അടയോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും പുതിയ പുതിയ ഭക്ഷണ ക്രമത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ടും ഇതിനും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് നല്ല രസകരമായിട്ടുള്ള ടേസ്റ്റ്, പ്രത്യേകിച്ച് ഹെൽത്ത് കോൺഷ്യസും കൂടിയാണ്, രുചിയോടൊപ്പം ആരോഗ്യം എന്നാണ് നമ്മൾ പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് അവിടെ കഴിക്കാനായിട്ട് പറ്റും.
1: കൃഷി വകുപ്പിന്റെ തൃശൂർ ജില്ലാ മാർക്കറ്റിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത് പി ജി സമകാലികത്തോട്.
2: കൃഷി വകുപ്പ് ആരംഭിച്ച ഒരു സംരംഭമാണ് മില്ലറ്റ് കഫേ. പ്രധാനമായും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, മില്ലറ്റ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭ്യമാക്കുക എന്നിങ്ങനെയുള്ള വിവിധ ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. 2023 മുതൽ തന്നെ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ മില്ലറ്റ് കൃഷി വ്യാപകമായി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. അപ്രതീക്ഷിതമായി വരുന്ന മഴയും വെയിലും കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രവചനാതീതമായ മാറ്റങ്ങളാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ സ്ഥിരമായി അനുവർത്തിച്ചു പോന്നിരുന്ന കൃഷി രീതികളും കൃഷിമുറകളിലും വലിയ മാറ്റങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കൃഷി നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ കൃഷി വകുപ്പ് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ എന്ന രീതിയിലാണ് കുറഞ്ഞ വെള്ളവും കുറഞ്ഞ വളങ്ങളും അത്യാവശ്യം വരൾച്ച എന്നിവയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമായ മില്ലറ്റ് വിഭാഗത്തിൽപ്പെടുന്ന വിവിധ പുല്ലിനങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കാൻ പദ്ധതിയിട്ടത്. അതിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ കർഷകർ റാഗി, ചാമ, തിന, വരഗ്, ബജ്ര, ജോവർ എന്നിങ്ങനെയുള്ള കൃഷികൾ നടത്തി വരുന്നുണ്ട്. ഇതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഇതിൻ്റെ വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണം അഥവാ വിളവെടുപ്പിന് ശേഷമുള്ള അതിൻ്റെ മൂല്യവർദ്ധനവ് ആലോചിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നത് റാഗി പോലുള്ള ഇനങ്ങളാണ്. പല ജില്ലകളിലും കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടെ തന്നെ 3-ാം വിളയ്ക്ക് ശേഷം ഉണക്കമുള്ള പാടങ്ങളിലും പറമ്പുകളിലും ഒക്കെ തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കൃഷി ചെയ്തു വരുന്ന വിളവെടുക്കുന്ന മില്ലറ്റ് ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിക്കൊണ്ട് കർഷകരിലെ അതുപോലെ തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി കൂടിയാണ് മില്ലറ്റ് കഫേ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. മില്ലറ്റ് കഫേകളിൽ പ്രധാനമായും ഇത്തരം മില്ലറ്റുകൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഭക്ഷ്യവസ്തുക്കളാണ് ലഭ്യമായിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ 2024 ഓഗസ്റ്റിലാണ് ഇത് ആരംഭിക്കുന്നത്. മില്ലറ്റ് വിഭാഗത്തിൽ തന്നെ കൃഷി ചെയ്യുകയും കേരള അഗ്രോ ഉൾപ്പെടെ കൃഷി വകുപ്പിൻ്റെ ബ്രാൻഡ് എടുത്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പനയും വിപണനവും നടത്തി വരുന്ന അഗ്രോ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു വനിതാ സംരംഭക ഗ്രൂപ്പിനാണ് നമ്മൾ മില്ലറ്റ് കഫേ തൃശ്ശൂരിൽ അനുവദിച്ചത്. അവരുടെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ ശക്തൻ ചാനിനോട് ചേർന്ന് ഹാർട്ട് ഹോസ്പിറ്റലിനോട് സമീപത്തുള്ള ബിൽഡിംഗിൽ മില്ലറ്റ് കഫേ പ്രവർത്തിച്ചു വരുന്നത്. മില്ലറ്റ് കഫേ കുറച്ചുകൂടി ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമെല്ലാം മെയിൻ പ്ലാൻ അനുസരിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മില്ലറ്റുകൾ ഉപയോഗിച്ച് അതനുസരിച്ചുള്ള ഹെൽത്തി ഡയറ്റുകൾ നമുക്ക് ലഭ്യമാക്കി തരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ബിരിയാണി ഉൾപ്പെടെ മില്ലറ്റ് ഉപയോഗിച്ചുള്ള ബിരിയാണികൾ, വിവിധ തരം സ്നാക്സുകൾ, കുക്കീസുകൾ ഇതൊക്കെ വലിയ പരിപാടിക്ക് പോലും വിതരണം ചെയ്യാവുന്ന രീതിയിൽ അവർ തയ്യാറാക്കി തരും. കൂടാതെ ഒരാഴ്ചത്തെ ഒരു മാസത്തെ മീൽ പ്ലാനുകൾ ഒരു പർട്ടിക്കുലർ സമയത്ത് വീടുകളിൽ എത്തിച്ചേരുന്നത് പോലെയോ ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുന്നത് പോലെയുള്ള പദ്ധതികളും മില്ലറ്റ് കഫേയുടെ ഭാഗമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ കൃത്യാൽ അതിൻ്റെ ഗ്ലൂട്ടൻ ഫ്രീ അഥവാ ഏറ്റവും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഒരു കാർഷിക ഉൽപ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഷുഗറുമായി ബന്ധപ്പെട്ട ഒരു ഡയബറ്റിക് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ട് തന്നെയുള്ള ഒരു പരിഹാരമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 30കളും 35കളും കഴിയുമ്പോൾ തന്നെ പ്രീ ഡയബറ്റിക് ആവുന്ന ആളുകൾക്ക് ഇത്തരം ഭക്ഷണങ്ങളിലേക്ക് മാറുകയും ഇത്തരം മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ മില്ലറ്റ് കഫേയിലുള്ള ഭക്ഷണങ്ങളെ ഉപയോഗിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും, പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് വെയ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡയറ്റുകളുടെ ഭാഗമായിട്ട് നമുക്ക് മില്ലറ്റ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ഈ മില്ലറ്റ് കഫേയുടെ സേവനം ഉപയോഗിക്കാം. വലിയ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയയെ വളരെ സുഗമമാക്കാൻ ഇത് വളരെയധികം നമുക്ക് സഹായിക്കും. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കുന്നതിനും സഹായകരമായ ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ ചെറുധാന്യങ്ങൾ. കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അന്തരീവയവങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മില്ലറ്റിൻ്റെ കൃത്യമായ ഉപയോഗം ഗുണം ചെയ്യുന്നുണ്ട്. ഓരോ ഉപഭോക്താവിന് ആവശ്യമുള്ള രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ മില്ലറ്റ് കഫേയിൽ തയ്യാറാക്കി തരാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ഫൈബറും

0: കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കഴിക്കുന്നതിൻ്റെ ആവശ്യം തോന്നില്ല. വളരെ കുറഞ്ഞ അളവിൽ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഗുണം. ഇങ്ങനെ ഒരുപാട് പോഷക ഗുണമുള്ള ഒരു ഭക്ഷ്യധാന്യമാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്ന മില്ലറ്റുകൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിവിധ ഭക്ഷ്യവസ്തുക്കളെ പരിചയപ്പെടുത്തുന്ന, പ്രത്യേകിച്ചും ഓർഡർ അനുസരിച്ച് ലഭ്യമാക്കുന്ന മില്ലറ്റ് കഫേയുടെ സേവനം തൃശൂർ നിവാസികൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: ആരോഗ്യകരമായ ഭക്ഷണത്തോടൊപ്പം പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്ന ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുകയും കർഷകർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുകയുമാണ് മില്ലറ്റ് കഫേകളുടെ മുഖ്യ ലക്ഷ്യം. കൃഷിവകുപ്പിന്റെ സഹായത്തോടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മില്ലറ്റ് കഫേകൾ ആരംഭിച്ചിട്ടുണ്ട്. മുത്താറി അഥവാ റാഗി, തിന, ചാമ, വരക്, കമ്പ്, മണിച്ചോളം എന്നിവയാണ് പ്രധാനമായും ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നവ. ഇവ ഗ്ലൂട്ടൻ രഹിതവും ദഹിക്കാൻ എളുപ്പമുള്ളവയും കാൽസ്യത്തിന്റെ വലിയ സ്രോതസ്സുകളുമാണ്. പ്രോട്ടീൻ, നാരുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നവയാകയാൽ ചെറുധാന്യങ്ങളുടെ ഉപയോഗം ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യത്തോടെ ഭക്ഷണശീലങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മലയാളിയുടെ മാറിയ രുചിഭേദങ്ങൾക്കനുസൃതമായി എല്ലാത്തരം ഭക്ഷണാസ്വാദകരെയും തൃപ്തിപ്പെടുത്താവുന്ന രീതിയിൽ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ലെമൺ റൈസ്, എഗ് റൈസ്, സ്മൂത്തി, ഷെയ്ക്ക്, വിവിധ തരം കട്ട്ലറ്റുകൾ എന്നിങ്ങനെ വ്യത്യസ്ത രുചിക്കൂട്ടുകളൊരുക്കി കാത്തിരിക്കുകയാണ് മില്ലറ്റ് കഫേകൾ. ഏറെ തിരക്കുള്ള ഈ കാലത്ത് വീട്ടിൽ ചെറുധാന്യങ്ങൾ പാചകം ചെയ്യാനാകാത്തവർക്ക് പോലും പോഷകങ്ങൾ ലഭ്യമാക്കാനായി ഒരുക്കിയ ഈ സംരംഭത്തെ അറിയാനും ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷണരീതികൾ ശീലമാക്കാനും ജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് സമകാലികം ആഗ്രഹിക്കുന്നു.
2: സമകാലികം സമാപിക്കുന്നു.
1: തയ്യാറാക്കി
3: പദ്ധതികൾ ജനനന്മയ്ക്ക് NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം. ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
4: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ധനകാര്യ മന്ത്രാലയത്തിൻ്റെ 2023 December 22 വിജ്ഞാപന പ്രകാരം 2004 January 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും NPSന്റെ ഭാഗമാകാം. രണ്ട്, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി NPS സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി NPS അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. മൂന്ന്, 18 to 70 പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും NPS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 April 30 ആകെ 6,35,43,268 പേരാണ് NPS പദ്ധതിയുടെ ഭാഗമായത്. NPSന്റെ ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NPSന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NPS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെൻറ്റ് ഫീസും NPSന് താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POP ഒരു അക്കൗണ്ട് തുറന്നോ റിട്ടയർമെൻ്റ് അക്കൗണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ

0: ഹണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള POP SP ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി നഗരം മാറിയാലും ഏത് POP SP കൾ വഴിയും അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് NPS മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും NPSന്റെ ഗുണഭോക്താക്കളാകാം. NPS വാത്സല്യ PFRDA നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് NPS വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് NPS വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൗണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ NPS അക്കൗണ്ടിലേക്ക് NPS വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 വയസ്സ് പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
1: NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: സമയം 6 മണി കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ നരേഷ് മാഗോ. Prime Minister Narendra Modi today lauded several citizens for their outstanding contributions to social causes, highlighting their inspiring initiatives and achievements. Addressing the nation in his monthly radio program Mann Ki Baat on Akashvani, Mr. Modi spoke about Saji Valasheril of Kerala, who runs a free swimming club that has helped more than 15,000 people learn swimming. He also highlighted the efforts of Akash Gupta from Basti in Uttar Pradesh, who launched a campaign to clean the Manorama River. Mr. Modi further shared the story of Balakrishna Iyer, a retired teacher from Goa who worked to address water scarcity issues. He also praised educator Girija Amma of Tamil Nadu for her contribution to the welfare of soldiers.
5: तमिलनाडु के नागरकोइल में मेरी मुलाकात एक टीचर से हुई. करीब 3 दशक पहले भी मैं उनसे मिला था. मैं बात कर रहा हूँ गिरिजा अम्मा जी की. इस मुलाकात के दौरान कुछ युवा स्टूडेंट्स भी उनके साथ थे. गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं. इनमें चेन्नई का जय गोपाल गरोड़िया हिंदू विद्यालय बहुत प्रमुख है. उनकी देशभक्ति की भावना हर भारतवासी को प्रेरित करने वाली है.
4: Highlighting India's sporting achievements, Mr. Modi congratulated athletes Gurinder Veer Singh, Vishal TK, Tejaswin Shankar, Dev Meena and Kuldeep Kumar for setting new national records at the National Senior Athletics Federation competition held in Ranchi, Jharkhand. Mr. Modi also reflected on the government's continuous efforts to preserve the country's priceless cultural heritage. Expressing concern over the prevailing heatwave conditions, the Prime Minister urged people to follow official advisories and take precautions to stay safe. He also encouraged the consumption of traditional summer beverages. The Election Commission has said that enumeration under Phase 3 of Special Intensive Revision SIR has begun in Odisha, Mizoram, Sikkim and Manipur. It said that all eligible electors whose enumeration forms are received by the Electoral Registration Officer on or before the 28th of June will be included in the draft electoral rolls. The objective of SIR is that no eligible citizen is left out while no ineligible person is included in the electoral roll. Science and Technology Minister Dr. Jitendra Singh today said India has transformed from a technology follower to a technology leader over the past 12 years. Speaking in a podcast with Doordarshan News, Dr. Singh said the country is playing an increasing

0: വാദ്യസംഗീതമാണ് കേട്ടത്. കുടമാളൂർ ജനാർദ്ദനൻ പുല്ലാങ്കുഴലിൽ അവതരിപ്പിച്ചത്. ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ചോദ്യമിതാണ്, എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം, മെയ് 31. ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണത്തിനായി ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കാനും ലോകാരോഗ്യ സംഘടന ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം, മെയ് 31. ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണത്തിനായി ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കാനും ലോകാരോഗ്യ സംഘടന ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ചിന്താവിഷയം: ആദ്യം നിങ്ങളുടെ ആരോഗ്യം കെട്ടിപ്പടുക്കുക. ഒരു ശക്തനായ മനുഷ്യന് മാത്രമേ ഭക്തിയെയും ജീവിതത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും മുന്നോട്ട് നയിക്കാനും സാധിക്കൂ. സ്വാമി വിവേകാനന്ദൻ. ആദ്യം നിങ്ങളുടെ ആരോഗ്യം കെട്ടിപ്പടുക്കുക. ഒരു ശക്തനായ മനുഷ്യന് മാത്രമേ ഭക്തിയെയും ജീവിതത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും മുന്നോട്ട് നയിക്കാനും സാധിക്കൂ. സ്വാമി വിവേകാനന്ദ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ഇന്ന് വൈകിട്ട് 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തെ അധികരിച്ച് തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പരിപാടി കേൾക്കാം. വൈകിട്ട് 6:40. രാത്രി 8 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണമുണ്ടായിരിക്കും രാത്രി 8. ഇന്ന് രാത്രി 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട് കേൾക്കാം. രാത്രി 9:30.

0: नाथन् अद्य नौसेनायाः सप्तविंशतितमेन प्रमुखत्वेन पदभारं स्वीकृतवान्। असौ एडमिरल् दिनेश के त्रिपाठी इत्यस्य उत्तराधिकारी अभवत्। एडमिरल् स्वामीनाथेन उक्तं यत् नौसेना समाह्वान पूर्णे जटिले अनिश्चिते च वातावरणे सक्रियरूपेण कार्यं कर्तुं प्रवृत्ता अस्ति। सा अवदत् यत् नौसेनायाः आधुनिकीकरणं क्रियते येन उच्चतमस्तरस्य युद्धक्षमता सुसज्जिता भविष्यति। अस्मिन् अवसरे निवर्तमानः नौसेनाप्रमुखः एडमिरल् दिनेश के त्रिपाठी देशस्य नौसेनायाः नेतृत्वं गौरवपूर्णम् अभवत् इति अवदत्। स प्रोक्तवान् यत् पश्चिमेशियायाः वर्तमानस्थितेः मध्ये भारतीयनौसेनायाः प्रतिबद्धता व्यावसायिकता च अक्षुण्णा एव स्तः। अमेरिकायाः राष्ट्रपतिः डोनाल्ड् ट्रम्पः अवोचत् यत् अमेरिका ईरानेन सह परमाणुसन्धेः सन्निकटः वर्तते, तथापि तेन सञ्चेतितं यत् यदि संवादो विफलः भवेत् चेत् सैन्यकार्याचरणस्य विकल्पः अपि तत्परः स्यात्। श्रीमता ट्रम्पेण उक्तं यत् ईरानाय कदापि परमाण्वस्त्रनिर्माणानुमतिः नैव प्रदास्यते। तेनाश्वासितं यत् सन्धिः जाते सति होर्मुज जलडमरू मध्ये इत्येतत् शीघ्रम् उद्घाटयिष्यते। बैडमिंटन क्रीडायां सिंगापुर ओपन टूर्नामेंट इति श्रृंखलायाः निर्णायक स्पर्धा भारतस्य सात्विक साईराज रंकी रेड्डी चिराग शेट्टी इत्यनयोः युगलेन विजिता। निर्णायक स्पर्धायां भारतीय दलेन इंडोनेशियायाः मोहम्मद शोहिबुल फिक्री फजर अल्फियान इत्यनयोः युगलम् 18-21, 21-17, 21-16 इति अंकांतरालेन पराजितम्। आईपीएल क्रिकेट स्पर्धा मालिकायां निर्णायक स्पर्धा अद्य अहमदाबादस्य नरेंद्र मोदी क्रीडांगणे भविष्यति। क्रीडायां गुजरात टाइटन्स दलं रॉयल चैलेंजर्स बेंगलुरु दलेन सह स्पर्धिष्यति। स्पर्धायाः आरंभ सायं 7:30 भविष्यति इति वार्ताः।
1: आकाशवाणी समयं 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
6: ആർബിഐ പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി, അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
9: സ്കൂള് തുറക്കാറായി.
10: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
9: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
10: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
11: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
12: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.

0: സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
1: रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ത്തിലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട് ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടിയായി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ജൂൺ 1-ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2-ന് സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് 2-ാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജൂൺ 4 വരെ തുടരും. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൗകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ

0: ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
1: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
3: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക് ബാർ ഫിർ ആപ്സേ ജുഡ്കർ മുജേ ബേഹദ് ഖുശി ഹോ റഹി ഹൈ.
2: കായിക രംഗത്ത് അടുത്ത കാലത്തായി രാജ്യം കൈവരിച്ച നേട്ടം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 134 ഭാഗത്തിന് തുടക്കമിട്ടത്.
3: ആജ് കാര്യക്രം കി ശുരുവാത് മേ അത്ലറ്റിക്സ് മേ ദേശ് കി ഐസി ഹി ഉപലബ്ധി സേ കരുംഗ. കുദ് ദിൻ പെഹ്ലെ ഹി ജാർഖണ്ഡ് കെ റാഞ്ചി മേ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പിറ്റീഷൻ ഹുവാ. ഇസ് ദൌറാൻ ചാർ അലഗ് അലഗ് ഇവന്റ് മേ ചാർ നാഷണൽ റിക്കോർഡ് ടൂട്ടെ. ഗുരിന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിനി ശങ്കർ, ദേവ് മീണ ഓർ കുൽദീപ് കുമാർ.
2: നാഷണൽ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഗുരീന്ദർ വീർ സിംഗ്, അനിമേഷ് കുജൂർ എന്നിവരുമായി പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ സംവദിച്ചു.
3: അനിമേഷ് ജി നമസ്കാർ. ഗുരീന്ദർ വീർ ആപ്കോ ഭി നമസ്കാർ. സത് ശ്രീ അകാൽ.
4: നമസ്കാർ സർ. നമസ്കാർ.
5: നമസ്കാർ സർ.
3: അച്ഛ ഭയ്യ ആപ്നെ തോ ബഹുത് ബഡാ അച്ചീവ്മെന്റ് കിയാ ഹൈ.
4: നമസ്തേ സർ, മേരാ നാം അനിമേഷ് കുജൂർ ഹൈ. മേ 200 മീറ്റർ ഓർ 4x100 മീറ്റർ കാ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ഹൂ. And मैं छत्तीसगढ़ से बिलोंग करता हूँ सर.
3: और गुरिंदर वीर जी का क्या है?
4: नमस्ते सर, मेरा नाम गुरिंदर वीर है और मैं इंडियन नेवी में पैटी ऑफिसर हूँ और मैं इंडिया का सबसे तेज स्प्रिंटर हूँ. अभी मैंने 100 मीटर में 10.09 का नेशनल रिकॉर्ड बनाया है.
2: ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണെന്നും ഈ സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കഠിനമായ വെയിലിൽ ജാഗ്രത പാലിക്കുകയും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: മേരെ പ്യാരെ ദേശവാസിയോ ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഇസ് ദിശ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നേ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹൈ വോ ഭി ഭൂലിയേഗാ നഹി.
2: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ഉപയോഗിക്കണമെന്നും ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആം പന്ന തുടങ്ങിയവ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണെന്നും അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലെത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: अपने किसान भाई बहनों की प्रशंसा करूंगा. आप देश की कृषि अर्थव्यवस्था के लिए आम किसान नहीं बहुत विशेष हैं.
2: കേരളത്തിലെ ആലുവയിൽ ശ്രീ സജീവ് ബാലശ്ശേരിയിൽ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സജി വാലസേരിയിൽ നടത്തുന്ന നീന്തൽ ക്ലബ്ബ് പ്രായഭേദമന്യേ നിരവധി പേരെ ശാക്തീകരിച്ചതിന്റെ കഥയാണ് പ്രധാനമന്ത്രി ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബോട്ടപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾ

0: മരണമടഞ്ഞ സംഭവമാണ് സജിയെ ഈ രംഗത്ത് സേവന സന്നദ്ധനാകാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ 18,000 പേരെ നീന്തലഭ്യസിപ്പിക്കാൻ കഴിഞ്ഞതായും ഇത്തവണത്തെ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സജി ബാലശ്ശേരിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ആലുവ പെരിയാറിലെ കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരിക്കാതിരിക്കാൻ വേണ്ടി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 18,000-ലധികം ആളുകളെ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം തന്നെ വളരെ മേന്മയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ 1 നവംബർ മെയ് 31 വരെയുള്ള കാലയളവില് 3,620 പേര് പഠിക്കാൻ വന്നു. ഒരു ദിവസം തന്നെ 912 പേരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് രീതികൾ.
0: ഭാരതത്തിന്റെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്പിലെ നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്യാൻ ഭാരതം ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 പഴക്കമുള്ള ചെമ്പ് തകടുകൾ കണ്ടെത്തിയതിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു.
2: उस कार्यक्रम में नेदरलैंड्स के प्रधानमंत्री भी मौजूद थे. इन ताम्र पट्टिकाओं को लेकर मुझे देश विदेश से लगातार संदेश मिल रहे हैं.
0: രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി, രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്ട്രോ കേരള ഉദ്യമത്തിലൂടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നുണ്ടെന്നും ആസ്ട്രോ കേരള ജ്യോതി ശാസ്ത്ര പരിചരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം പറഞ്ഞു.
3: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് എന്ന പ്രഭാഷണത്തിൽ ഈ രാജ്യത്തുടനീളം വളർന്നു വരുന്ന ജ്യോതിശാസ്ത്ര പ്രചരണ കൂട്ടായ്മകളെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനമുണ്ട്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്നൊരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. സംസ്ഥാനത്തുടനീളം അതിൻ്റെ ജില്ലാ ചാപ്റ്ററുകൾ വഴി വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രപ്രേമികളും പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, അതുപോലെ ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിൽ വെച്ച് മുടക്കമില്ലാതെ ജ്യോതിശാസ്ത്ര ശാസ്ത്ര പ്രഭാഷണ പരമ്പര ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ ഈ രംഗത്തെ നിരവധി പ്രമുഖരായ ആൾക്കാർ ക്ലാസ്സുകൾ എടുക്കുകയും അവരുടെ അറിവ് നമ്മളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞതെന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കൂടാതെ ഞങ്ങളുടെ ഈ പരിപാടികളിൽ നിന്ന് പങ്കെടുത്ത് ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിൻ്റെ അകത്തും വിദേശത്തുമായിട്ടുള്ള പ്രമുഖ സർവകലാശാലകളിലും പല സ്ഥാപനങ്ങളിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. അവർ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഇത്തരം ജ്യോതിശാസ്ത്ര വനനിരീക്ഷണ കൂട്ടായ്മകളിലൊക്കെ പങ്കാളികളാകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം കൂടുതൽ പേരിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കാൻ കാരണമാകും. അപ്പോൾ ഈ ഒരു വലിയ അംഗീകാരം ഇത്തരം ശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും വലിയ ഊർജ്ജമാണ് നൽകുന്നത്.
0: അടുത്തിടെ ദൂരദർശനിലൂടെ ഒരു ഗംഗാ ഡോൾഫിനെ സവിശേഷമായ ആംബുലൻസിന്റെ സഹായത്തോടെ രക്ഷിക്കുന്ന ദൃശ്യം കാണാനിടയായതായി പ്രധാനമന്ത്രി പറഞ്ഞു. 13 മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് ആ ഡോൾഫിന്റെ ജീവൻ രക്ഷിച്ചത്. നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നതെന്നും ഗംഗയുടെ ജൈവ വൈവിധ്യതയാണ് സംരക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യം കാക്കുന്ന സൈനികരുടെ സേവനത്തെ ആദരിക്കാനും അവരുടെ ക്ഷേമനിധിയിലേക്ക് സഹായം നൽകാനും അധ്യാപികയായ തമിഴ്നാട്ടിലെ ഗിരിജമ്മ കാണിച്ച താൽപര്യത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് പരാമർശിച്ചത്. ഈ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികളിൽ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഓരോ സൽപ്രവൃത്തികളെയും അതിൻ്റെതായ പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടി ഏറെ ശ്ലാഘനീയമാണെന്ന് അധ്യാപികയായ ബിന്ദു KS അഭിപ്രായപ്പെടുന്നു.
4: നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രോഗ്രാം.

0: വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ പ്രോഗ്രാമിന്റെ ശ്രോതാക്കളാണ്. ഇതിനകം തന്നെ ബഹുജന ശ്രദ്ധ നേടിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മൻ കി ബാത്ത് എപ്പിസോഡിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ നാഗർകോവിലെ ഗിരിജാമ്മ കാണിച്ചു തന്ന ഈ മഹനീയ പ്രവൃത്തി എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഗിരിജാമ്മ കാണിച്ചത്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്കും ഗിരിജാമ്മയ്ക്കും ആശംസകൾ.
1: സമൂഹത്തിനു വേണ്ടി ഗിരിജാമ്മയെ പോലുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് അവസാനിപ്പിച്ചത്.
2: ജോ ലോക് സമാജ് കെ ലിയേ അച്ഛാ കാം കർ റഹേ ഹേ ഉന്നേ പഹചാനിയേ ഉൻകി സരാഹന കീജിയേ ഉൻസേ സീഖിയേ ഓർ ഹോ സകേ തോ ഖുദ് ബി കിസി അച്ഛേ കാം സേ ജുഡിയേ അഗലേ മഹീനേ മൻ കി ബാത് മേ कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा. बहुत बहुत धन्यवाद. नमस्कार.
1: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
3: ആകാശവാണി.
4: വയലും വീടും
5: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
6: പെരുമാറ്റം താക്കോൽ പോലെയാണ്. തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ അതിന് കഴിയും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം പൂട്ടുവാനും അതിനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് ഒരു കുറവും വരുന്നില്ല. ചൂടും മഴയും ഇടവിട്ട് വരുമ്പോൾ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. പനി പോലുള്ള പകർച്ചവ്യാധികൾ കൂടുന്ന സമയവും കൂടിയാണിത്. ചൂട് കഴിഞ്ഞു വരുന്നത് ഇടവപ്പാതിയിലെ ഇടമുറിയാത്ത മഴയാണ്. മഴ തണുപ്പുള്ള നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. എന്നാലും രോഗസാധ്യത കൂടുന്ന സമയം കൂടിയാണ്. രോഗങ്ങൾ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ആടുകളിലും ചെമ്മരിയാടുകളിലും കണ്ടുവരുന്ന ആടുവസന്ത എന്ന ഗുരുതര രോഗത്തെക്കുറിച്ചാണ്. മരണനിരക്ക് വളരെ കൂടുതലായ ഈ രോഗം വരാതിരിക്കാൻ നല്ല മുൻകരുതലുകൾ ആവശ്യമാണ്. ആടുവസന്ത രോഗത്തിന്റെ കാരണങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നത് വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സൗമ്യയുമായി സംസാരിക്കുന്നത്.
7: ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ PPR എന്ന് പറയുന്ന ഏത് രോഗമാണിത്?
8: ആടുകൾക്കും ചെമ്മരിയാടുകളിലും കാണുന്ന തീവ്രവും അതിസാംക്രമികവുമായ ഒരു രോഗമാണ് PPR. അതായത് പെസ്റ്റേഡി പെറ്റിറ്റ്സ് റൂമിനൻസ്. ഇത് ഈ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങളിൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അതായത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ലോക മൃഗാരോഗ്യ സംഘടന നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ് ബൗണ്ടറി രോഗമാണിത്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വേഗന്ന് തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉള്ള ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ പൊതുവെ ആടുവസന്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
7: അപ്പോൾ ഇതിൻ്റെ പകർച്ചശേഷി കൂടുതലാണ്?
8: ഒത്തിരി കൂടുതലാണ്. ഏകദേശം 100% ഇതിൻ്റെ അകത്ത് പകർച്ചവ്യാധി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
7: ഒരു സ്ഥലത്ത് വന്നാൽ മറ്റേ സ്ഥലത്തോട്ട് പോകാനുള്ള ചാൻസസ് ഒത്തിരി അധികം.
8: അതായത്

0: ഒരു ഫാമിൽ ഒരു 100 മൃഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ 100 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അത് തടുത്തു നിർത്താൻ പാടാണ്.
0: അത് നമുക്ക് ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്. എന്നാൽ കൂടി ഈ വൈറസിന്റെ ഒരു പ്രത്യേകതയാണ് ഇതെന്ന്.
1: ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ചൊന്ന് പറയാമോ?
0: 1942 പശ്ചിമ ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ എന്ന രാജ്യത്താണ് ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത്. 1984 വരെ ഈ രോഗം പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു രോഗമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, അതായത് ഏഷ്യയിലേക്കും പിന്നെ യൂറോപ്പിലേക്കും എല്ലാം പകരുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വില്ലുപുരത്താണ് 1987 ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഒരു 2000 കാലയളവിലാണ് കേരളത്തിൽ PPR റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അന്ന് ഇതിൻ്റെ അളവ് വളരെ കുറവായിരുന്നെങ്കിലും 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇതിൻ്റെ ഔട്ട് ബ്രേക്കുകളുടെ എണ്ണം വളരെ കൂടുകയുണ്ടായി. 2022-23 ഒരു സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ 2021 ഏകദേശം 12 ഔട്ട് ബ്രേക്കുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായി. അതിൽ തന്നെ ഏകദേശം 134 മൃഗങ്ങൾക്ക് അസുഖം വരികയും 34 മൃഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു. 2024 തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
1: അപ്പോൾ ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തുവാണ്?
0: അതായത് പാരാമിക്സോ വൈറിഡ എന്ന ഫാമിലിയിൽപ്പെട്ട മോർബിലി വൈറസ് ജീനസിൽപ്പെട്ട വൈറസാണ് ഇത്. അതായത് PPR വൈറസ്, ഇതൊരു RNA വൈറസ് ആണ്. കന്നുകാലികളിൽ കാണുന്ന റിൻഡർപെസ്റ്റ് വൈറസ്, മനുഷ്യരിൽ കാണുന്ന മീസൽസ് വൈറസ്, നായ്ക്കളിൽ കാണുന്ന കനൈൻ ഡിസ്റ്റംബർ എന്നീ അസുഖങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന വൈറസുകളെല്ലാം ഈ ജീനസിൽപ്പെട്ടവയെ തന്നെയാണ്. RNA വൈറസ് ആണ്. അതായത് ഈ RNA വൈറസ് ആകുമ്പോൾ അതൊരു ഫ്രജൈൽ, അതായത് അതിന് ഒരു സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. DNA വൈറസുകൾക്കാണ് സാധാരണ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത് RNA വൈറസ് ആണ്.
1: ഓക്കെ, അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്? ആടിനെ പറ്റി ഡോക്ടർ സൂചിപ്പിച്ചു.
0: ആടുകളിലും ചെമ്മരി ആടുകളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. അതിൽ തന്നെ ആടുകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. പിന്നെ ആടുകളുടെ ഒരു പോപ്പുലേഷൻ 2019 സെൻസസ് പ്രകാരം നമ്മുടെ കേരളത്തിലെല്ലാം ഏകദേശം 350,000 ഉണ്ട്. ചെമ്മരി ആടുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ കൂടി ആടുകളിലാണ് ഇത് കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗാവസ്ഥ, അതായത് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ് കന്നുകാലികളിലും പന്നികളിലുമെല്ലാം കൂടുതലായി കാണാറുണ്ട്. അതുപോലെ ഇപ്പം നോർത്ത് ഇന്ത്യൻ ഏരിയസിൽ ഒട്ടകങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളിൽ തന്നെ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങൾ ആയിട്ടുള്ള കൃഷ്ണമൃഗം, മാനുകൾ എന്നിവയിലും ഈ അസുഖം കണ്ടിട്ടുണ്ട്.
1: അപ്പം ഡോക്ടർ പറഞ്ഞില്ലേ സബ് ക്ലിനിക്കലായിട്ടും ചില മൃഗങ്ങളിൽ ഇത് കാണാറുണ്ടെന്ന്. അപ്പം അവിടെ മരണനിരക്ക് അല്ലെങ്കിൽ ആ മൃഗത്തിന് ഇതിൽ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലേ?
0: സാധാരണഗതിയിൽ പശുക്കളിൽ അങ്ങനെ മരണം അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എന്നാൽ ആടുകളിലാണ് കൂടുതലായും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
1: അപ്പം ഇതൊരു ജന്തുജന്യ രോഗമാണോ ഇത്?
0: ഇത് മനുഷ്യരിൽ പകരാറില്ല. മനുഷ്യർക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനുഷ്യരിൽ ഈ വൈറസ് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല.
1: അതൊരു ആശ്വാസമായ കാര്യമല്ലേ?
0: അതെ അതെ.
1: അപ്പൊ ഇതിന്റെ ഒരു പകർച്ച രീതി എങ്ങനെ? ഡോക്ടർ പറഞ്ഞത് ഒത്തിരി സ്പീഡിൽ പകരും.
0: ഇത് പ്രധാനമായും ശ്വസനേന്ദ്രിയത്തിലൂടെയാണ് അണുബാധ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ രോഗാവസ്ഥയിലുള്ള ആടുകളിൽ നിന്ന് അത് നേരിട്ട് പകരാം. ഉദാഹരണത്തിന് പൊതുവിടങ്ങളിൽ ആടുകളെ മേയ്ക്കാൻ വിടുക, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വേഗം ഡയറക്റ്റ് കോണ്ടാക്ട് വഴി തന്നെ വരാം. പിന്നീട് അസുഖം ബാധിച്ച ആടുകളുടെ മലിനീകരിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് അവയുടെ വിസർജ്യങ്ങളിലെല്ലാം ഈ വൈറസിൻ്റെ ലോഡ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അവയുടെ തീറ്റ, പുല്ല്, വൈക്കോല്, പാത്രങ്ങൾ എന്നിവയിലെല്ലാം മലിനീകരിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ അതുമായി ഒരു കോണ്ടാക്ട് വരുമ്പോഴും മറ്റ് മൃഗങ്ങളിലേക്ക് പകരാനും, അതുമാത്രമല്ല ഇപ്പം മനുഷ്യർ ഇവരെ പരിചരിക്കുന്ന ആ ഫാമിലെ ആൾക്കാർക്കും അവരുടെ വസ്ത്രങ്ങളിലും ചെരുപ്പുകളിലും എല്ലാം ഈ വൈറസ് ഇത് മലിനീകരിക്കപ്പെട്ടതുമായി ബന്ധം വരുമ്പോൾ അതും പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാൻ,
1: പരിചരിക്കുന്ന
0: ആൾക്കാരിൽ നിന്ന് വരാം. അതായത് ആൾക്കാർക്ക് അസുഖം വരുന്നില്ല, പക്ഷെ ആൾക്കാർ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നു.
1: ഒരു ഹെൽത്തി ഫാമിലോട്ട് പോകുക, കർഷകന്റെ കൂടെ അവിടെ വരെ പോകാനുള്ള സാധ്യതകളുണ്ട്.
0: ഇത് മാത്രമല്ല, ഇപ്പോൾ പുതുതായി ആടുകളെ ഫാമുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വിൽപ്പനയ്ക്കായി മാർക്കറ്റിൽ കൊണ്ടുപോവുകയും ഇപ്പോൾ വിൽപ്പന നടക്കാതെ ആ മൃഗങ്ങളെ തിരിച്ച് ഫാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ആ മാർക്കറ്റിൽ നിന്നും രോഗം
1: കിട്ടാനുള്ള
0: സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ച് ആ ഫാമിലേക്ക് വരുമ്പോഴും ബാക്കിയുള്ള മൃഗങ്ങൾക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം കൂടെ, അതായത് വിരളമായിട്ടാണെങ്കിലും കാട്ടുമൃഗങ്ങളിൽ നിന്നും ഈ അസുഖം പകർന്നേക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൊതുകിൽ നിന്നും ഈ രോഗം പകരുന്നതായിട്ട് ഇതുവരെ രേഖ

0: ഉൾപ്പെടുത്തിയിട്ടില്ല.
1: നമ്മുടെ ഈ ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് എല്ലാം എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ഉണ്ടല്ലോ, പരാദങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഈ രോഗം പകരുന്ന ചാൻസസ് ഉണ്ടോ?
0: ഇല്ല ഇല്ല, അതുവഴിയും ചാൻസസ് ഇല്ല.
1: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 മുതൽ 6 ദിവസം വരെയാണ്. അതായത് രോഗാണുവുമായി സമ്പർക്കം വന്ന് പിന്നീട് ലക്ഷണങ്ങൾ തുടങ്ങാൻ എടുക്കുന്ന ആ സമയം, അതെന്ന് പറഞ്ഞാൽ 2 മുതൽ 6 ദിവസം വരെയാണ്. പെട്ടെന്ന് കാണുന്ന ഈ ഒരു രോഗാവസ്ഥയിൽ ആദ്യമായി കാണുന്നത് ഇതിൻ്റെ ഒരു ഫെബ്രൈൽ ഫേസ്, അതായത് പനി വരുന്ന സ്റ്റേജാണ്. അത് 104 മുതൽ 105 ഡിഗ്രി വരെ ഫാരൻഹീറ്റ് വരെ ഇതിന് പനിക്കാവുന്നതാണ്.
1: ടെമ്പറേച്ചർ
0: അത്രയും കൂടും. പിന്നെ അതിൻ്റെ വരണ്ട ചർമ്മം, പിന്നെ മൂക്ക് വരണ്ടിരിക്കും, അതുപോലെ വിശപ്പില്ലായ്മ. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ മ്യൂക്കോസൽ ഫേസ്, അതായത് ഇതിൻ്റെ വായിലെല്ലാം ചുവപ്പ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം, മ്യൂക്കസ് മെംബ്രെയിനിലെല്ലാം. അതുമാത്രമല്ല മൂക്കൊലിപ്പ്, കണ്ണുനീര് വരിക, തുമ്മൽ, കണ്ണീർ പീള കിട്ടുക എന്നീ ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായി മാറുന്നു. പിന്നെ ചുണ്ടിലും വായ്ക്കുള്ളിലും എല്ലാം നീര് പോലെ വരികയും പോളങ്ങൾ, പുണ്ണ്, തുടർന്ന് ഭക്ഷണം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ അത് ക്ഷീണം വരികയും, ഇത് നമുക്കറിയാം, ഇത് ഇങ്ങനെയെല്ലാം വരുമ്പോൾ തന്നെ അതിൻ്റെ പാല് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. എന്നാലും പ്രധാനമായും ഇതിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണിത്.
1: മനസ്സിലാക്കാൻ സാധിക്കുന്ന അത് വെച്ചാൽ
0: അതെ. പിന്നീട് പറയുകയാണെങ്കിൽ ഇത് തുടർന്ന് വരുമ്പം ഇതിന് ചികിത്സ എടുക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അതിന് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് വളരെ ദുർഗന്ധത്തോടു കൂടിയ ഒരു വയറിളക്കമായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ചിലപ്പോൾ കഫവും രക്തത്തിൻ്റെ അംശങ്ങളും കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം ഉണ്ടാകും. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും പിന്നീട് അത് കിടപ്പിലാവുകയും തുടർന്ന് അവസാനമായിട്ട് അതിന് ശ്വാസം സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടായിരിക്കും ഇത് മരണമടയുക. പിന്നെ ഇപ്പോൾ ചിലതെല്ലാം ഈ അസുഖത്തിൽ നിന്ന്, അതായത് നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സയും പരിചരണവും എല്ലാം നൽകുകയാണെങ്കിൽ അത് ഈ മൃഗങ്ങൾ ഈ രോഗം ഭേദമാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് റിക്കവർ ചെയ്ത് വരുമ്പോൾ അതിന് ജീവിതകാലം മൊത്തം അതിനുള്ള ഇമ്മ്യൂണിറ്റി കാണും. പിന്നെ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ അത് അലസിപ്പോവുകയും ചെയ്യാം.
1: ഇതിൻ്റെ ഒരു പകർച്ചനിരക്കും മരണനിരക്കും ഇത് എത്രയാണ്?
0: ഈ രോഗത്തിൻ്റെ പകർച്ചനിരക്ക് 100%. അതായത് 100 മൃഗങ്ങളുള്ള ഒരു ഫാമിൽ ഒരു മൃഗത്തിന് ഈ അസുഖം വന്നാൽ ബാക്കിയുള്ള 99 മൃഗങ്ങൾക്കും ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഒരു 90%, അതായത് ഈ അസുഖം വന്നതിൽ തന്നെ 90% മൃഗങ്ങൾക്കും മരണം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.
1: ഡോക്ടർ ആദ്യേ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ ഒരു സിംപ്റ്റം അല്ലെങ്കിൽ ഈ ഒരു രോഗം ആടുകൾക്ക് മാത്രമല്ല മറ്റ് പശുക്കൾക്കും ഇത് വരാറുണ്ട്? അപ്പോൾ ഈ ലക്ഷണങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും ഒരേ മാതിരിയാണോ വരുന്നത്, അതോ അതിൽ വല്ലതും ഡിഫറൻസസ് ഉണ്ടോ?
0: ഇതിൽ കാണുന്ന ഈ ലക്ഷണങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പോൾ വൈറസിൻ്റെ വീര്യം, അതായത് അതിൻ്റെ വിർലൻസ് അല്ലെങ്കിൽ ലീനേജ്, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ കഠിനമായ വീര്യം കൂടിയ വൈറസുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള സിംറ്റംസും കാണിക്കും. ഇപ്പം മൃഗങ്ങളിൽ തന്നെയാണെങ്കിൽ ആടുകളിലാണ് ചെമ്മരി ആടുകളെക്കാളും കൂടുതലായ ലക്ഷണങ്ങളും അതിൻ്റെ തീവ്രതയും ഉള്ളത്. പിന്നെ അതിൻ്റെ പ്രതിരോധ ശേഷി, അതായത് ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്ത അമ്മ ആടുകൾക്കുണ്ടാകുന്ന കുട്ടികളിൽ 3 മാസം വരെ അവയുടെ ആൻറ്റിബോഡീസ് കാണും. എന്നാൽ 3 മാസം കഴിഞ്ഞ് ഈ ആടുകൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ PPR നമുക്ക് സ്ഥിരീകരിക്കാനാവോ? ഈ രോഗം തന്നെ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ?
0: അതായത് ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റസുഖങ്ങളും ഉണ്ട്. അതായത് ആടുകളിൽ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതായത് ഈക്കൊളൈ, അതുപോലെ തന്നെ എൻട്രോടോക്സീമിയ, കോക്സീഡിയ, അതുപോലെ പണ്ടപ്പുഴു എന്നിവയെല്ലാം ഈ വയറ് സംബന്ധമായിട്ടുള്ള വയറിളക്കം എല്ലാം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ മുഖേന അതിനെ വേർതിരിച്ച് അറിയണം.
1: ഇപ്പം
0: ന്യൂമോണിയ, അതായത് ശ്വാസകോശ രോഗങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ സാധാരണ നീരുവീഴ്ച, അതായത് സൈനസൈറ്റിസ് മുതൽ CCPP, കണ്ടേച്ചിയസ് കാപ്രൈൻ പ്ലൂറോ ന്യൂമോണിയ എന്ന് പറയുന്ന രോഗവും, അതുമാത്രമല്ല ഈ ന്യൂമോണിക് പാസ്ട്രലോസിസ് എന്ന് പറഞ്ഞ ഈ അസുഖത്തിനുമെല്ലാം ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാണ് കാണാറുള്ളത്. അപ്പോൾ ആടുവസന്തയിലാണെങ്കിൽ അതിന് വയറിളക്കം, അതുപോലെ വായിലെ കുരുക്കൾ എന്നിവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മളൊരു വെറ്റിനറി ഡോക്ടറിൻ്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. കാര്യം ഡോക്ടർക്ക് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വായിലുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് വൈറ്റമിൻ്റെ കുറവുകൾ, അതുപോലെ ഓർഫ് എന്ന് പറഞ്ഞ വേറൊരു വൈറസ് രോഗമുണ്ട്, അതുമെല്ലാമായിട്ട് നമുക്ക് ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ ഓർഫൻ അസുഖം ബാധിക്കുമ്പോൾ അതിന് വയറിളക്കം അല്ലെങ്കിൽ

0: ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, അതിൻ്റെ മരണനിരക്കും വളരെ കുറവായിരിക്കും, ഒരു 1% വരുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അബോഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെ ഓർഫിലൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ കുളമ്പ് രോഗം, കുളമ്പ് രോഗത്തിലാണെങ്കിലും മുടന്ത് ഈ വായ്പോളവും ഈ വായ്പോളം രണ്ടിലും കാണാം, അതിൻ്റെ അകത്ത് കൂടാതെ മുടന്തും കാണാം. എന്നാൽ നമ്മുടെ ആട് വസന്ത എന്ന് പറഞ്ഞ രോഗത്തിൽ മുടന്ത് അങ്ങനെ കാണാറില്ല. പിന്നെ വേറൊരു അസുഖമാണ് ബ്ലൂട്ടങ്. ബ്ലൂട്ടങ്ങിലും ഇതുപോലെ തന്നെ മുടന്തും കുളമ്പിന് തൊട്ട് മുകളിൽ ചുവന്ന തടുപ്പുള്ള വരകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണമെല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണോ?
0: മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് സിയാദ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ RT-PCR എന്ന ടെസ്റ്റ് മുഖാന്തരമാണ് ഈ രോഗാണുവിനെ തിരിച്ചറിയുന്നത്. മൃഗങ്ങൾക്ക് പനിയുള്ളപ്പോൾ എടുക്കുന്ന രക്തം, പിന്നെ അവയുടെ വായ, മൂക്ക്, മലദ്വാരം എന്നിവിടങ്ങളിൽ നിന്ന് എടുക്കുന്ന സ്വാബുകൾ എന്നിവയെല്ലാം വെച്ച് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ജീവനുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇത് മരണശേഷമാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അവയവങ്ങൾ, അതായത് കരൾ, പ്ലീഹ, ലിംഫ് നോഡ്സ് അതായത് ലസികാഗ്രന്ഥികൾ എന്നിവയെല്ലാം എടുത്ത് വൈറസ് ആൻറ്റിജനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഒരു കൂട്ടത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ ഒത്തിരി പാടാണ്, പക്ഷേ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗം സ്വീകരിക്കണം?
0: ആദ്യമായി തന്നെ ഈ രോഗാവസ്ഥയിലുള്ള ആടുകളെ എത്രയും വേഗം തന്നെ മറ്റുള്ളവരിൽ നിന്നും മാറ്റണം. അതാണ് ആദ്യമായി വേണ്ടത്. പിന്നെ കൂടും പരിസരവും അണുവിമുക്തമാക്കുക. 2% ഫീനോൾ അല്ലെങ്കിൽ 2% സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നിവയെല്ലാം അണുനശീകരണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുകയും പിന്നെ ഫുഡ് ഡിപ്പ്, ഇപ്പോൾ ഫാമുകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫാമിൽ വേറെ വസ്ത്രവും ചെരുപ്പും ധരിക്കുക. അതായത് അവർ ഫാമിലേക്ക് വരുമ്പോൾ ഉള്ളതല്ല, ഫാമിൽ ഇടാനായിട്ട് തന്നെ വേറെ ഒരു വസ്ത്രവും ചെരുപ്പും വേണ്ടതാണ്. പിന്നെ പുതിയ മൃഗങ്ങളെ വാങ്ങുമ്പോഴാണ് ഏറ്റവും അധികം ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് രോഗാവസ്ഥയിലുള്ള ആടുകൾ ഒരിക്കലും വാങ്ങാതിരിക്കുക. ഒരു ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ തന്നെയും അതിനെ ഒരു 3 മുതൽ 4 ആഴ്ച വരെ അതിനെ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും രോഗ ലക്ഷണങ്ങൾ വെളിയിലേക്ക് വരികയും നമുക്ക് അപ്പോൾ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും.
1: ഡോക്ടർ, ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇത് ഒരു വൈറസ് രോഗം ആയതിനാൽ തന്നെ ആട് വസന്ത വരുമ്പോൾ അനുബന്ധമായുള്ള സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക, വെറ്റിനറി ഡോക്ടറെ തന്നെ കാണിക്കുക. ഇപ്പോൾ വായ്പുണ്ണിന് ഒരു താൽക്കാലിക ചികിത്സ എന്ന രീതിയിൽ നമുക്ക് ബോറിക് ആസിഡ് തേനിൽ ചാലിച്ച് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ധാരാളമായി വെള്ളം കൊടുക്കുകയും ഒരു കാരണവശാലും ഈ അസുഖം വന്ന മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മറ്റു മൃഗങ്ങളുടെ അടുത്ത് ശുചിയാകാതെ പോകരുത്.
1: ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഈ മൃഗങ്ങൾ തീറ്റ എടുക്കാറുണ്ടോ? അതോ അതും കുറയുമോ?
0: തീറ്റ എടുക്കുന്നത് വളരെയധികം കുറയും. കാര്യം ഇതിൻ്റെ വായിലെല്ലാം പുണ്ണ് വരികയും അതുപോലെ ആ ഒരു ചുവപ്പും ഒരു പൊള്ള പോലെ വരികയും പിന്നീട് അത് പൊട്ടുകയും ഒക്കെ ചെയ്യുന്നത് കാരണം, അതായത് നെക്രോട്ടൈസിങ് സ്റ്റൊമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്, അതെല്ലാം വരുമ്പോഴത്തേക്കും ഇതിന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും. അത് മാത്രമല്ല പിന്നെ അത് വയറിളക്കത്തിലേക്ക് പിന്നെ തുടർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതിന് ഭയങ്കരമായ ക്ഷീണവും അങ്ങനെയെല്ലാം സംഭവിക്കും.
1: അപ്പോൾ ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് വല്ലതും ഇതിന് അവൈലബിൾ ആണോ?
0: ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് IHNVP പാലോട് സ്ഥിതി ചെയ്യുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വാക്സിൻ പ്രൊട്ടക്ഷൻ കേന്ദ്രമാണ്. അവിടെ PPR വാക്സിൻ എന്ന പേരിൽ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
2: ആട് വസന്ത കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറം അടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്കു വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
2: സോയിൽ ഹെൽത്ത് കാർഡ്.

0: മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ പി എച്ച് നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കുരുമുളകിലെ ദ്രുതബാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി 1 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം, സിങ്ക് ആണ് ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. June 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com എന്ന ഇമെയിലിലോ 0487243856 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ CELKAU@IN എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ സ്മാർട്ട്ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി CELKAU.IN. ഫോൺ നമ്പർ 0487243856. ആവർത്തിക്കാം, 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ. ഫോൺ നമ്പർ 9188824481. ആവർത്തിക്കാം, 9188824481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773 അല്ലെങ്കിൽ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ

0: ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU@.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസ്തുത വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിലെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 December ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിൻ്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
6: വി വാണ്ട് ടു ബി ദി മോസ്റ്റ് ഡെവലപ്ഡ് നേഷൻ ബൈ 2047. ദറ്റ് കാനോട്ട് ബി അച്ചീവ്ഡ് വിതൗട്ട് ദി കോൺട്രിബ്യൂഷൻ ഓഫ് എവറി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ദി നേഷൻ ഡെവലപ്മെന്റ് ഈസ് നോട്ട് ദി ഡ്യൂട്ടി ഓഫ് വൺ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ വൺ സിംഗിൾ പാർട്ടി ഓർ വൺ സിംഗിൾ ഗവൺമെന്റ്. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
5: സാമൂഹിക സഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ C. സദാശിവൻ മാസ്റ്റർ MP സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6th century പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
7: നെതർലാൻഡ്സ് മേ ആയോജിത് എക് വിശേഷ സമാരോഹ് മേ ചോലാ കാൽ കി പ്രാചീൻ താമ്ര പട്ടികായി ഭാരത് കോ വാപിസ് സൗപി ഗൈ ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി ताम्र पट्टिकाएं हैं। ये मुख्य रूप से राजा राज राजा

0: चोला के एक वचन को पूरा करने से जुड़ी।
1: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800-ഓളം കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൗജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000-ത്തിലധികം ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിയിലിൻ്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15-ഓളം സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40 ലക്ഷം രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
0: തമിഴ്നാടുക്ക് നാഗർകോയിൽ മേ മേരി മുലാഖാ ഏക് ടീച്ചർ സേ ഹുയി മേ ബാത് കർ റഹാ ഹൂ ഗിരിജ അമ്മാജി കി. ഗിരിജ അമ്മാജി കരീബ് 15 സ്കൂൾ ചലാതി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ ഹൈ. ഉൻകി ദേശഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ.
1: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി PM സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ്, ജൻ ഭാഗീധാരി, ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2ാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ

വീഴ്ചകൾ വിശദമായി പരിശോധിച്ച് വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിൻ്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം.

0: പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ. ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നിങ്ങളോട് വലിയ ഒരു വിശേഷമാണ് പങ്കുവയ്ക്കാനുള്ളത്.
3: ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ നവതിയുടെ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
2: അതെ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണല്ലോ. ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഈ വരുന്ന June 5 വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ ശ്രവ്യോത്സവം 2026 എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു.
3: പരിപാടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു.
2: തീർച്ചയായും ആകാശവാണി തൃശൂർ നിലയത്തിലെ മുൻകാല പ്രക്ഷേപകരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും. ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആകാശവാണിയുടെ മുദ്ര, ഈ വിഷയത്തിൽ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ KA മുരളീധരൻ സംസാരിക്കും. മറ്റൊരു പ്രഭാഷണം നടത്തുന്നത് ആകാശവാണിയിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച പ്രക്ഷേപകൻ ശ്രീ R ശ്രീകണ്ഠൻ നായരാണ്. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം എന്ന വിഷയത്തിലായിരിക്കും അദ്ദേഹം സംസാരിക്കുക. ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ ഈ വിഷയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ശ്രീ D പ്രദീപ് കുമാർ സംസാരിക്കും. നാലാമതായി ബഹുജനഹിതമായ സംഗീതത്തിന്റെ 90 എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച ശ്രീ S നാരായണൻ നമ്പൂതിരിയുടെ പ്രഭാഷണമാണ് ഉണ്ടാകുക. ഒപ്പം തന്നെ ശ്രീ CS അനുരൂപ്, ഡോക്ടർ K ജയകൃഷ്ണൻ, ശ്രീ അനു വേണുഗോപാൽ, ശ്രീ വെള്ളാട്ടഞ്ഞൂർ ശ്രീജിത്ത്, ശ്രീ പല്ലാവൂർ ആദിത്യൻ, ശ്രീ MD പോൾ, ശ്രീ പോൾ സി, ശ്രീ G ഗോവിന്ദ് കുമാർ എന്നീ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ശ്രുതിലയ സംഗമവും ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സാന്നിധ്യം ആ ദിവസം പ്രതീക്ഷിക്കുകയാണ്. പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള ഈ പ്രഭാഷണങ്ങളും സംഗീത വിരുന്നുമെല്ലാം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
3: റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ ഇപ്രാവശ്യവും കത്തുകളും വാട്സപ്പ് സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. ഈ ആഴ്ചത്തെ പരിപാടികളെക്കുറിച്ച് പരാമർശിച്ച ശേഷം ആ കത്തുകൾ വായിക്കാം. 24 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്ത ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും കേട്ടു. ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ സംവിധായകനും എഴുത്തുകാരനും ആകാശവാണിയിലെ പ്രക്ഷേപകനുമായിരുന്ന P പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ അവതരിപ്പിച്ച ആ പരിപാടി അങ്ങേയറ്റം ചാരുത നിറഞ്ഞ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വാചാലത ആ പരിപാടിക്ക് മാറ്റുകൂട്ടി. ഒപ്പം അദ്ദേഹം സെലക്ട് ചെയ്ത ഒരുപിടി ഗാനങ്ങൾ മനസ്സിന്റെ മണിച്ചെപ്പിൽ ഒരു മയിൽപീലി പോലെ സൂക്ഷിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളതായിരുന്നു. ഈ പരിപാടി അവതരിപ്പിച്ച അനന്തപത്മനാഭൻ എന്ന എഴുത്തുകാരന് അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ് ആചാരി തിരുവത്ര. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് ഇങ്ങനെ കുറിക്കുന്നു. 1965 അച്ഛൻ പത്മരാജനും അമ്മയും തൃശൂർ ആകാശവാണിയിൽ വന്നതും അന്നത്തെ ശബ്ദകലാകാരന്മാരുടെ കാലഘട്ടം ഓർത്തെടുത്തതും എല്ലാം മനോഹരമായിരുന്നു. ഈ പരിപാടി പ്രക്ഷേപണം ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്ന് മുരളി മേലേപ്പാട്ട് എഴുതിയിരിക്കുന്നു. PV ഉമ്മർ എടപ്പാൾ ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. എഴുത്തുകാരനായ P അനന്തപത്മനാഭൻ അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഏറെ ഇഷ്ടപ്പെട്ടു. തന്നെക്കാൾ മുന്നേ ആകാശവാണിയെ കൂടുതൽ അറിയുന്ന തന്റെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് പരിപാടി തുടങ്ങിയത് ഹൃദ്യമായി അദ്ദേഹം തെരഞ്ഞെടുത്ത ഗാനങ്ങളും ആസ്വാദ്യകരമായിരുന്നു എന്ന് PV ഉമ്മർ എഴുതിയിരിക്കുന്നു. ശാന്തിനി കൂട്ടുപാത ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയെക്കുറിച്ച് വളരെ

0: നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ട വാക്കാണ് എന്റെ അച്ഛന്റെ ഇഷ്ടഗാനങ്ങൾ. അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ ആ മകന്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും. ഓരോ പാട്ടിനെക്കുറിച്ച് പറഞ്ഞു തന്നതും ഏറെ ഹൃദ്യമായി. തിരഞ്ഞെടുത്ത പാട്ടുകളും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ശാന്തിനി കൂട്ടുപാത അറിയിച്ചിരിക്കുന്നു. പി പത്മരാജന്റെ ഓർമ്മ ദിനത്തിൽ 4 മണിക്ക് പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയും ഇഷ്ടപ്പെട്ടു എന്നും ശാന്തിനി അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് വാട്സപ്പ് സന്ദേശമായി ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. നല്ല നല്ല സിനിമകളുടെ സൃഷ്ടാവും കഥകളുടെ പെരുന്തച്ഛനുമായിരുന്ന പി പത്മരാജന്റെ മകൻ എഴുത്തുകാരനായ പി അനന്തപത്മനാഭൻ അവതരിപ്പിച്ചത് മനോഹരമായ ഒരു പരിപാടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിറവിക്ക് കാരണമായ അച്ഛനും അമ്മയും പരസ്പരം കണ്ടിഷ്ടപ്പെട്ട അതേ സ്ഥലത്തിരുന്ന് ഒരു പരിപാടി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ കൗതുകം തോന്നി. അത് അദ്ദേഹത്തിന് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. ഹൃദയസ്പർശിയായ ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അച്ഛന്റെയും അമ്മയുടെയും പ്രണയവും അവരുടെ ആകാശവാണി ബന്ധങ്ങളും മനോഹരമായി അവതരിപ്പിച്ചു. പരിപാടി തയ്യാറാക്കിയവർക്ക് അനുമോദനങ്ങളുടെ വാടാമല്ലരുകൾ.
1: ആകാശവാണിയുടെ പ്രക്ഷേപകരിൽ പ്രശസ്തനായിരുന്ന പി പത്മരാജന്റെ മകൻ അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ഈ പരിപാടിയെക്കുറിച്ച് ഒട്ടനവധി കത്തുകൾ ലഭിച്ചു. കത്തിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കണ്ടുമുട്ടിയ സ്ഥലത്തിരുന്നു കൊണ്ടാണ് അന്ന് അദ്ദേഹം ആ പരിപാടി അവതരിപ്പിച്ചത്. പി പത്മരാജന്റെ ജന്മദിനമായിരുന്ന May 23 അനുബന്ധിച്ച് ആകാശവാണി ഒരുക്കിയ പ്രത്യേക പരിപാടിയായിരുന്നു അത്.
0: അല്പം വൈകിയാണെങ്കിലും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ഇങ്ങനെ സന്ദേശം അയച്ചിരിക്കുന്നു. ആകാശവാണി ഈദ് സമ്മാനമായി നൽകിയ ഗാനസ്മൃതിയിലെ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ എന്ന് തുടങ്ങുന്ന അന്വർത്ഥമായ വരികൾ മനസ്സിൽ ഇപ്പോഴും അലയടിക്കുകയാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആകാശവാണിക്കും തയ്യാറാക്കിയ YS പൗർണമിക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാർത്താ ഡയറി എന്ന പരിപാടിയെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മോഹൻദാസ് പാറപ്പുറത്തിനും ആകാശവാണി സാരഥിക്കും ആശംസകൾ അറിയിച്ചിരിക്കുന്നു.
1: നന്ദി.
0: മണികണ്ഠൻ സൗത്ത് കൊണ്ടാഴി ഗാനസ്മൃതിയെക്കുറിച്ച് വളരെ വിശദമായ അഭിപ്രായം തന്നെ അറിയിച്ചിട്ടുണ്ട്. കല്യാണി രാഗത്തെക്കുറിച്ചുള്ള ഒരു രാഗം പലഭാവം എന്ന പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് അവതരിപ്പിച്ച സമകാലികം വാർത്താ ഡയറിയും നന്നായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജീവിതപാഠത്തിൽ സർ ഐസക് ന്യൂട്ടനെക്കുറിച്ച് CR ജയൻ നടത്തിയ വിവരണവും ആരോഗ്യക്കുറിപ്പിൽ പാകം ചെയ്യാത്ത ചമ്മന്തിയുണ്ടാക്കുന്ന വിധം ഡോക്ടർ KS രജിതൻ പറഞ്ഞതും ഇഷ്ടപ്പെട്ടു എന്നും മണികണ്ഠൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സർ ഐസക് ന്യൂട്ടനെക്കുറിച്ച് വളരെ ലളിതമായും കാര്യമാത്രമായും പരിചയപ്പെടുത്തി തന്നതിൽ ജീവിതപാഠം അവതരിപ്പിച്ച ജയാ CRന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഡോക്ടർ ജയപ്രകാശ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അന്നത്തെ ജീവിതപാഠം വളരെ നന്നായിരുന്നു. തുടർന്ന് കാവ്യാഞ്ജലിയിൽ തിരുനെല്ലൂരിന്റെ നമ്മുടെ ഗാനം എന്ന വളരെയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത കവിതയും കേട്ടു. എന്നാൽ എന്നെ വിഷമിപ്പിച്ചത് കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജന്മദിനം പ്രമാണിച്ച് ONV കവിത പ്രക്ഷേപണം ചെയ്യാമായിരുന്നു എന്നതാണ്. ചിലപ്പോൾ ആ കവിയെ അനുസ്മരിച്ച് മറ്റെന്തെങ്കിലും പരിപാടി ഉണ്ടാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം.
1: ഭൗതിക ശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും നിരവധി വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ സർ ഐസക് ന്യൂട്ടനെ കുറിച്ചുള്ള ജീവിത പാഠമായിരുന്നു അത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന എത്രമാത്രം കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു ആ പരിപാടി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആരോഗ്യക്കുറിപ്പുകൾ എന്ന പരിപാടി തുടർന്നും കേൾക്കുക. കത്തുകൾ അയക്കുക.
0: 23rd ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്ത വനിതാവേദി ഇഷ്ടപ്പെട്ടു. സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും എന്ന വിഷയത്തെക്കുറിച്ച് മായ ശ്രീകുമാറുമായി YS പൗർണമി നടത്തിയ അഭിമുഖം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് അറിയിച്ചിരിക്കുന്നു.
1: ഈ പരിപാടി വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് മറ്റു ശ്രോതാക്കളും അറിയിച്ചിട്ടുണ്ട്.
0: പാട്ടോർമകൾ എന്ന പരിപാടിയെക്കുറിച്ച് ഷഹാന മജീദ് കൂർക്കഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. പാട്ടോർമയിൽ സുധാ കടവല്ലൂർ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് അതീവ ഹൃദ്യമായി. കേൾക്കുകയായിരുന്നില്ല, അത് ഭാവനയിൽ കാണുകയായിരുന്നു. മഴ നനഞ്ഞ സ്കൂളിലേക്ക് പോകുന്ന കുട്ടിക്കാലവും പാദസരം നഷ്ടപ്പെട്ടതും പ്രണയവും എല്ലാം വളരെ കൗതുകത്തോടെയാണ് കേട്ടിരുന്നത്. നഷ്ടപ്പെട്ട പാദസരം ഇപ്പോഴും തിരയാറുണ്ടെന്ന് ആ അമ്മ പറഞ്ഞത് അത്യധികം ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതായിരുന്നു. ഒരുപാട് സന്തോഷം, സസ്നേഹം സുധ എന്ന അമ്മയ്ക്കും ആകാശവാണിക്കും. പാട്ടോർമകൾ കേട്ട് അഭിപ്രായം അറിയിച്ചവരാണ് മുരളി മേലെപ്പാട്ട് എടപ്പാൾ, നഫീസ കുഞ്ഞിപ്പ പന്താവൂർ,

0: തുടങ്ങിയവർ. പി വി മുഹമ്മദ് വടക്കേവാവന്നൂർ പങ്കെടുത്ത വസന്തം എന്ന വാക്ക് ആരംഭിക്കുന്ന ഗാനമഞ്ചരി വളരെ നന്നായി എന്നും നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതേ അഭിപ്രായം തന്നെയാണ് പി വി ഉമ്മർ എടപ്പാളിനും അറിയിക്കാനുള്ളത്.
1: കത്തുകൾ അയച്ചതിന് നന്ദി.
0: രാമചന്ദ്രൻ, ദേവി രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് ഇങ്ങനെയൊരു വാട്സപ്പ് സന്ദേശമാണ് അയച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ജാഗ്രത അവസരോചിതവും ശ്രദ്ധേയവുമായി. വേനൽ അവധിക്കാലങ്ങളിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ സംസാരിച്ചത് എല്ലാവരും സശ്രദ്ധം കേട്ടിരിക്കേണ്ട ഒന്നായിരുന്നു. കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട നല്ല കാര്യങ്ങൾ അദ്ദേഹം വിശദമാക്കി തന്നു. ഈ പരിപാടിക്ക് അനുമോദനങ്ങൾ.
1: ചെറിയ ഒരു അശ്രദ്ധ മൂലം നമ്മുടെ കുട്ടികൾക്ക് വരാനിടയുള്ള ചില അസുഖങ്ങൾ, ചില അപകടങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയായിരുന്നു ആ ജാഗ്രത. പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: ബുധനാഴ്ച രാവിലെ ആരോഗ്യക്കുറിപ്പുകളിൽ ഡോക്ടർ കെ എസ് രജിതൻ സംസാരിച്ചത് ഉചിതമായി എന്നും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നെല്ലിക്ക, തക്കാളി എന്നിവ കൊണ്ടുള്ള പച്ചടി തയ്യാറാക്കുന്ന വിധം ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് ആ പരിപാടിയെക്കുറിച്ച് അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യക്കുറിപ്പുകൾ 5 ദിവസവും കേൾക്കാറുണ്ട്. വളരെയേറെ പ്രയോജനകരമായ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കി തരുന്നു. അണിയറ ശില്പികൾക്ക് അനുമോദനങ്ങൾ.
1: നന്ദി.
0: May 22 രാത്രി 9:15 വിദ്യാഭ്യാസരംഗം പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത പഴമൊഴികളും കടങ്കഥകളും എന്ന പ്രഭാഷണം ഹൃദ്യമായി എന്ന് ഗംഗാധരൻ VP ചാത്തന്നൂരിൽ നിന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പുതിയ തലമുറ ഇതെല്ലാം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ പരിപാടികളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ശ്രോതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആചാരി തിരുവത്ര, പ്രൊഫസർ മുളങ്ങുന്നത്തുകാവ് കൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ ഇത്തരം പരിപാടികൾ ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായം അറിയിച്ചവരാണ്. 20 ഉച്ചയ്ക്ക് 2:30 പ്രക്ഷേപണം ചെയ്ത സ്വരസാഗരം എന്ന പരിപാടി എന്തുകൊണ്ടും ഏറെ ശ്രദ്ധേയമായി എന്ന അഭിപ്രായമാണ് വെങ്കിടങ്ങിൽ നിന്നുള്ള പെരിങ്ങര രാമൻ നമ്പൂതിരിക്കുള്ളത്. അദ്ദേഹം ആ പരിപാടിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ കത്ത് അയച്ചിട്ടുണ്ട്. കുട്ടമ്പേരൂരിൽ നിന്ന് VMK നമ്പൂതിരി ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പല വിഭവങ്ങളും ഹൃദയാകാശത്തിൽ വെൺമതി പൂർണ്ണ നിലാവ് നിറയ്ക്കുന്നു. കഴിഞ്ഞയാഴ്ചയിൽ വള്ളത്തോളിന്റെ എന്റെ ഭാഷ, ബാലാമണിയമ്മയുടെ കവിത, വയലാർ രാമവർമ്മയുടെ കല്യാണ സൗഗന്ധികം, അന്ന് രാത്രി ഒഴുകിവന്ന നളചരിതം, 1 ദിവസം ആട്ടക്കഥയിലെ സഖിമാരെ നമുക്ക് എന്ന് തുടങ്ങുന്ന വരികൾ, ഇവയെല്ലാം ഹൃദ്യമായ മധുര വിഭവങ്ങൾ തന്നെയായിരുന്നു. അതീവ കൗതുകവും ആനന്ദവും ഇവ ജനിപ്പിച്ചു. കാവ്യാഞ്ജലിയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ നിന്ന് മല്ലികയും. ചൈതന്യ ചൊല്ലിയ കാവ്യാഞ്ജലി ഏറെ മനോഹരമായിരുന്നു. ആരോഗ്യക്കുറിപ്പുകളും ഏറെ ശ്രദ്ധേയമാണ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അക്ഷരകേരളം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ബാബു എബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെ നിരൂപണം ചെയ്തുകൊണ്ട് ലാവണ്യ മുല്ലശ്ശേരി നടത്തിയ അവലോകനം സത്യസന്ധമായ ഒരു വിലയിരുത്തലായി തോന്നി. തുടർന്ന് പ്രീതയുടെ മാതൃഭാഷ എന്ന കവിതയുടെ ഏതാനും വരികൾ സൂര്യമേനോൻ ചൊല്ലിയതും നന്നായി എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: ഇനി കഴിഞ്ഞയാഴ്ചയ്ക്ക് ശേഷം വന്ന നാടകോത്സവത്തെക്കുറിച്ചുള്ള വാട്സപ്പ് സന്ദേശങ്ങളും കത്തുകളും നോക്കാം. കഴിഞ്ഞയാഴ്ച തന്നെ വിശദമായി നാടകോത്സവത്തെക്കുറിച്ച് പ്രതിപാദിച്ചതുകൊണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ചവരുടെ സന്ദേശങ്ങൾ ചുരുക്കി വായിക്കാം. പ്രിയ CR ഓരോ നാടകത്തെയും വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടകോത്സവത്തെ വിലയിരുത്തിക്കൊണ്ട് പ്രഗത്ഭർ സംസാരിച്ചത് കേട്ടു. 8 വർഷത്തിന് ശേഷം നാടകോത്സവം പുനരാരംഭിച്ചതിന് നന്ദി. വരും വർഷങ്ങളിൽ ഓണക്കാലത്ത് പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു എന്നാണ് കണ്ണൂരിൽ നിന്ന് സന്തോഷ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഏറെ തിരക്കുള്ള മോഹൻലാൽ 2 നാടകങ്ങൾക്ക് ശബ്ദം നൽകിയത് നന്നായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അദ്ദേഹം. പ്രധാന നിലയമായ തൃശൂർ ആകാശവാണിക്ക് പഴയകാലത്തെ പോലെ 2 നാടകങ്ങൾക്ക് അവസരം കൊടുക്കണം എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു. കാര്യാട്ടുകരയിൽ നിന്ന് ചന്ദ്രികാ നാരായണനും വിശദമായ അഭിപ്രായമാണ് റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് അയച്ചിരിക്കുന്നത്. തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത രാജേഷ് വിശ്വംഭരൻ രചന നിർവഹിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൂർവ കഥകളിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നായിരുന്നു. ആ നാടകത്തിൽ അഭിനയിച്ച ഓരോരുത്തരും തങ്ങളുടെ ഭാഗം മികച്ചതാക്കി. രാജേഷ് വിശ്വംഭരനും YS പൗർണമിക്കും ഷിബു എം ജോസ് മച്ചാടിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ക്ഷമിക്കുമല്ലോ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. നവതിയുടെ ആഘോഷ നിറവിലെത്തി നിൽക്കുന്ന ആകാശവാണി റേഡിയോ നാടകോത്സവം വീണ്ടും

0: ആരംഭിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുകയാണ് പ്രഭ കുമ്പളങ്ങാട്. വളരെ കാലമായി ആകാശവാണിയിൽ കൂടി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന നാടകോത്സവത്തിന്റെ അസുലഭ ദിനങ്ങളാണ് കടന്നുപോയത്. ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു എന്ന് മോഹൻദാസ് ഒറ്റപ്പാലം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എം ജി ഗോപി ഇളന്തുരുത്തി വളരെ വിശദമായ അഭിപ്രായങ്ങളാണ് എല്ലാ പരിപാടികളെക്കുറിച്ചും എഴുതിയിരിക്കുന്നത്. ഒരു ഭവനത്തിൽ ഒരു റേഡിയോ, ജയ് ആകാശവാണി, ജയ് റേഡിയോ എന്ന മുദ്രാവാക്യത്തോടെയാണ് അദ്ദേഹം കത്ത് ചുരുക്കിയിരിക്കുന്നത്. 8 വർഷത്തിന് ശേഷം തുടക്കമിട്ട ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം ഗംഭീരമായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് കെ ശശികുമാർ വാണിയംകുളം. 2 പേജിൽ അദ്ദേഹം ഓരോ നാടകത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ ഇത് മുഴുവൻ വായിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇതിലെ ഓരോ അഭിപ്രായവും വളരെ ശ്രദ്ധാപൂർവം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. പുന്നയൂർക്കുളം മന്ദലാം കുന്നിൽ നിന്ന് അബ്ദുൾ ജലീൽ ടി കെയും നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അഖില കേരള റേഡിയോ നാടകോത്സവം എത്തിയതിന്റെ സന്തോഷം അറിയിക്കുന്നു. റേഡിയോ നാടകോത്സവത്തെക്കുറിച്ചുള്ള ഒരു കത്തുകൂടി വായിക്കാം. സി എസ് സുബ്രഹ്മണ്യനാണ് തൃശൂർ പൂങ്കുന്നത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്. കത്തുകൾ പലപ്പോഴും അയക്കാറുണ്ട്, ജോലി തിരക്ക് മൂലം സമയം കിട്ടാറില്ല. അഖില കേരള റേഡിയോ നാടകോത്സവം ആസ്വദിച്ചു. എല്ലാ നാടകങ്ങളും മികച്ച നിലവാരം പുലർത്തി. എന്നാൽ തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ ആദ്യമായാണ് കത്തയക്കുന്നത് എന്ന ആമുഖത്തോടെ ഉഷാ മോഹൻദാസ് പെരുമ്പിലാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. രാവിലെ 5:45 മുതൽ 9:30 വരെയുള്ള ഒരുവിധം എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നാടകോത്സവത്തെപ്പറ്റി പറയാനാണ് ഈ കത്തെഴുതുന്നത്. വ്യത്യസ്തത പുലർത്തിയ നാടകങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവ. അഭിനയ മികവ് എടുത്തു പറയാതെ വയ്യ. തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എനിക്കേറെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചതുപോലെ തോന്നി. അഭിനയിച്ചവർക്കും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. ഉഷാ മോഹൻദാസ്, പെരുമ്പിലാവ്.
1: ആകാശവാണി പ്രക്ഷേപണം ചെയ്ത നാടകങ്ങളെക്കുറിച്ച് കത്തുകളിലൂടെയും വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും നിരവധി അഭിനന്ദനങ്ങൾ ആകാശവാണിക്ക് ലഭിച്ചു. കത്തുകളയച്ച ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി.
0: ശ്രോതാക്കളുടെ കൂടെ ഉത്സവമായ ശ്രവ്യോത്സവം 2026 ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: കുളംകുന്നത്തുകാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. കർണാടക സംഗീത രംഗത്ത് എന്നെന്നും വിസ്മയം തീർത്ത ഒരു കലാകാരനായിരുന്നു മാൻഡോലിൻ ഉപകരണവാദന പ്രതിഭ യു ശ്രീനിവാസൻ. അദ്ദേഹം വായിച്ച കൃതികൾ May 27 ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 സ്വരസാഗരത്തിൽ കേട്ടത് ഒരു അപൂർവ അനുഭവമായി തന്നെ മനസ്സിൽ അവശേഷിക്കുന്നു.
3: സോമസുന്ദരൻ, പള്ളിപ്പുറം പട്ടാമ്പി. 1988 മുതൽ ഒരു റേഡിയോ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അന്നത്തെ കാലത്ത് കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പക്ഷെ അതിന് പകരമുള്ള എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചായിരിക്കുന്നു. 90 നിറവിലെത്തിയ ആകാശവാണിക്ക് 1000 ആശംസകൾ നേരുന്നു.
4: ഞാൻ ജാൻസി, എന്റെ സ്ഥലം വല്ലച്ചറയാണ്. മേഘമൽഹാർ സിനിമ ഞാൻ കുറേ വട്ടം കാണും. പക്ഷെ ആ സിനിമ എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നാടകം കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു മാനസിക ഒരു ഇത് വന്നു. അങ്ങനത്തെ ഒരു ചെറിയൊരു നൊമ്പരം തരുന്ന ഒരു നാടകങ്ങളായാലും സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കാട്ടും ഗംഭീരമായി നാടകം.
5: എടപ്പാളിൽ നിന്ന് മുരളി മേലിപ്പാട്ട്. നിരവധി പഠനങ്ങൾ നടത്തി ശാസ്ത്രലോകത്ത് ശ്രദ്ധേയനായ ഐസക് ന്യൂട്ടനെ പറ്റി JRCR തയ്യാറാക്കി അവതരിപ്പിച്ച ജീവിതപാഠം വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ.
6: വരമഞ്ഞൾ കുറി തൊട്ട് തിരുനടയിൽ തിരിവച്ച് സന്ധ്യാ നീ എന്തേ ചിരിച്ചു, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ വലം പിരി ചുരുൾ മുടി വാനിലൊതുങ്ങി പാൽ കണ്ണിൽ മഷിയെഴുതി ഒന്നിനി സുരതാഴ്ത്തി പാടുക പൂങ്കൊയിലെ KS ചിത്ര, KJ യേശുദാസ്, GV വേണുഗോപാൽ, PJ ജയചന്ദൻ എന്നിവരും സംഘവും പാടിയ ശ്രുതിമധുരം ഉന്നത നിലവാരം പുലർത്തി. ബിനിത ഗോപിനാഥിനും CS അനുരൂപിനും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ.
7: കൊടുങ്ങല്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. May 24 ഞായറാഴ്ച പുനഃപ്രക്ഷേപണം ചെയ്ത ഗാന്ധിമാർഗം ഏറെ നന്നായിരുന്നു. UK രാഘവൻ എഴുതി അവതരിപ്പിച്ച കവിത നമ്മുടെ ബാപ്പുജി ഇഷ്ടമായി. മഹാത്മജിയെ നേരിട്ട് കണ്ട അനുഭവമാണ് കവിത കേട്ടപ്പോൾ തോന്നിയത്.
8: അമൃത രമണീരാജൻ, MS രാജൻ, ജോവന്നൂർ. 23/5/2026 3 ദിവസങ്ങളിലായി അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥസമ്പുഷ്ടവും ശ്രദ്ധേയവുമായിരുന്നു. തുടർന്ന് 6 പ്രക്ഷേപണം ചെയ്ത ഉഷമലരി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിതയിലെ ഒരു ഭാഗം, സതീഷ് ലാലിന്റെ ആലാപനം മനോഹരമായിരുന്നു.
9: പാട്ടത്തിൽ രാമചന്ദ്രമേനോൻ, രാമോർ.

0: മധുരം നാടകോത്സവം പുനരവതരിപ്പിച്ചതിൽ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. നാടക ഉത്സവത്തിന്റെ തിരനോട്ടം മുതൽ അവലോകനം വരെ സശ്രദ്ധം ശ്രവിക്കാനും ആസ്വദിക്കാനും സാധിച്ചതിൽ വളരെയേറെ ആകാശവാണി പ്രവർത്തകരോട് നന്ദിയുണ്ട്.
1: അജിത രാമകൃഷ്ണൻ, തിരുവില്ലാമല. അഖില കേരള നാടകോത്സവത്തിൽ ആകാശവാണിയുടെ ഓരോ നിലയങ്ങളും അവതരിപ്പിച്ച നാടകങ്ങൾ ഓരോന്നും ഇതിവൃത്തങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയതും ഒന്നിനൊന്ന് മികവുറ്റതും ആയിരുന്നു. ആകാശവാണിയിലെ എല്ലാ നിലയങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
2: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
3: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
4: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, വൈ എസ് പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
5: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ എൻ ജി ശ്രീകുമാർ പാടിയ ഗാനം. ആർ കെ ദാമോദരന്റെ വരികൾക്ക് ഇണ പകർന്നത് ഇളയരാജ.

0: ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ആലാപനം എം ജി ശ്രീകുമാർ.
1: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ?
2: എടാ കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു. അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
1: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
3: എന്ത് വഴി?
1: ഉദ്ഗമിലൂടെ. RBI ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ.
3: ഓ,
1: ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
2: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
1: അപ്പോൾ ഇന്നത്തെ ചായ നിന്റെ വക.
0: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ?
2: എടാ കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു. അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
1: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
3: എന്ത് വഴി?
1: ഉദ്ഗമിലൂടെ. RBI ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ.
3: ഓ,
1: ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
2: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
1: അപ്പോൾ ഇന്നത്തെ ചായ നിന്റെ വക.
2: RBI
0: പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
2: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിൻ്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ, ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
4: നമസ്കാരം സാർ. നമസ്കാരം.
5: നമസ്കാരം സാർ.
3: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
4: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഛത്തീസ്ഗഡ് ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
3: ഗുരീന്ദർ വീർ പറയൂ.
5: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീടി വൃത്തിയാക്കുന്നത്

0: ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു, അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
0: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്നൊരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോഴൊക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്,

0: സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ സബ് 10 അല്ലെങ്കിൽ സബ് 10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഉരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷൻ റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
0: നന്ദി സാർ, നന്ദി.
2: നന്ദി സർ,
1: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും

ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും, ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്, പഴുത്തതിനു ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ അധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിൻ്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു.

ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പുതകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പുതകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തൻ്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിൻ്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവിക ശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പുതകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശ രാജവംശത്തിലെ മഹർഷി ബാലാർജുനൻ്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പുതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു.

സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി.

0: ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്ത

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രൊജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡേറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 തുടരും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർ കുഹാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്നും മയക്കുമരുന്നിന് എതിരായ നടപടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി എം ലിജു. LDFന്റെ മദ്യനയം ആയിരിക്കില്ല UDFന്റേതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 52 ട്രോളിംഗ് നിരോധനം June 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള 52 നിരോധനം July 31 തുടരും. മുൻമന്ത്രി ടി യു കുരുവിളയുടെ ഭൗതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ വലിയ പള്ളിയിലായിരുന്നു സംസ്കാരം. രാവിലെ മുതൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ഗവേഷണ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പി എം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6th വാർഷികത്തോട് അനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2nd സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും.

0: തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ സിവിൽ സർവീസ് പ്രിലിമിനറി പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള ബാച്ച് ജൂൺ ആദ്യവാരം ആരംഭിക്കും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കും ആശ്രിതർക്കും 50% സബ്സിഡി ലഭ്യമാണ്. അപേക്ഷ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കിലെ ഫോൺ നമ്പർ 04712479966. മറ്റൊരു നമ്പർ 8075768537. ക്ഷേമനിധി ബോർഡ് തൃശൂർ ജില്ലാ ഓഫീസ് ഫോൺ നമ്പർ 04872446545. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-55 മധ്യപ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകൾക്ക് 3-5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 4-8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പ ലഭിക്കും. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4-7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കും. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-32 മധ്യപ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3-8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന mitrasoft.kswdc.org എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9496015013. മറ്റൊരു നമ്പർ 04872381593. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 വർഷത്തെ യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്ന ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ 1, 2, 3 റാങ്കുകൾ നേടിയവർക്കും ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. ഈ പദ്ധതികൾക്കായി യോഗ്യരായ വിദ്യാർത്ഥികൾ മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസുകളിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3 വൈകുന്നേരം 5 മണിവരെ. ഫോൺ നമ്പർ 04842396005. ആവർത്തിക്കാം, 04842396005. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
2: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ? എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു? അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
3: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
2: എന്ത് വഴി?
3: ഉദ്ഗമിലൂടെ. RBIയുടെ ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ. ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
2: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
3: അപ്പോൾ ഇന്നത്തെ ചയനിന്റെ വക.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
2: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ? എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു? അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
3: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
2: എന്ത് വഴി?
3: ഉദ്ഗമിലൂടെ. RBIയുടെ ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ. ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
2: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
3: അപ്പോൾ ഇന്നത്തെ ചയനിന്റെ വക.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: badminton tournament. That is all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് രഞ്ജിനി എം ആർ.
3: അക്കിലസിന്റെ മരണശേഷം ട്രോജൻകാരുടെ അവസ്ഥയും ട്രോജൻ യുദ്ധവും എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക എന്ന അവസ്ഥയിലാണ് കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. അക്കിലസിന്റെ മരണശേഷം യുദ്ധം മന്ദഗതിയിലായിരുന്നു. ഇങ്ങനെ പോയാൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല എന്ന് പോരാളികളിൽ പലർക്കും തോന്നി. അപ്പോൾ ഒഡീസിയസ് പറഞ്ഞു, അക്കിലസിന് നിയോട്ടോളമിസ് എന്നൊരു പുത്രനുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. എത്രയും വേഗം സ്കെയ്റൂസിലെത്തി നിയോട്ടോളമിസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഗ്രീക്കുകാർ ഒഡീസിയസിനെയും ഡയോമീസിനെയും നിയോഗിച്ചു. ഒഡീസിയസിന്റെ നൗക സ്കൈറോസിലേക്ക് പാഞ്ഞു. ഗ്രീക്കുകാർ നിയോട്ടോളമീസിനെ കൊണ്ടുവരാൻ പോയിരിക്കുന്നു എന്ന കാര്യം പ്രിയാം അറിഞ്ഞു. തന്മൂലം യൂറിപ്പൈലസ് എന്ന വീരനെ ട്രോജൻ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് പലരും രാജാവിനെ അറിയിച്ചു. പ്രിയാം രാജാവിന്റെ സ്വർണമുന്തിരി നൽകിയാൽ മാത്രമേ സ്വപുത്രനെ യുദ്ധത്തിനയക്കുള്ളൂ എന്ന് യൂറിപ്പൈലസിന്റെ അമ്മ പറഞ്ഞു. സ്വർണ ഇലകളും മുന്തിരിപ്പഴങ്ങളുമുള്ള ആ ചെടി മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം നൽകി. അരിസ്റ്റോക്കിയ രാജ്ഞി രഥങ്ങളും കുതിരകളും ആയുധങ്ങളും തയ്യാറാക്കി മകനെ ട്രോജൻ യുദ്ധത്തിനായി അയച്ചു. ഹെർക്കുലീസിന്റെ ചെറുമകനാണ് യൂറിപ്പൈലസ്. ഗ്രീക്കുകാർ യുദ്ധത്തിനായി ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അഗമെംനോൺ ആണ് അവരുടെ നേതാവ്. യൂറിപ്പൈലസ് നിമിഷ നേരം കൊണ്ട് നീറൂസിനെ പരാജയപ്പെടുത്തി. അയാളുടെ പടച്ചട്ട അഴിച്ചെടുക്കുന്നതിനായി കുനിഞ്ഞ യൂറിപ്പൈലസിന്റെ ഇടതുകൈയിൽ മാക്കിയോൺ കുന്തം കുത്തിക്കയറ്റി. മാക്കിയോണെ യൂറിപ്പൈലസ് ആഞ്ഞുവെട്ടി. ഞൊടിയിടയിൽ ഒരു പാറക്കല്ലെടുത്ത് മാക്കിയോൺ എതിരാളിയെ എറിഞ്ഞു. പക്ഷേ കരുത്തനായ യൂറിപ്പൈലസിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞില്ല. കൂർത്ത കുന്തം മാക്കിയോണിന്റെ നെഞ്ചിൽ യൂറിപ്പൈലസ് തറച്ചു. യൂറിപ്പൈലസേ, നീയും മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്കിയോൺ അന്ത്യശ്വാസം വലിച്ചത്. അപ്പോൾ മറുപടിയായി യൂറിപ്പൈലസ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ നിത്യനല്ല, മരണമെങ്കിൽ മരണം. യുദ്ധത്തിൽ മരിക്കുന്നത് ധീരതയാണ്. ഗ്രീക്കുകാർ അമൈംനോണിന്റെയും മെലനാവൂസിന്റെയും നേതൃത്വത്തിൽ പിടിച്ചുനിന്നു. പ്രിയാമിന്റെ പുത്രന്മാരിൽ ധീരനായ ഡയോഫോബസ് ട്രോജൻ സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. അഗമെംനോൺ അയാളെ മുറിവേൽപ്പിച്ചു. അയാൾ പിൻവാങ്ങി. ട്യൂസർ പോളിഡമസിനെ കൊന്ന ശേഷം ട്രോജൻ പടയെ മുഴുവൻ ഹനിക്കാനുള്ള ശക്തിയോടെ വന്നു. എന്നാൽ പാരീസും ഈനിയാസും പാഞ്ഞു ചെന്ന് ട്യൂസറുടെ തലപ്പാവ് എറിഞ്ഞു തകർത്തതോടെ ട്യൂസർ ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ട്രോജൻ പട ഈ സമയം കൊണ്ട് മെലനാവൂസിനെയും അഗമെംനോണിനെയും വളഞ്ഞു. അവരുടെ കഥ തീർന്നു എന്നാണ് യൂറിപ്പൈലസ് കരുതിയത്. എങ്കിലും അവർ പിടിച്ചുനിന്നു. ക്രീറ്റിലെ മെരിയോൺസും ഗ്രീക്കുപടയും അതിവേഗം അഗമെംനോണിന്റെയും മെലനാവൂസിന്റെയും രക്ഷയ്ക്കായി എത്തി. ഗ്രീക്കുകാരുടെ പക്ഷത്തെ ഈഡോമിനസ് ഒരു വലിയ ശിലയെടുത്ത് യൂറിപ്പൈലസിനെ എറിഞ്ഞു. യൂറിപ്പൈലസിന്റെ കുന്തം അതേറ്റ് അകലെ തെറിച്ചു. പുതിയ കുന്തമെടുക്കാൻ യൂറിപ്പൈലസ് ശ്രമിച്ചു. അതിനിടയിൽ മെലനാവൂസിനും അഗമെംനോണിനും ആശ്വാസം ലഭിച്ചു. ഗ്രീക്കുപട പിന്നോക്കം മാറിയെങ്കിലും ആകാശത്തുകൂടി അസ്ത്രങ്ങൾ ഇരുതാവളങ്ങളിലേക്കും പറന്നുകൊണ്ടിരുന്നു. മാക്കിയോണിന്റെ മരണം ഗ്രീക്ക് ജനതയെ വല്ലാതെ വേദനിപ്പിച്ചു. അക്കിലസിന്റെ അഭാവത്തിൽ പരിഭ്രാന്തരായി കഴിഞ്ഞ ഗ്രീക്കുപട അക്കിലസിന്റെ പുത്രന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിയോട്ടോളമിയുടെയും ഒഡീസിയസിന്റെയും വരവും കാത്ത് ദിവസങ്ങൾ എണ്ണി എണ്ണി ഗ്രീക്കുകാർ കഴിഞ്ഞു. അങ്ങനെ ഒഡീസിയസ് ലൈക്കമിഡീസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ

അങ്കണത്തിൽ ഒരു യുവാവ് നിൽക്കുന്നതായി കണ്ടു. കുന്തമെറിഞ്ഞ് പരിശീലനം നടത്തുകയാണ് അയാൾ. കണ്ട മാത്രയിൽ തന്നെ അഖിലസ് ആണോ എന്നുപോലും സംശയിച്ചുപോയി. അഖിലസിന്റെ പുത്രനായ നിയോട്ടോളമീസ് ആണെന്ന് ഒഡീസിയൂസിന് പിന്നീട് മനസ്സിലായി. ഒഡീസിയൂസും ഡയോമീസും തങ്ങളെ പരിചയപ്പെടുത്തി. അഖിലസിന്റെ ചരമ വാർത്ത കേട്ട് നിയോട്ടോളമീസ് ദുഃഖിച്ചു. ട്രോജൻകാരോട് പകരം വീട്ടാൻ ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനുള്ള ക്ഷണം നിയോട്ടോളമീസ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അഖിലസിന്റെ ഭാര്യ ഡിഡാമായി സംഭവങ്ങളെല്ലാം കേട്ട് കണ്ണീർ വാർത്തു. മകനെ യുദ്ധത്തിനയക്കാൻ രാജ്ഞിക്ക് മനസ്സില്ലായിരുന്നു. എന്നാൽ ഡിഡാമായിയുടെ ദുഃഖം കണ്ടപ്പോൾ നിയോട്ടോളമീസ് അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായി പോകാൻ തയ്യാറാണെന്ന് അമ്മയെ അറിയിച്ചു. താൻ പോകണമെന്നുള്ളത് ദൈവനിശ്ചയമാണെന്നും പിതാവിന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യാതെ താൻ ജീവിച്ചിരുന്നിട്ട് എന്തു ഫലമാണ് ഉണ്ടാകുകയെന്നും പറഞ്ഞ് നിയോട്ടോളമീസ് അമ്മയെ സമാധാനിപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒഡീസിയോസിനൊപ്പം നിയോട്ടോളമീസ് ട്രോയിലേക്ക് യാത്രയായി. അങ്ങനെ ഗ്രീക്കുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ട്രോയിയിൽ നിയോട്ടോളമീസ് എത്തി. സൈന്യം പടക്കോപ്പുകളണിഞ്ഞു. നിയോട്ടോളമീസ് പിതാവിന്റെ പടച്ചട്ടയും മകുടവും ധരിച്ചു. പടച്ചട്ടയണിഞ്ഞ നിയോട്ടോളമീസ് യുദ്ധരംഗത്തേക്ക് കുതിച്ചു പാഞ്ഞു. ട്രോജൻ പട ഭയന്നു. അഖിലസ് എന്ന് വിളിച്ചുകൊണ്ട് അവർ നാലു പാടും പാഞ്ഞു. ഗ്രീക്ക് കപ്പലുകളെ ചുറ്റിനിന്ന ട്രോജൻ പട അമ്പരന്നു. ശക്തനായ നിയോട്ടോളമീസിനെ എതിരിടാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. മൈതാനത്തിലെത്തിയ യുദ്ധവീരൻ ട്രോജൻ പടയിലെ പ്രഗത്ഭന്മാരെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തി. പിതാവിന്റെ ഘാതകരെ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന വാശിയോടെയാണ് നിയോട്ടോളമീസ് പൊരുതിയത്. അഖിലസിന്റെ പുത്രൻ നിയോട്ടോളമീസ് ഗ്രീസിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം എങ്ങും മുഴങ്ങിക്കേട്ടു. യൂറിപ്പൈലസ് പുതിയ എതിരാളിയെ സർവശക്തിയും ഉപയോഗിച്ച് തടയുവാൻ തയ്യാറായി. ട്രോജൻകാർ മിക്കവരും കോട്ടയ്ക്കുള്ളിലേക്ക് പലായനം ചെയ്തു. യൂറിപ്പൈലസ് ട്രോജൻ പടയുടെ മുന്നിൽ നിന്ന് നിയോട്ടോളമീസിനെ എതിർത്തുകൊണ്ടിരുന്നു. ദീർഘനേരം പൊരുതിക്കൊണ്ടിരുന്ന യൂറിപ്പൈലസിനെ വധിക്കാൻ നിയോട്ടോളമീസിന് കഴിഞ്ഞു. യൂറിപ്പൈലസിനെ വകവരുത്തിയതോടെ ഗ്രീക്കുകാർ വിജയത്തിന്റെ വക്കോളമെത്തി. ഇനി ട്രോജൻ കോട്ട കീഴടക്കുകയേ വേണ്ടു. കോട്ടയ്ക്കുള്ളിലാണ് ട്രോജൻ പട മുഴുവനും. ഇത്തരത്തിൽ ഗ്രീക്കുകാർ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ദേവദേവനായ സ്യൂസ് കണ്ടു. ട്രോജൻ കോട്ട കീഴടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമേയല്ല. ഗ്രീക്കുകാരുടെ മുന്നേറ്റം തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. ശക്തമായ കൊടുങ്കാറ്റും ഇടിനാദവും പേമാരിയും മിന്നലുമുണ്ടായി. ഗ്രീക്ക് പടയാളികൾ ഭയപ്പെട്ടു. ഓടിവന്ന് കപ്പലുകളിൽ കയറി. നിയോട്ടോളമീസും ഇത് കണ്ട് പരിഭ്രമിച്ചു. വിജയത്തിന്റെ പടിവാതിക്കലെത്തിയ ഗ്രീക്ക് സൈന്യം പരാജയപ്പെട്ടതിന്റെ കയ്പുനീർ അനുഭവിച്ചു തുടങ്ങി. നിയോട്ടോളമീസ് ട്രോജൻ പടയെ ഹനിച്ച് ആർത്തിരമ്പി മുന്നേറിയപ്പോഴാണ് കൊടുങ്കാറ്റും മഴയും ഭൂകമ്പവും കൊണ്ട് പിന്തിരിയേണ്ടി വന്നത്. പെട്ടെന്നുണ്ടായ ഈ അത്യാഹിതത്തിന്റെ പൊരുളറിയാൻ അത്ഭുതസിദ്ധികളുള്ള കാൽക്കസിനെ ഗ്രീക്കുകാർ വിളിച്ചു. ഗ്രീക്കുപട ട്രോയിലേക്ക് പോരും വഴി ലെമനോസ് ദ്വീപിൽ ഉപേക്ഷിച്ച ഫൈലോക്രിസ്റ്റസിനെ കൊണ്ടുവരണമെന്ന് കാൽക്കസ് പറഞ്ഞു. വില്ലാളി വീരനായ ഫൈലോക്രിസ്റ്റസ് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്? യാത്രക്കിടയിൽ അദ്ദേഹം ഒരു ഘോര സത്വത്തെ കൊന്നു. കാട്ടിൽ ഒരു ഗുഹയ്ക്കിടയിൽ കിടന്ന ആ സത്വത്തെ അദ്ദേഹം അമ്പെയ്തു. അത് പാഞ്ഞു വന്ന് ഫൈലോക്രിറ്റസിന്റെ കാലിൽ കടിച്ചു. സത്വം ഉടനെ ചത്തു. എങ്കിലും ഫൈലോക്രിറ്റസിന്റെ മുറിവിൽ നിന്ന് വിഷദ്രാവകം ഒഴുകി വന്നുകൊണ്ടിരുന്നു. അസഹ്യമായ വേദന മൂലം ഫൈലോക്രിറ്റസ് നിലവിളിച്ചുകൊണ്ടിരുന്നു. രാത്രികാലത്ത് ആർക്കും ഉറങ്ങാൻ സാധിച്ചില്ല. രോദനം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഫൈലോക്രിറ്റസിനെ ഗ്രീക്കുകാർ ഒരു ദ്വീപിൽ ഏകനായി ഉപേക്ഷിച്ചു. ട്രോയ് നഗരം പിടിച്ചടക്കണമെങ്കിൽ ഫൈലോക്രിറ്റസിന്റെ സഹായം കൂടി വേണമെന്ന് കാൽക്കസ് പറഞ്ഞു. ഇതനുസരിച്ച് ഒഡീസിയൂസ് ഉടൻ തന്നെ ഫൈലോക്രിറ്റസിനെ കൊണ്ടുവരാൻ പുറപ്പെട്ടു. മെനലോസ് ദ്വീപിലെത്തിയപ്പോൾ ദിക്കുകളിൽ നടുക്കുമാറ് ഫൈലോക്രിറ്റസിന്റെ ദീനരോദനം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം ഒഡീസിയൂസിന് മനസ്സിലായി. പതുക്കെ ഗുഹയുടെ സമീപത്തേക്ക് ഒഡീസിയൂസും കൂട്ടുകാരനായ ഡയോമീസും നടന്നു. എന്നാൽ നടുക്കുന്ന കാഴ്ചയാണ് അവർ അവിടെ കണ്ടത്. ഫൈലോക്രിറ്റസ് പ്രാകൃതമായിരിക്കുന്നു. എല്ലും തോലുമായ ശരീരം, തീപ്പന്തം പോലെ തുറച്ചു നിൽക്കുന്ന കണ്ണുകൾ. മനുഷ്യന്റെ ആകൃതി തന്നെ ഫൈലോക്രിറ്റസിനെ വിട്ടുപോയിരിക്കുന്നു.

0: പക്ഷികളുടെ തൂവലിലാണ് അദ്ദേഹം കിടക്കുന്നത്. അമ്പും വില്ലും സമീപത്തുണ്ട്. അവ ഏത് സമയവും പ്രയോഗിക്കാൻ പറ്റിയ തരത്തിൽ വച്ചിരിക്കുന്നു. കടൽ പക്ഷികൾ കൂട്ടമായി പറന്നുപോകുമ്പോൾ അവയെ അമ്പെയ്ത് വീഴ്ത്തുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ മറ്റൊരു ഭക്ഷണത്തിനും അവിടെ സാധ്യതയില്ല. ഫൈലോക്രിറ്റസ് ആഗതരെ സൂക്ഷിച്ചു നോക്കി. ഒഡീസിയസും ഡയോമീസുമാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഒരു കാലത്ത് സഹപ്രവർത്തകരായിരുന്നു. പക്ഷേ അപകടനിലയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ഗ്രീക്കുകാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫൈലോക്രിറ്റസ് കോപം കൊണ്ട് ജ്വലിച്ചു. അവരെ കൊല്ലാൻ വേണ്ടി അമ്പു തൊടുത്തു. എന്നാൽ അവർ താണു വീണ് ക്ഷമയാചിച്ചു. തന്നോടുള്ള സ്നേഹവും അനുകമ്പയും മൂലമാണ് ഒഡീസിയസ് വന്നതെന്ന് കേട്ടപ്പോൾ ഫൈലോക്രിറ്റസ് വില്ലും ശരവും താഴെ വച്ചു. വാക്ചാതുരനായ ഒഡീസിയസ് ആ വില്ലാളി വീരനെ സന്തുഷ്ടനാക്കി തങ്ങളോടൊപ്പം ട്രോയിലേക്ക് കൊണ്ടുപോരാൻ ശ്രമിച്ചു. ഒഡീസിയസിന്റെയും ഡയോമീസിന്റെയും അഭ്യർത്ഥന ഫൈലോക്രിറ്റസ് സ്വീകരിച്ചു. അങ്ങനെ അഗമേംനോൺ രാജാവിന്റെ താവളത്തിൽ ഫൈലോക്രിറ്റസിനെ കൊണ്ടുപോയി. മാക്കിയോണിന്റെ സഹോദരനും വൈദ്യനുമായ പെഡാലറിയസിനെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി നിയോഗിച്ചു. ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടി അഗമേംനോൺ രാജാവ് ഫൈലോക്രിറ്റസിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നീട് ഇരുഭാഗത്തും സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ട്രോജൻ പടയുടെ മുൻപിൽ നിന്ന് പാരീസ് ഗ്രീക്കുകാരെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ഫൈലോക്രിറ്റസ് മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നോക്കി. പാരീസ് നിൽക്കുന്നു. അസുരവിത്ത് ഹെലനെ മോഷ്ടിക്കുകയും ഈ യുദ്ധത്തിനെല്ലാം കളമൊരുക്കുകയും ചെയ്തത് അവനാണ്, ഫൈലോക്രിറ്റസ് വിളിച്ചു പറഞ്ഞു. ഞൊടിയിടയിൽ ഒരു ശരം ഫൈലോക്രിറ്റസ് അയച്ചു. വിഷം പുരട്ടിയ ശരം പാരീസിന്റെ കയ്യിൽ തറച്ചു. നിമിഷം കൊണ്ട് വിഷം അയാളുടെ ശരീരമാസകലം വ്യാപിച്ചു. പാരീസ് വേദന കൊണ്ട് പുളഞ്ഞു. പടയാളികൾ പാരീസിനെയും കൊണ്ട് താവളത്തിലേക്ക് പാഞ്ഞു. ഒരു കാലത്ത് പാരീസ് രാജകുമാരന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണ് മാത്രമേ അയാളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പാരീസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ കൂട്ടുകാരോട് ഈനോണിന്റെ പക്കൽ എത്രയും വേഗം തന്നെ എത്തിക്കണമെന്ന് അപേക്ഷിച്ചു. തീവ്രവേദനയിൽ പാരീസ് നിലവിളിച്ചപ്പോൾ ഗ്രീക്കു താവളത്തിൽ ആഹ്ലാദത്തിന്റെ അലയടികൾ ഉയരുകയായിരുന്നു. അങ്ങനെ പാരീസിനെ എടുത്തുകൊണ്ട് ട്രോജൻ പടയാളികൾ ഈനോണിന്റെ ഗുഹയിലെത്തി. ഈനോൺ ആഗതരുടെ അടുത്തെത്തിയപ്പോഴാണ് പാരീസിന്റെ ശബ്ദം കേട്ടത്. മുറിവേറ്റ ആസന്ന മരണനായി പാരീസ് എത്തിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ആശിച്ചിരുന്ന സമയം ഇപ്പോഴാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പാരീസിനെ രാജസേവകന്മാർ ഈനോണിന്റെ മുൻപിൽ കിടത്തി. അവളുടെ പാദങ്ങളിൽ തൊട്ട് പ്രണമിക്കുവാൻ അയാൾ കൈകൾ നീട്ടി. എന്നാൽ പാരീസ് തന്റെ വസ്ത്രത്തിൽ പോലും തൊടാതിരിക്കാൻ ഈനോൺ അകന്നു മാറി നിന്നു. പാരീസ് കെഞ്ചി അപേക്ഷിച്ചു. ഒരിക്കൽ തന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണിനെ ഉപേക്ഷിച്ചതിൽ ഹൃദയം തകർന്ന് വേദനിക്കുകയാണ് താനെന്ന് അദ്ദേഹം അവളെ അറിയിച്ചു. പാരീസിന്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. നിങ്ങൾ കാണിച്ച നന്ദികേട് ലോകത്തിൽ ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്തതാണെന്നും സുന്ദരിയായ ഹെലനു വേണ്ടി നിങ്ങൾ എന്നെ പരിത്യജിച്ചു എന്നും ഈനോൺ പാരീസിനെ കുറ്റപ്പെടുത്തി. കോപത്തോടും നിന്ദയോടും കൂടെ അവൾ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. പടയാളികൾ പാരീസിനെ തിരികെ കൊണ്ടുപോയി. വഴിയിൽ വച്ച് അയാൾ അന്ത്യശ്വാസം വലിച്ചു. മൃതദേഹം അവർ ട്രോയിലേക്ക് കൊണ്ടുപോയി. പ്രിയാം രാജാവിന്റെ കൽപ്പന പ്രകാരം പാരീസിനു വേണ്ടി രാജകീയമായ ചിത ട്രോജൻകാർ ഒരുക്കി. മൃതദേഹം അതിൽ വച്ച് അഗ്നി കൊളുത്തി. എന്നാൽ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയ ഈനോൺ കരുതിയത് സമീപത്ത് എവിടെയെങ്കിലും പാരീസ് ഉണ്ടാകുമെന്നാണ്. അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ചിതാഗ്നി ഈനോൺ ദൂരെ നിന്ന് കണ്ടു. പാരീസിന്റെ മൃതദേഹം കത്തിയെരിയുന്ന ചിതയ്ക്കു നേരെ ഈനോൺ പാഞ്ഞെത്തി. അവൾ ചിതയിലേക്ക് എടുത്തു ചാടി. പാരീസിന്റെയും ഈനോണിന്റെയും ചിതാഭസ്മം ഒരു സ്വർണ്ണക്കുടത്തിലെടുത്ത് ട്രോജൻകാർ ഒരു കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിച്ചു. അതിനു മുകളിൽ ഒരു മൺകൂന ഉയർന്നു. അവിടെ വനദേവതമാർ രണ്ട് റോസാ ചെടികൾ നട്ടു. അവയുടെ ചില്ലകൾ ചുറ്റിപ്പിണഞ്ഞ് ഒരു ചെടിയായിത്തീർന്നു. മരിക്കാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി ആ ചെടി കാറ്റിൽ ചാഞ്ചാടി നിന്നു. കഥയുടെ ബാക്കി ഭാഗം അടുത്തയാഴ്ച കേൾക്കാം.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് രഞ്ജിനി എം ആർ.
2: പണ്ട്

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി.
1: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്.
2: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് മലയാള ദിനപത്രമായ ദീപികയുടെ 140th വാർഷികാഘോഷങ്ങളും ദീപിക എക്സലൻസ് അവാർഡുകളുടെ വിതരണവും ഇന്ന് കോട്ടയം മാമ്മൻ മാപ്പിള ഹാളിൽ നടന്നു. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ദീപികയുടെ 140 വർഷത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യത്തെ അഭിനന്ദിച്ച ഉപരാഷ്ട്രപതി ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് ചടങ്ങിൽ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും,
3: അമ്മയായി, അച്ഛനായി, ആണ്ടവനായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന പുണിത ഭാരത അമ്മയുടെ പൊൽപാദങ്ങളെ തൊട്ട് നമസ്കരിച്ചു. ആൻഡ് ദി അക്കേഷൻ ഓഫ് ദി 140th ഫൗണ്ടേഷൻ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഓഫ് അവർ ഗ്രേറ്റ് ഡെയിലി ദീപിക, ദി ഡിഗ്നറ്റീസ് ഹു ആർ ഷെയറിംഗ് ദി ഡയസ് വിത്ത് മീ, അവർ ബ്ലൗഡ് ഹോണറബിൾ ഗവർണർ ഓഫ് കേരള ശ്രീമാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി, ആൻഡ് അവർ ന്യൂലി ഇലക്ടഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്റ്റാൻഡ് ഫോർ എ മിനിറ്റ് ആൻഡ് ഗിവ് എ ബിഗ് ക്ലാപ്പ്. വി ഷുഡ് ബി വെരി സക്സസ്ഫുൾ ഇൻ ഹിസ് എൻഡ് ഓവർ. ആൻഡ് ആൾസോ വി ആർ ആൾ ആർ സേയിങ് വെരി ഹാപ്പി ബർത്ത്ഡേ ടു ഹിം ടുഡേ. ശ്രീ സതീശൻ ജി, മൈ ഗുഡ് ഫ്രണ്ട്, I think we become so good friend only on this dais, same place, some when I was the governor, correct? So my good friend and Sriman Sri Thiruvanjur Radhakrishnan ji, who is the speaker of the Kerala Legislative Assembly, honorable minister for water resources and housing of Kerala, Sriman Mohans Joseph ji, honorable member of parliament Lok Sabha, and my good friend Sriman Francis Jarji, former governor of West Bengal, whose writing is very outstanding. I have gone through many of his books. A scholar, our Sriman CV Anandabhoji, Archbishop of Kottayam Sriman Mar Matthew Mullakarji, chairman Rashtriya Deepika Limited ശ്രീമാൻ ഫ്രാൻസിസ് ക്ലിറ്റസ് ജി, മാനേജിംഗ് ഡയറക്ടർ രാഷ്ട്ര ദീപിക ലിമിറ്റഡ് ശ്രീമാൻ മൈക്കൽ വെട്ടിക്കാട്ട് ജി, ചീഫ് എഡിറ്റർ അവർ രാഷ്ട്ര ദീപിക ലിമിറ്റഡ് ഡോക്ടർ ജോർജ് കുടിലിൽ ജി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അനവർക്കും നമസ്കാരം. 140 years, it is just more than double my age. I am only 68, but 140 years, we couldn't imagine how difficult it was to start a newspaper at that time. 140 years before, my village have no light. In my village, nobody has passed even third standard. 100 years before, that is exactly, if I tell, only my father, who was passed away some 3 years back at the age of 95. Now he is 98, if we have lived now. He was the first person to pass the school final. So we can imagine how difficult it would have been. What would be the great thought the people who have started this paper might have got? What a great thought that the entire society should be well informed, not only educated, but it should be well informed about the facts of society. So Deepika itself is a great history, and I appreciate it in the God's own country, Kerala. It is outstandingly doing well. It is 140 years is a remarkable journey of commitment, courage, credibility, and public service. Our Chief Minister paranju, we should face the criticism. Vimarsanangale thaanganum. Vimarsanangal vendum. ஆனா அதுல சத்தியம் இருக்கணும், சத்தியம் பரையும், அப்பதான் அந்த விமர்சனம் ஆகும். இஃப் ஐ டோன்ட் லைக் தி சீஃப் மினிஸ்டர் ஐ எம் கோயிங்

0: So preserving Deepika by all of us is a must. This good legacy should continue and it should inspire the youngsters to read, and I am sure this 140th anniversary renew the commitment to fearless journalism, social responsibility and service to humanity. I wish Deepika many more years, not many more years, many more 100 years of success, relevance and excellence. Jai Hind. Ellavarkkum nandri, namaskaram. Long live Mother Bharat, long live Kerala.
1: Samsthana Governor ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസാരിച്ചതിൽ നിന്നും
2: കോമൺലി നോൺ ആസ് ദീപിക ബട്ട് ഇറ്റ് ഈസ് രാഷ്ട്ര ദീപിക ഇറ്റ് ഈസ് ഇൻഫാക്ട് ഇൻ ദ സർവീസ് ഓഫ് അവർ രാഷ്ട്ര ഓർ നേഷൻ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ഇറ്റ്സ് എയിം ഈസ് കംപ്ലീറ്റിംഗ് 140 years ഓഫ് ഇറ്റ്സ് സർവീസ് ഇൻ ദ കൺട്രി ഇൻ ദ service of our people is not a short or very small job. Some dedication is always needed here, and that dedicated people who have been working all these years have achieved this greatness. Running a daily, a magazine, is also a difficult task, though I have no experience of it, but I see many people who are toiling and moiling for this to see that next day the edition will be coming in the form of proper way for the people. They are doing their day and night, they are toiling, working there in the offices, in the printing presses. Then only the next day we can see the paper. For that you need a dedication. And what that dedication is, the people who are behind it must have some sort of commitment to the society. If they have this commitment, the dedication will automatically come. And that is what we see in the matter, in the case of Deepika. The name Deepika itself tells us it has derived from Deepa. Deep is a bigger form of Deepika. This Deepika is enlightening the people's minds and hearts. That is the task that has been taken by themselves, to enlighten the people here in the interest of the nation, interest of the society. It is a document for us to all to see it and understand how our the movement of freedom fight was there for our independence, how everybody had participated in this freedom fighting movement, how everybody wanted to have an independence to this great country. That all has been documented in these papers. So that is why Deepika has become a lighthouse for all those people who want to study our freedom movement. It becomes because it reports many things. Now, today, the role might have changed. Today, again, in the interest of society, we have to take more and more assignments, more commitments, more dedication, a definite dedication in the interest of the nation. Today, our nation is taking a big strides. And what we are going to do, how we are going to contribute towards that, that has to be decided by such institutions. Deepika has become an institution for itself. So that institution of Deepika should be a guiding force to the people, because people always look at the magazines or the newspapers in the morning and make their all their opinions on the basis of the news reported. So that news reporting has to be done in a perfect way in the interest of the people.
1: മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ പ്രസംഗത്തിൽ നിന്നും.
3: ഇതൊരു ചരിത്രത്തിലെ അസുലഭമായ ഒരു നിമിഷമാണ്. 1887 രൂപീകൃതമായ നസ്രാണി ദീപികയുടെ 140th വാർഷികത്തിലാണ് നമ്മളെല്ലാം പങ്കാളികളായിരിക്കുന്നത്. നമുക്കറിയാം ബെഞ്ചമിൻ ബൈലി എന്ന് പറയുന്ന വലിയൊരു മിഷണറി ഈ കോട്ടയത്താണ് ആദ്യമായിട്ടൊരു അച്ചടി കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. ആദ്യമായി അത് 1821, അതായത് ക്രിസ്തുവിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മലയാളത്തിൽ അടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിന്റെ അന്വേഷണപാതയിലാണ് ആ അച്ചടി എന്നുള്ള ആശയം ബെഞ്ചമിൻ ബെയ്ലിയുടെ മനസ്സിൽ വന്നത്. അതൊരു വിപ്ലവകരമായ രൂപത്തിൽ ആ അച്ചടിയെ മാറ്റി, ആദ്യമായി മാറ്റിയെടുത്തത് ഈ നസ്രാണി ദീപികയുടെ രൂപീകരണത്തോടു കൂടിയാണ്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത്

0: എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നൽകപ്പെടുമ്പോഴാണ്. മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഞാനടക്കമുള്ള ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതരായി ആരുമില്ല. എല്ലാവരും വിമർശിക്കപ്പെടണം. ശരിയായ രീതിയിൽ അണറ്റിക്കലായി പോകാതെ യഥാർത്ഥത്തിൽ നാടിൻ്റെ നന്മയ്ക്കും നാടിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ നമ്മൾ തയ്യാറാകണം. ആ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറട്ടെ. അതിൻ്റെ മുൻപന്തിയിൽ നമ്മുടെ ദീപിക നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീപികയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
1: സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, പശ്ചിമബംഗാൾ മുൻ ഗവർണർ ശ്രീ CV ആനന്ദബോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദിക ശ്രേഷ്ഠരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടയത്തെ പരിപാടിക്ക് ശേഷം ഉപരാഷ്ട്രപതി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു.
2: ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം കേൾക്കാം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
1: നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഇതിനർത്ഥം ഈ ലോകത്ത് ജ്ഞാനത്തിന് സമാനമായ പവിത്രമായ മറ്റൊന്നില്ല എന്നതാണ്. യോഗസംസിദ്ധനായ വ്യക്തി അത് കാലക്രമേണ തൻ്റെ ഉള്ളിൽ തന്നെ ജ്ഞാനത്തെ കണ്ടെത്തുന്നു. യഥാർത്ഥമായ ജ്ഞാനമെന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നേ അല്ല, മറിച്ച്

0: നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നതാണ് എന്ന് സാരം. അത് സ്വ അനുഭവങ്ങളിലൂടെയും ചിന്തനങ്ങളിലൂടെയും പരിപക്വപ്പെടുത്തുന്നു എന്നതത്രേ സിദ്ധാന്തം. ഇത് നാം ഓർക്കേണ്ടതുമാണ്. സാമൂഹിക നീതിയുടെ കാര്യത്തിലും പ്രവൃത്തികളുടെയും നിവൃത്തികളുടെയും കാര്യത്തിലും ഭിന്നമായ ഒരഭിപ്രായമാകില്ല എന്നത് സത്യം. ന്യായവും അന്യായവും തിരിച്ചറിയുവാനുള്ള കഴിവ് ഓരോ മനുഷ്യനിലും അന്തർലീനമായിരിക്കുന്ന കഴിവാണ് എന്നതാണ് പരമമായ സത്യം. അതിനെ ഉണർത്താനും പഠിക്കാനും വികസിപ്പിക്കുവാനും പ്രായോഗികമാക്കുവാനും ശ്രമം വേണം എന്നതുതന്നെ. അത് അത്യന്താപേക്ഷിതമാണ് എന്ന ബോധവും അതിനുള്ള അവസരവും കാലവും നാം തന്നെ ഉരുത്തിരിഞ്ഞു വരുത്തേണ്ടതാണ് എന്നതാണ് പരമമായ സത്യം. ചുരുക്കി പറഞ്ഞാൽ, നമ്മിൽ എല്ലാത്തരം അറിവുകളും കണികാരൂപത്തിൽ ഉറഞ്ഞിരിക്കുന്നു എന്നും അതിനെ പോഷിപ്പിച്ചെടുക്കുവാൻ ചൂണ്ടിക്കാണിക്കുവാൻ ഒരവസരവും യഥാർത്ഥമായ ഒരു ഗുരുവും വേണമെന്നതാണ് സത്യം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസം സിദ്ധഃ കാലേനാത്മനി വിന്ദതി കാലേനാത്മനി വിന്ദതി.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.